ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ആകാശവാണി കൊച്ചി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 വൈശാഖം 12, കൊല്ലവർഷം 1201 മേടം 19, 2026 മെയ് 2 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 47 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ദിനങ്ങൾ ഓരോന്നായി നമുക്ക് മുന്നിലേക്ക് കടന്നുവരും. ഓരോ ദിനങ്ങളും ഓരോ അനുഗ്രഹമായി കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിനവും നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ ദിനവും ഓരോ പാഠങ്ങളാണ്, ജീവിതമാകുന്ന പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങൾ. ഒരു ദിനവും മോശമല്ല. ഓരോ ദിനത്തെയും നാം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിലാണ് ഓരോ ദിനത്തിൻ്റെയും മനോഹാരിത കുടികൊള്ളുന്നത്. ഈ ദിനം വളരെ നല്ല ദിനമാണ്. ആ ഒരു വിശ്വാസത്തോടെ ഈ ദിനത്തെ നമുക്ക് സമീപിക്കാം. ഇന്ന് ഒരുപാട് പേർ നമുക്ക് മുന്നിലേക്ക് കടന്നു വരും. അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനമായി നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദിനം നമ്മോട് സംസാരിക്കുന്നവരോട് മുഖത്തു നോക്കി സംസാരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ ദിനം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചിയറിഞ്ഞ് കഴിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം ഇടതുകൈയിലെ സ്ക്രീനിൽ നോക്കിയിട്ടാണല്ലോ നമ്മിൽ പലരും ഭക്ഷണം കഴിക്കുന്നത്. ഈ സുന്ദരമായ ദിനം അമ്മയുടെ രുചിയാകാം. നമുക്കു വേണ്ടി ഭക്ഷണം പാചകം ചെയ്തിരിക്കുന്നവരുടെ ആ ഒരു സ്നേഹത്തെ അറിയുവാൻ, ആ രുചിയെ മനസ്സിലാക്കുവാൻ നിമിത്തമാകട്ടെ. ഈ സുന്ദരമായ ദിനം നമ്മുടെ ഓർമ്മകളിലെ നമ്മെ വഴി നടത്തിയിട്ടുള്ള ഒരാളെയെങ്കിലും വിളിച്ച് സുഖവിശേഷങ്ങൾ അന്വേഷിക്കുവാനുള്ള ഒരു ദിനമായി മാറട്ടെ. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായേക്കാം. അവ മുഴുവനായും ചെയ്തു തീർക്കാൻ സാധിച്ചില്ലെങ്കിലും ഉള്ളത് സ്നേഹത്തോടെ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിനം ഏറെ സുന്ദരമാണ്. പ്രകൃതിയെ നോക്കാൻ, പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയുടെ സംഗീതം കേൾക്കാൻ, അല്പസമയമെങ്കിലും മാറ്റിവെക്കാൻ ഓരോ ദിനവും നമുക്ക് സാധിക്കണം. ചുറ്റുമുള്ള പച്ചപ്പിൽ ഉള്ളിൽ കുളിരേകുന്ന ചിലതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കു വേണ്ടി സമയമില്ല എന്നാണ് പലരും പറയുന്നത്. നമുക്കു വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കു വേണ്ടി ഒരല്പസമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടി, നമ്മുടെ സർഗാത്മകതയെ ഉണർത്തുന്നതിനു വേണ്ടി, നമ്മിലെ നമ്മെ തിരിച്ചറിയുന്നതിനു വേണ്ടി ഒരല്പസമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരു പേഴ്സണൽ ടൈം. ഓരോ ദിനവും നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ചില നഷ്ടങ്ങളും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും നിരാശയേകുന്ന ചില സംഭവങ്ങളുമൊക്കെ തേടിയെത്തിയേക്കാം. പക്ഷേ അവയിൽ തളർന്നു പോകാതെ, അതിൽ നമ്മെ പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ, ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പൂർണ്ണമായും നഷ്ടപ്പെടുത്താതെ, ഇതും കടന്നുപോകും എന്നുള്ള ആ ഒരു വാക്യത്തെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് അവയെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം നാം ശക്തരാണ്.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ആൻസൻ കുറുമ്പത്തുരുത്ത്.
3: ആകാശവാണി FM വാർത്തകൾ.

0: പശ്ചിമ ബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ ടിഎംസി നൽകിയ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം 6 സംസ്ഥാനങ്ങളിലാണ് നടപടികൾ തുടങ്ങിയത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 11 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ എംഎ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, സെൻസസ് 2027. 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 യുവവാണി, IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്, IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ ഷിൻടോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. ആദ്യഭാഗം.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, ടെക്സ്റ്റ് നെക്കിനെ അറിയാം, ഒഴിവാക്കാം, കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, സുധ അജിത്തിന്റെ കഥ, ജോസഫ് PC കവിതകൾ, TR രഘുനന്ദനന്റെ കഥ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി അഭിമുഖം. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പിളെ കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:05 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാരയിൽ നടുവേദന, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ SD അനിൽകുമാർ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. 3:05 ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കിസാൻ വാണി.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 6 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിലെ ആദ്യഗാനം ജയവിജയ സംഗീതം നൽകി പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പാടിയത് ഉണ്ണിമേനോൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന വൈക്കം ജി പ്രസന്നകുമാർ. സംഗീതം നൽകിയത് മുരളീകൃഷ്ണ.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ, ജെ വിജയ എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന നവോത്ഥൻ പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ചുമതലപ്പെടുത്തി. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം എന്നിവയുടെ പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ ഡ്രോൺ സാധ്യതകൾ, സ്മാർട്ട് കൃഷിരീതികൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കി മാറ്റുന്നതിനായി അഗ്രിബിസിനസ് ഇൻക്യുബേറ്ററിലെ റാഫ്താർ പദ്ധതിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9778 43 62 65. 9778 43 62 65. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് CELKAU.IN/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 04872438566. 04872438566. ഇടപ്പള്ളി സർക്കാർ മൃഗാശുപത്രിയിൽ 2 മാസം പ്രായമായ വാക്സിനേഷൻ എടുത്ത ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ 9 മണിക്ക് വിതരണം ചെയ്യും. വില കോഴി 1 130 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9895205867. 9895205867. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. ഫോൺ നമ്പർ 8547154010. 8547154010.

0: 1540010. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 16. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 9778 43 62 65. 9778 43 62 65. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 26,900 രൂപ, കൊപ്ര 16,060 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,400 രൂപ, അൺഗാർബിൾഡ് 72,400 രൂപ, റബ്ബർ RSS 4 24,800 രൂപ, RSS 5 24,400 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്.
2: ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി സിനിമ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്ന പരിപാടി.
1: കോർണറിയപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്, ജോലിയില്ലായ്മ, നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു.
2: കേൾക്കൂ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്.
1: ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ.
2: ഈ പരിപാടിയിൽ ഇന്ന് സിനിമ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 9:30.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32. പ്രധാന പത്രവാർത്തകൾ: ഇറാനുമായുള്ള ശത്രുതയും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്തെത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തുടക്കം കുറിക്കും. കായികം: IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 226 റൺസ് ജയം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
6: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
5: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
6: ഫോൺ 9497-45-79-70.
2: സാഹിത്യ സുരഭി,
7: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30.
7: കേൾക്കൂ
2: സാഹിത്യ സുരഭി,
7: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
2: സാഹിത്യ സുരഭി,
7: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
7: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
7: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
8: അച്ചക്ക് വേദനയുണ്ട്,
9: അയ്യോ അയ്യോ, ഒരുത്തന് ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
0: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
10: ശരിയാണ്, ശാശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ ആര്യ.
0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
11: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോണൌട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്.

0: സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം, ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: പ്രിയ ശ്രോതാക്കളെ, കവ്യധാരയിൽ ഇന്ന് ആറ്റൂർ രവിവർമ്മ എഴുതിയ മേഘരൂപൻ എന്ന കവിത കേൾക്കാം.
1: സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളുമാർദ്രത

0: സോദരം എനിക്കു കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ആറ്റൂർ രവിവർമ്മയുടെ കവിത മേഘരൂപൻ, ആലാപനം അജിത സുരേഷ്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. സമകാലികം സെൻസസ് 2027, തുടർന്ന് 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:05 യുവവാണി, IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്, IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ ഷിൻടോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, ടെക്സ്റ്റ് നെക്കിനെ അറിയാം, ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ R. കൃഷ്ണകുമാറുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.

0: ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. എൽപിജി പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ എൽപിജി സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധനപ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ ഒന്നാംഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെയെത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യുഎസിന് അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് യുഎസ് ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകിയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്യ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കേങ്ങാട് പുല്ലാഞ്ഞിയുടെ ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
0: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവും അടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
0: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ഐഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ഐഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ഐഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട്.

0: വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ടൻചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 8 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം. എത്ര വെളിച്ചം പുറമേ കത്തിച്ചാലും അകമിരുട്ടാണെങ്കിൽ എന്ത് നേട്ടം? എത്ര വെളിച്ചം പുറമേ കത്തിച്ചാലും അകമിരുട്ടാണെങ്കിൽ എന്ത് നേട്ടം? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 2024 രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് നൽകിയ പുതിയ പേരെന്ത്? ചോദ്യം ആവർത്തിക്കാം. 2024 രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് നൽകിയ പുതിയ പേരെന്ത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

എഫ് എം ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ടി എൻ ജോസിന്റെ പുസ്തക പ്രകാശനം വൈകിട്ട് 4 മണിക്ക്. വൈകിട്ട് 6:30 നൃത്താസ്വാദക സദസ് വാർഷികം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഉത്സവം. വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. തേവയ്ക്കൽ മുക്കോട്ടിൽ ക്ഷേത്രത്തിലും കാലടി പരവത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദശാവതാരം ചന്ദനം ചാർത്ത്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10ാം തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേജുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 9400642077. 9400642077. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഫേസ് 14 2026 സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ 2026 അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെയും കർണാടകയിലെയും വിവിധ തസ്തികകളിലേക്കാണ് ജോലി ഒഴിവുള്ളത്. യോഗ്യത 10+2 ഡിഗ്രി. വയസ്സ് 18-30 ഇടയിൽ. യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 4. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0805052520. 0805052520. വെബ്സൈറ്റ് വിലാസം ഇതാണ്: sscKKR.kar.nic.in. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
2: കാപ്പിരി കേരളത്തിന്റെ സാംസ്കാരിക തലത്തിൽ വ്യത്യസ്തമായ അർത്ഥം നേടുന്ന രണ്ട് പദങ്ങളാണ് കാഫിർ എന്നതും കാപ്പിരി എന്നതും. വൈദേശിക വാണിജ്യ ബന്ധത്തിന്റെ ഭാഗമായി മലയാളത്തിലേക്ക് കടന്നു വന്നതാണ് ഇരു പദങ്ങളും. വാണിജ്യ ഭാഷ എന്ന നിലയിൽ പ്രചാരം നേടിയ അറബിയിലൂടെയാണ് ആദ്യകാലങ്ങളിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ ആശയവിനിമയം നടത്തിപ്പോന്നതത്രേ. അവിശ്വാസികൾ, പുറജാതിക്കാർ എന്നർത്ഥമുള്ള കഫറ എന്ന അറബി വാക്കിൽ നിന്നാണ് മലയാളത്തിൽ കാഫിർ എന്ന പ്രയോഗം രൂപം കൊള്ളുന്നത്. കാഫിർ എന്നതിന്റെ തത്ഭവ രൂപമായി കാവ്യർ എന്നും പ്രയോഗിച്ചു പോന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉദയംപേരൂർ സൂനഹദോസിന്റെ കാനോനകളിൽ കാവ്യർ കടുത്ത ഹൃദയങ്ങൾ എന്ന പരാമർശം കാണാനാകും. ചരിത്രഘട്ടത്തിൽ അപരനെ അടയാളപ്പെടുത്തുന്നതിനായി കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ കാലയളവിൽ ഈ പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ബഷീറിന്റെ എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ സാരി ധരിച്ച സ്ത്രീകളെ കാണുമ്പോൾ തനിക്കും അതുപോലുള്ള വസ്ത്രം ധരിക്കണം എന്ന് വാശി പിടിക്കുന്ന കുഞ്ഞു പാത്തുമായെ ഉമ്മ വിലക്കുന്നത് അത് കാഫ്രിച്ചുകളുടെ വേഷവിധാനമാണ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ്. മടിയൻ, മടിച്ചി എന്നതുപോലെ തന്നെ കാഫിർ, കാഫ്രിച്ചി എന്ന പ്രയോഗവും മലയാളത്തിൽ ചിരപ്രചാരം നേടിയിരുന്നു. പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള കടൽ യാത്രയിൽ കപ്പലിന്റെ തണ്ടു വലിക്കാനും പണിയെടുക്കാനുമായി ആഫ്രിക്കൻ വംശജരെയാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലേക്ക് വന്ന ആഫ്രിക്കൻ ജനതയ്ക്ക് പോർച്ചുഗീസ് അറബി ഭാഷാ സ്വാധീനത്തിന്റെ ഭാഗമായി കാപ്പിരി എന്ന വിശേഷണം മലയാളികൾ നൽകുകയുണ്ടായത്രേ. ആഫ്രിക്കൻ യാത്രാ വിവരണത്തിന് എസ് കെ പൊറ്റക്കാട് നൽകിയ തലക്കെട്ട് കാപ്പിരികളുടെ നാട്ടിൽ എന്നാണ്. കൊച്ചി പ്രദേശത്ത് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഡച്ചുകാരാൽ പരാജയപ്പെട്ട് കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന പോർച്ചുഗീസുകാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ പലയിടത്തായി കുഴിച്ചിട്ടിരുന്നു. നിധിശേഖരങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടും എന്ന മിഥ്യാധാരണയാൽ നിസ്വരും പതിതരുമായ പോർച്ചുഗീസ് കപ്പൽ പണിക്കാരെ കെണിയിലകപ്പെടുത്തി മണ്ണിലടക്കി എന്ന് കരുതുന്നു. മൺമറഞ്ഞ മനുഷ്യർ മുത്തപ്പന്മാരായി പുനർജനി നേടുകയും പല അത്ഭുത പ്രവർത്തികളും നടത്തുന്നതിനുള്ള സിദ്ധി ആർജിക്കുകയും ചെയ്തു എന്നതാണ് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്തിനു പിന്നിൽ. പോർട്ടുകൊച്ചിക്കടുത്ത് കാപ്പിരി തുരുത്ത് ഉണ്ടായിരുന്നു അത്ര.

0: യാഥാർത്ഥ്യവും സങ്കല്പവും ഇടകലർന്ന കാപ്പിരിമിത്ത് ഇന്നും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ സജീവമാണ്. പി എഫ് മാത്യൂസിന്റെ അടിയാള പ്രേതം എന്ന നോവൽ കാപ്പിരിമിത്തിനെ ആധാരമാക്കി രചിച്ചതാണ്. കേരളത്തിൽ പ്രചാരം നേടിയ ഒരിനം കാന്താരിമുളകിനെ കാപ്പിരിമുളക് എന്ന് വിളിക്കാറുണ്ട്. ആദ്യകാല വിദേശ ബന്ധങ്ങളുടെയും സമുദ്ര വ്യാപാരത്തിന്റെയും അടയാളങ്ങളാണ് ഇത്തരം പദപ്രയോഗങ്ങളും സസ്യവർഗങ്ങളും ചേർത്തുവെക്കുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

0: സേവന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9188-94-1831. 9188-94-1831. ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്പ് ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന, ആഴ്ചയിൽ 4 മണിക്കൂർ സൌജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപര്യമുള്ള, 20-നും 60-നും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രാവിലെ 10-നും വൈകിട്ട് 7-നും മധ്യേ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 04842540530. 04842540530.
1: ഉപഭോക്താക്കൾ അറിയാൻ. ചിട്ടി സംബന്ധമായ തർക്കങ്ങൾക്ക് ഉപഭോക്തൃ കമ്മീഷനുകളെ സമീപിക്കാൻ കഴിയുമെന്ന് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ചിട്ടി സംബന്ധമായ തർക്കങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികളുടെ അധികാരപരിധിയിൽ വരുമെന്ന എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി സംസ്ഥാന കമ്മീഷൻ ശരിവച്ചു. സിവിൽ കോടതിയിൽ മാത്രമല്ല, ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളിലും ചിട്ടി സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യാമെന്നും ഇത്തരം പരാതികൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിലനിൽക്കുമെന്നും സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിരീക്ഷിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ നിലവിലുള്ള മറ്റു നിയമങ്ങൾക്ക് പുറമേയുള്ള അധിക പരിഹാര മാർഗമാണെന്നും ഉത്തരവിൽ ജില്ലാ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് എറണാകുളത്തെ ചിട്ടി ഫണ്ട് കമ്പനി ഡയറക്ടർ സംസ്ഥാന കമ്മീഷനെ സമീപിച്ചത്. ഈ ഹർജി തള്ളിക്കൊണ്ടാണ് ജുഡീഷ്യൽ മെമ്പർ അജിത് കുമാർ ഡി, കെ ആർ രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവ്. നായരമ്പലം സ്വദേശിയായ എം എക്സ് കുര്യച്ചൻ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ദ ട്രേഡിംഗ് ആൻഡ് ചിറ്റ് ഫണ്ട്സ് കമ്പനി ലിമിറ്റഡിനും അതിന്റെ ഡയറക്ടർക്കുമെതിരെ നൽകിയ പരാതിയാണ് കേസിനാധാരം. പരാതിക്കാരനും ഭാര്യയും കമ്പനിയിൽ ചേർന്ന 3 ചിട്ടികളുടെ പ്രൈസ് തുക പലിശയ്ക്കായി അതേ സ്ഥാപനത്തിൽ സ്ഥിരനിക്ഷേപം നടത്തി. 2018 നവംബർ വരെ പലിശ ലഭിച്ചെങ്കിലും പിന്നീട് പലിശയോ മുതലോ നൽകുവാൻ കമ്പനി വിസമ്മതിച്ചു. ഇതേ തുടർന്ന് ഉപഭോക്താവ്

0: എറണാകുളം ജില്ലാ കമ്മീഷനിൽ പരാതി നൽകി. ഈ തർക്കം ഒരു ഉപഭോക്തൃ തർക്കമല്ലെന്നും പൂർണമായും സിവിൽ സ്വഭാവമുള്ളതാണെന്നും അതിനാൽ ഉപഭോക്തൃ കമ്മീഷന് ഇത് പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് മറ്റ് നിയമപരമായ വഴികൾ തേടുന്നതിനൊപ്പം ഉപഭോക്തൃ കോടതികളെ സമീപിക്കാനും അവകാശമുണ്ട്. ചിറ്റ്ഫണ്ട് ആക്ടിലെ സെക്ഷൻ 64(3) പ്രകാരം സിവിൽ കോടതികൾക്ക് ഇത്തരം കേസുകളിൽ വിലക്കുണ്ടെങ്കിലും ഉപഭോക്തൃ കമ്മീഷനുകളെ സിവിൽ കോടതിയായി കണക്കാക്കാനാവില്ലെന്ന് ദേശീയ ഉപഭോക്തൃ കമ്മീഷന്റെ മുൻകാല വിധി ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ജില്ലാ കമ്മീഷന്റെ ഉത്തരവിൽ നിയമപരമായ പിഴവുകളൊന്നും ഇല്ലാത്തതിനാൽ റിവിഷൻ ഹർജി നിരസിക്കുകയാണെന്ന് സംസ്ഥാന കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: സേവന വാർത്ത. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എറണാകുളം ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സ്കൂൾ കുട്ടികൾക്കായുള്ള സയൻസ് ക്യാമ്പ് ഇന്നും നാളെയും മറ്റന്നാളും തൃപ്പൂണിത്തുറ തെക്കും ഭാഗം ഗവൺമെന്റ് യു പി എസ്സിൽ നടക്കും. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി പ്രത്യേക ബാച്ചുകളായിട്ടായിരിക്കും ക്യാമ്പ് നടക്കുക. സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാനും ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്താനും ക്യാമ്പിൽ സൌകര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്യും. കണക്കിലെ കളികളും കുട്ടികളുടെ ശാസ്ത്ര നാടക അവതരണവും നടക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും പഠനവും ടെലസ്കോപ്പ് നിർമ്മാണവും ക്യാമ്പിലുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9447-0483-03. 9447-0483-03. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ആയിരത്തി തൊള്ളായിരത്തി 1967 പുറത്തിറങ്ങിയ ചിത്രമാണ് അവൾ. പി എം അബ്ദുൾ അസീസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. മധു, കെ പി ഉമ്മർ, മായ, മീന, ശാന്താദേവി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഈ ശനിയാഴ്ച നിങ്ങളുടെ കിച്ചൺ സ്മാർട്ടായി അപ്ഗ്രേഡ് ചെയ്യാനായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എൽ പി ജി സ്റ്റൗ പ്രഷർ കുക്കർ കോംബോ.
2: ഇനി ഗ്യാസ് ലാഭിക്കാനായി പഴയ സ്റ്റൗ മാറ്റി പുതിയ എനർജി എഫിഷ്യന്റ് എൽ പി ജി സ്റ്റൗവും ഫാസ്റ്റ് കുക്കിംഗിനായി പ്രഷർ കുക്കറും വാങ്ങാം. അതും പ്രീമിയം ബ്രാൻഡുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ.
1: സർപ്രൈസ് തീർന്നില്ല, ഈ കോംബോയ്ക്കൊപ്പം ഒരു വെജിറ്റബിൾ ചോപ്പർ തികച്ചും സൗജന്യമായി നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: ആരോഗ്യക്കുറിപ്പുകൾ.
4: സോറിയാസിസ് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പരിചരണം ആവശ്യമായ പകർച്ചവ്യാധി അല്ലാത്ത ഒരു ത്വക്ക് രോഗമാണ്. ഈ രോഗത്തിൽ ത്വക്കിൽ ചുവപ്പും വെള്ളി നിറത്തിലുള്ള സ്കെയിൽസും പൊടി പൊടിയായി കാണുന്നു. ഇതിനോടുകൂടെ ചർമ്മം വരണ്ടു പോവുകയും ചർമ്മത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങളാണ്. സോറിയാസിസ് പല തരത്തിലുണ്ട്. ഒന്ന് സ്കിന്നിൽ കാണുന്നത്, പിന്നെയുള്ളത് കൈയിലും കാലിൻ്റെയും പാദങ്ങളിലും, അതായത് കൈവെള്ളയിലും കാൽപാദങ്ങളിലും കാണുന്നത്, തലയോടയിൽ കാണുന്നത്, നഖത്തേൽ കാണുന്നത്, സന്ധികളിൽ വരുന്നത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആകമാനം ശരീരത്തിൽ വരുന്ന എറിത്രോഡേമിക്കും പസ്റ്റുലർ പഴുപ്പ് കുമ്മിളകളുള്ള സോറിയാസിസും. ഇതാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പൊ സോറിയാസിസ് എന്നുള്ളത് സ്കിന്നിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് പലതും പലതിനെ മിമിക് ചെയ്യും, അതായത് അനുകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ചിലരുണ്ട് സോറിയാസിസ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം നാള് സ്റ്റീറോയിഡ് ലേപനങ്ങളെല്ലാം പുരട്ടി വന്നിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പം എന്തായിരിക്കും, വട്ടച്ചൊറി, അതായത് ടീനിയ, ശരീരം നിറയെ ടീനിയായിരിക്കും. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇവർ പുരട്ടുന്നത് സ്റ്റീറോയിഡ് ലേപനങ്ങളായിരിക്കും, സ്റ്റീറോയിഡിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താണ്, ചികിത്സാ രീതി തെറ്റാകുമ്പോൾ വട്ടച്ചൊറി ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, വട്ടച്ചൊറി വളരെയധികം സ്പ്രെഡും ചെയ്യും. പിന്നെയുള്ളത് ചില തരത്തിലുള്ള സ്കിൻ ക്യാൻസേഴ്സ്, മൈക്കോസിസ് ഫംഗോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. പിന്നെ ചിലർക്ക് എക്സീമകൾ വരും, സോറിയാസിസിന്റെ പോലെ തന്നെ ഇരിക്കുന്ന എക്സീമകൾ. പിന്നെ തലയോടയിൽ വരുമ്പോൾ ഡാൻഡ്രഫുമായിട്ട് താരനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സോറിയാസിസിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങൾ.
5: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഡയാന എലിസബത്ത്.
6: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. ടെക്സ്റ്റ് നെക്കിനെ അറിയാം, ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:40.
7: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്. ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ചയാണെങ്കിൽ പിട്ടാപ്പിള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലും നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയുള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും പിന്നെ ഓരോ കോംബോയ്ക്കും ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
8: ശനി ദശ, ശനി ദശ.

0: അജി, രണ്ടു ദിവസമായി പുറത്തൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി?
1: കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വായിൽ വലിച്ചു കുടിച്ച് അജി കിടപ്പിലായോ?
2: അതൊന്നുമല്ല സാറേ, ഞാനേ അല്പം കാര്യമായ വായനയിലായിരുന്നു.
3: അല്ല അജി, നീ ജർമ്മനിയിൽ പോവാറായ? ഈ മാസം അവസാനമെന്നല്ലേ പറഞ്ഞിരുന്നത്?
0: ഓ അജി, അപ്പൊ ജർമ്മൻ പഠിത്തത്തിലായിരുന്നു തോന്നുന്നു.
2: അതൊന്നും അല്ല ചേച്ചി, അല്പം തിരഞ്ഞെടുപ്പ് ചരിത്രം ഒന്ന് നോക്കി വെച്ചതാ. റിസൾട്ടൊക്കെ വരികയല്ലേ.
1: ഓ അതാണ്, തോറ്റാലെന്ത് പറയണം, ജയിച്ചാലെന്ത് പറയണം, എങ്ങനെ ന്യായീകരിക്കണം എന്നൊക്കെ നോക്കി വെക്കുകയായിരുന്നോ?
3: ആ അത് തന്നെയാണ് സാറെ. ഈ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും ഒക്കെ ഒരു തരികിട ഭാഷയുണ്ടല്ല, ആർക്കും പിടികിട്ടാത്തത്, അത് പഠിച്ചുകൊണ്ടിരിക്കണേരിക്കും.
0: ഇത് പണ്ടൊരു സാംസ്കാരിക നായകനെ കുറിച്ച് പറഞ്ഞു കേട്ടതുപോലെ ആയല്ലോ.
2: അതെന്താ ചേച്ചി, ചേച്ചി എന്നെയും സാംസ്കാരിക നായകനാക്കിയോ?
0: അജിയെ സാംസ്കാരിക നായകനാക്കിയതൊന്നും അല്ല. മൂപ്പരോട് ഏത് കാര്യത്തിന് അഭിപ്രായം ചോദിച്ചാലും ആദ്യം ചോദിക്കും ഞാൻ ഇതിനെ എതിർക്കണോ അതോ അനുകൂലിക്കണോ എന്ന്. അതിനനുസരിച്ച് കിടിലും പ്രതികരണവും നൽകും.
1: ഓ ഇതെന്താ, ഈ പരീക്ഷയ്ക്ക് മൂന്ന് വാദം അനുകൂലമായും മൂന്നെണ്ണം വിപരീതമായും ഉത്തരം എഴുതാൻ പറയുന്ന പോലെ ആയല്ലോ.
3: അല്ല അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ലേ?
2: വളരെ മീഡിയ ഫ്രണ്ട്ലി ആയി ഒരു നിലപാടെടുത്ത ഇതാ പ്രശ്നം. എനിക്ക് ചേച്ചി ഉദ്ദേശിച്ച ആളെ മനസ്സിലായി. ഓരോ മാധ്യമത്തിനു വേണ്ടി ഓരോ അനുശോചനം വരെ തയ്യാറാക്കിയിരുന്നു അദ്ദേഹം എന്നാ മറ്റൊരാക്ഷേപം. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് പരിപാടി ചെയ്യിപ്പിച്ചവർ തന്നെ പിന്നെ കുറ്റവും പറഞ്ഞു നടക്കും.
0: അതല്ലേ പൊതുവെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു പണി. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയുന്ന പോലെ.
1: അല്ല എന്നിട്ടിപ്പോ എന്താ ജി നിന്റെ പ്രതികരണം? എക്സിറ്റ് പോളൊക്കെ വന്നില്ലേ?
2: ഒന്നിലും ഒരു വിശ്വാസം എനിക്കില്ല, എല്ലാം ബയാസ്ഡ് ആണ്.
3: എന്ന് പറഞ്ഞാൽ അജി ഉദ്ദേശിച്ച റിസൾട്ട് അല്ല അവർ പുറത്തുവിടുന്നത്, അതല്ലേ സത്യം?
0: ആ ഇതൊരു തരം സെലക്റ്റീവ് വിശ്വാസമാണല്ലോ, നമുക്ക് അനുകൂലമാകുമ്പോ മാത്രം അംഗീകരിക്കുക.
2: അല്ല അതിപ്പോ ഇലക്ഷൻ വരെ അങ്ങനെയല്ലേ പലർക്കും. തോറ്റാൽ കുറ്റം ഇവിഎമ്മിന്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയ്ക്ക്, ജയിച്ചാൽ ഒരു കുഴപ്പമില്ല.
1: അജി, നിന്റെ ധാർമ്മിക രോഷത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാരണം ഇപ്പൊ മനസ്സിലായി, പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, ഇപ്പോഴാണോ നിനക്ക് കണ്ണു തുറന്നത്?
0: അതല്ലേ കാര്യം, പലർക്കും ഈ കാര്യം മനസ്സിലാക്കി വരാൻ താമസമുണ്ടാവും, അതാണ് അവരെ പറ്റിക്കുന്നവരുടെ വിജയം.
3: അല്ല ഈ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കാൻ എന്താണ് ഇത്രയും വലിയ കാര്യം? ജനസേവനത്തിന് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യത കൂടിയല്ലേ?
1: ഈ ഉത്തരവാദിത്വവും ബാധ്യതയൊക്കെ ജനസേവനം മാത്രം ലക്ഷ്യമാക്കിയവർക്ക് മാത്രം ഉള്ളതല്ലേ?
0: അല്ല എന്റെ സംശയം ഇതാണ്, എല്ലാവരും ജനനന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആര് വിജയിച്ചാലെന്താ തോറ്റാലെന്താ? പ്രതീക്ഷയ്ക്കൊത്ത് ഭരണം നടത്തിയില്ലെങ്കിൽ അടുത്ത തവണ വേറൊരു കൂട്ടർക്ക് അധികാരം നേടാവല്ലോ, പിന്നെന്താ?
2: അതൊന്നും അല്ല ചേച്ചി യഥാർത്ഥ പ്രശ്നം. ഈ അധികാരം എന്ന് പറയുന്നതേ ഒരു ലഹരിയാ, അത് അനുഭവിച്ച ചിലർക്കെങ്കിലും അതില്ലാതെ പറ്റത്തില്ല.
3: നമ്മുടെ അജി സത്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
1: അജി, അധികാരം ലഹരി മാത്രമല്ല ഒരു ചക്രക്കുടം കൂടിയാണ്, അതല്ലേ എന്റെ ശരി?
0: അപ്പോ ചക്രക്കുടത്തിൽ കൈയിടാനാണ് ഈ വാശിയും വിജയാഹ്ലാദവും സന്തോഷവും ഒക്കെ, അല്ലേ?
2: ചേച്ചി എല്ലാവരെയും അങ്ങനെ പറയല്ലേ, ചിലരെങ്കിലും വ്യത്യസ്തരാണ്.
0: എന്ത് വ്യത്യാസം അജി, ചക്കരക്കുടത്തി കൈയിട്ടാ പിന്നെ?
3: പോട്ടെന്റെ ചേച്ചി, നമുക്ക് കാത്തിരുന്ന് കാണാം.
1: അജി ആശയമല്ല ആമാശയമാണ് അപ്പോൾ നിനക്ക് ആവേശം നൽകുന്നത്.
2: ആണോ?
4: ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, GS പിള്ള. രചന MV ശശികുമാർ.

സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും രണ്ടു വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. വിശദവിവരങ്ങളടങ്ങിയ പ്രോസ്പെക്ടസ് www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എം ടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. താൽപര്യമുള്ളവർ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ admissions.kusa.ac.in വഴി

അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഓണറേറിയം വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് MBBS യോഗ്യതയുള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6 രാവിലെ 11 തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ മുൻപാകെ ബയോഡേറ്റ, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ ശരിപ്പകർപ്പുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0484-277-374. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്.
1: തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും.

0: ഈ കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത് ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം 100 ബില്യൺ ഡോളർ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡിഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. മെയ് 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 മെയ് 19 RBI പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരമായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കുനേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്കു ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂർത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ

0: ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC അണ്ടർ 17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം മൂന്ന് വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും അണ്ടർ 20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC അണ്ടർ 17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 7:34. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.
2: സമകാലികം. രാജ്യത്തെ 16-ാമത് സെൻസസ് അഥവാ കാനേഷുമാരി തുടങ്ങുകയാണ്. പൂർണമായും ഡിജിറ്റൽ രീതിയിലാണ് പുതിയ സ്ഥിതിവിവര കണക്കെടുപ്പ്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മൂലം മാറ്റിവെച്ചതായിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: എന്റെ പേര് ഡോക്ടർ TL ശ്രീകുമാർ. ഞാൻ എറണാകുളം ജില്ലയിലെ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസറാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന സെൻസസ് 2027 എറണാകുളം ജില്ലയിലെ 4 മാസ്റ്റർ ട്രെയിനർമാരിൽ ഒരാൾ കൂടിയാണ്. ആദ്യഘട്ട മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം തിരുവനന്തപുരത്ത് വച്ച് 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ പൂർത്തിയായി. അത് നടത്തിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിന്റെ നാഷണൽ ട്രെയിനർമാരാണ്. ഈ തവണത്തെ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഡിജിറ്റൽ സെൻസസ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2011 ശേഷം ഏതാണ്ട് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ സെൻസസിന്റെ വിജയത്തിന് വേണ്ടി ആവശ്യമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ഡാറ്റ കളക്ഷൻ ആണ് ആദ്യഘട്ടത്തിൽ നടക്കുക. July 1 മുതൽ 30 വരെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഭവന പട്ടിക, അതായത് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്നത് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും നടക്കുക. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് നടത്തുന്നത് ജില്ലാതലത്തിൽ സെലക്ട് ചെയ്യുന്ന എന്യൂമറേറ്റർമാർ മുഖേനയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് June 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിൽ സെൽഫ് എന്യൂമറേഷൻ, അതായത് സ്വന്തമായി തന്നെ നമുക്കൊരു വെബ് പോർട്ടൽ വഴി ഈ സെൻസസിന്റെ വിവരങ്ങൾ നമുക്ക് സ്വയം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഈ തവണ നൽകുന്നുണ്ട്. അപ്പോൾ സ്വയമായിട്ടും നമുക്ക് വിവരങ്ങൾ നൽകാം. അതോടൊപ്പം ജൂലൈയിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് വഴിയും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കപ്പെടും. ഈ രണ്ട് രീതിയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ സംസ്ഥാനത്തിന്റെ സെൻസസ് നോഡൽ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പാണ്. സംസ്ഥാനത്തൊരു സെൻസസ് ഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെയാണ് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം ജില്ലകളിൽ ജില്ലാ കളക്ടർമാരാണ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരെ സഹായിക്കാൻ അതായത് ചാർജ് തലത്തിലുള്ള സെൻസസ് ഉദ്യോഗസ്ഥരെയും ജില്ലകളിൽ നിയമിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അത് ഏകോപിപ്പിക്കുന്നതും. ഫീൽഡ് തലത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന്

0: നടപ്പാക്കുന്നത്. സെൻസസ് 2027 നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുമ്പ് ചെയ്തിരുന്ന പോലെ പേപ്പർ ഷെഡ്യൂളുകളുടെ ഉപയോഗം തവണ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട എന്യൂമറേറ്റർമാർ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഒരു മൊബൈൽ ആപ്പിലൂടെ, അതിനെ പറയുന്ന പേര് HLO ആപ്പ് എന്നാണ്, ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആപ്പ് അതാണ് അതിന്റെ പേര്, ആ ആപ്പിലൂടെ നേരിട്ട് വിവരശേഖരണം നടത്തി അപ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് 33 ചോദ്യങ്ങൾക്കാണ് ഒരു വിവരദാതാവ് ഉത്തരം നൽകേണ്ടത്. അതായത് ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ വീടിന്റെ പ്രധാനപ്പെട്ട അതിന്റെ വീട്ടു നമ്പർ, അതോടൊപ്പം നമ്മളൊരു ഒരു സെൻസസ് ഹൗസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ അതിന് കൊടുക്കും, അതോടൊപ്പം ആ വീടിന്റെ നിലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വസ്തുക്കൾ, വീടിന്റെ ഭിത്തിയുടെ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ, മേൽക്കൂരയുടെ തരം, വീട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് താമസത്തിനാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷോപ്പ് പോലെയുള്ള ഉപയോഗങ്ങൾക്കാണോ, കുടുംബത്തിൽ എത്ര പേരാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, അതുപോലെ കുടുംബത്തിന്റെ കുടിവെള്ള സ്രോതസ്, ശുചിത്വ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങൾ അടങ്ങുന്ന ആ ഒരു ആദ്യഘട്ട സർവേയാണ് ഈ ആപ്പ് വഴി അതിന്റെ ഉത്തരങ്ങൾ ശേഖരിക്കപ്പെടുകയും അത് അനാലിസിസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളുമായി ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതേസമയം തന്നെ നമുക്ക് ഇത് സ്വന്തമായി തന്നെ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് സ്വയമേവ ചെയ്യുന്നതിനും സൗകര്യമുണ്ടാവും. അങ്ങനെ സ്വയമേവ ചെയ്യുന്ന സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ഈ ഉത്തരങ്ങൾ നൽകി പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്ന ഒരു നമ്പർ ലഭിക്കും. ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ജൂലൈ മാസത്തിൽ നമ്മളുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരുമ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ ID അവർക്ക് കൈമാറുകയും ചെയ്യണം. ആ സെൽഫ് എന്യൂമറേഷൻ ID അതാത് എന്യൂമറേറ്റർ അവരുടെ മൊബൈൽ ആപ്പ് വഴി വെരിഫൈ ചെയ്യുകയും കൊടുത്ത വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. മാസ്റ്റർ ട്രെയിനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ ഞങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുതലായ വിവരങ്ങളെല്ലാം ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ജില്ലകളിലെ മാസ്റ്റർ ട്രെയിനർമാർ ഇനി ജില്ലാതലത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫീൽഡ് ട്രെയിനർമാരെ പരിശീലിപ്പിക്കുകയും ഈ ഫീൽഡ് ട്രെയിനർമാർ മുഖേന അതായത് എന്യൂമറേറ്റർമാരെയും ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന സൂപ്പർവൈസർമാരെയും ട്രെയിൻ ചെയ്യുകയും അതിനുശേഷം ഈ ട്രെയിനിങ് പൂർത്തിയാകുന്നതോടുകൂടി ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാർ ഈ ഡാറ്റ കളക്ഷന് വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാരാണ് ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് സൂപ്പർവൈസർമാർ എന്ന് പറയുന്ന കുറച്ചു പേരെ കൂടി നമ്മൾ നിയോഗിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് താഴെ തട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻസസ് 2027 ആദ്യഘട്ട ഭവന പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും മറ്റും ഒരു കണക്കെടുപ്പാണ്. അതിന്റെ ഭാഗമായി വ്യക്തിവിവരങ്ങളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്നില്ല എന്നതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ നമ്പറോ വോട്ടർ ID നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നൽകേണ്ടതില്ല. നമ്മുടെ വീട് എന്ന് പറയുന്ന ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ശേഖരിക്കുന്നത്. സെൻസസിന്റെ പരിശീലനങ്ങളുടെ എല്ലാം ഭാഗമായി താഴെത്തട്ടിൽ സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന 2 പ്രധാന വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഫീൽഡ് തലത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ അഗൃഹനാഥൻ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരു വിവരശേഖരണ പ്രക്രിയ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ നടക്കുന്ന ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള പദ്ധതികളും മറ്റ് പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഈ ഒരു മാസക്കാലം, അതായത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള ഒരു മാസക്കാലം, എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുമ്പോൾ വിവരം നൽകാൻ, നമ്മൾ വീട്ടിൽ പരമാവധി നമുക്ക് വിവരം നൽകാനുള്ള ഒരു സന്നദ്ധത കൂടി എല്ലാവരും കാണിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഈ സമയത്തുണ്ടെങ്കിൽ സെൽഫ് എന്യൂമറേഷൻ വഴിയാണെങ്കിലും നമുക്ക് വിവരങ്ങൾ നൽകാനുള്ള ഒരു സന്നദ്ധത എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം.
1: ഇന്ത്യയിൽ സെൻസസ് 2027 നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയുള്ള ഈ പ്രക്രിയ 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്.
2: എറണാകുളം കലക്ടറേറ്റിലെ മജിസ്റ്റീരിയൽ സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് MG നിഷ.
1: ആദ്യത്തേത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ്. കേരളത്തിൽ ഇത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്, ഒരു മാസം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്, അത് 2027 ഫെബ്രുവരിയിലാണ് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു സംവിധാനം കൂടി ഇത്തവണത്തെ സെൻസസിന്റെ പ്രത്യേകതയാണ്. ഇത് ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്.

0: ഉള്ളത്. അതായത് സെൻസസ് പോർട്ടലിലൂടെ ഓരോരുത്തർക്കും ഓൺലൈനായി ഡേറ്റ നൽകി ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. census.gov.in എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അതിൽ കാണുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഓരോരുത്തർക്കും സെൽഫ് എനോമറേഷൻ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഒരു സെൽഫ് എനോമറേഷൻ ID ലഭിക്കും. പിന്നീട് ജൂലൈ മാസത്തിൽ എനോമറേറ്റർമാർ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഈ ID അവർക്ക് കൈമാറുക. തുടർന്ന് ഈ പ്രക്രിയ അവർ പൂർത്തിയാക്കിക്കോളും. അങ്ങനെ ഓരോരുത്തർക്കും ഈ സെൻസസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ വിവരങ്ങൾ നേരിട്ട് നൽകുവാനും പറ്റും. അതുവഴി എന്യൂമറേറ്റേഴ്സിനും അവരുടെ ജോലി കുറച്ചുകൂടെ ലഘൂകരിക്കാനും പറ്റും.
1: പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർക്കുള്ള പരിശീലന പരിപാടിയിലൂടെ April 18 കേരളത്തിൽ സെൻസസ് പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജില്ലയിലെ സെൻസസ് ഓഫീസർമാർക്കും ചാർജ് ഓഫീസർമാർക്കുമുള്ള പരിശീലനങ്ങൾ ജില്ലാതലങ്ങളിൽ നടത്തി. തുടർന്ന് മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വരുന്നു. ഇനി ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലനം ജില്ലാതലത്തിലും അതേ തുടർന്ന് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസേഴ്സിനുമുള്ള പരിശീലന പരിപാടികൾ ചാർജ് തലങ്ങളിലും നടത്തുന്നതാണ്. ഈ പരിപാടികൾ പൂർത്തിയായതിനു ശേഷം സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതാണ്.
2: സെൻസസ് 2027 അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
3: ജില്ലാ സെൻസസ് ഓഫീസർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്.
2: സെൻസസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ബഹുമാനിയായ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. പിന്നെ ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ ADM ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ജനറലും. സബ് ഡിവിഷനിൽ 2 സെൻസസ് ഓഫീസേഴ്സ് ആണുള്ളത്. 1 സബ് കളക്ടർ ഫോർട്ട് കൊച്ചിയും RDM മൂവാറ്റ് വഴിയും. ഈ പ്രവർത്തനങ്ങളിൽ ഇവരെ കൂടാതെ അഡീഷണൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസേഴ്സ് ആയി ജോയിന്റ് ഡയറക്ടർ LSTD, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ഡെപ്യൂട്ടി ഡയറക്ടർ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഫർമാറ്റിക്സ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ, IT മിഷൻ എന്നിവരും ഉണ്ട്. ഈ സെൻസസ് ഓപ്പറേഷൻസിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി ചാർജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അർബൻ ചാർജ് ഓഫീസറായിട്ട് 3 ചാർജായിട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനെ മാത്രം തിരിച്ച് ചാർജ് ഓഫീസേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ 13 മുനിസിപ്പൽ സെക്രട്ടറിമാരും ഉണ്ട്. അപ്പൊ 13+3 16 ചാർജസ് ആയിട്ട് അർബൻ ചാർജിനെ തിരിച്ചിരിക്കുകയാണ്. റൂറൽ ചാർജ് ഓഫീസേഴ്സ് ആയിട്ട് 7 തഹസിൽദാറും ഉള്ളതാകുന്നു റൂറൽ ഏരിയ. ഇതിനെ സംബന്ധിച്ച് ട്രെയിനിങ് ഷെഡ്യൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസ്ട്രിക്ട് ആൻഡ് ചാർജ് സെൻസസ് ഓഫീസേഴ്സിന് 20-25 വരെ അതിന്റെ ട്രെയിനിങ് നടന്നു കഴിഞ്ഞു. ഇനി മാസ്റ്റർ ട്രെയിനർമാരുടെ ട്രെയിനിങ് ആണ്. അത് 6 May തൊട്ട്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തൊട്ട് 9 May 4 മാസ്റ്റർ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടക്കുകയാണ്. ട്രെയിനിങ് ഷെഡ്യൂൾഡ് ഫോർ ഫീൽഡ് ട്രെയിനേഴ്സ് ഉണ്ട്. അത് 18 May to 25 May 3 batches ആയിട്ട് 118 ഫീൽഡ് ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എന്യൂമറേറ്റേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ചാർജ് ലെവലിൽ 28/5/2026 മുതൽ 23/6/2027 വരെയാണ് ട്രെയിനിങ് നടക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുന്നത്. 1 സെൻസസ് പ്രാഥമിക ഘട്ടം, ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക്, അത് തിരിച്ച് ആദ്യ ഘട്ടമായിട്ട് നടക്കുന്നത്. അത് 1/7/2026 മുതൽ 30/7/2026 വരെയാണ്. ഈ സെൽഫ് എന്യൂമറേഷന് അവസരമുണ്ട്. അത് നമ്മുടെ സെൽഫോൺ മുഖാന്തരം ആപ്പുണ്ട്, ആപ്പ് മുഖാന്തരം ആണ് ചെയ്യുന്നത്. 15 ദിവസം 16/6 to 30/6 വരെയാണ്. സെൻസസിന്റെ അടുത്ത ഘട്ടം, 2nd ഘട്ടം പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. അത് February 2027 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ സെൻസസിന്റെ പ്രവർത്തനങ്ങളിൽ എന്യൂമറേറ്റേഴ്സുമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ബൃഹത്തായ ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാ സഹകരണങ്ങളും നൽകണമെന്നും ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
3: ഒരു രാജ്യത്തെ ജനസംഖ്യയെ കുറിച്ചും മറ്റും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള വ്യവസ്ഥാപിതമായ പ്രക്രിയയാണ് സെൻസസ്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും സെൻസസ് ഡാറ്റ അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ യഥാതഥമായ വിവരങ്ങൾ സമർപ്പിച്ച് സെൻസസ് 2027 വിജയിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നിർവഹണം റിയ,
4: സഹായം TP വിവേക്.

0: സമകാലികം.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: അമ്മയോടൊത്താണ് അമ്പലത്തിലും ചന്തയിലും പോയിരുന്നത്. കാണുന്നതെന്തും വാങ്ങുന്ന ശീലമുണ്ട്. നിറമുള്ള മിഠായി, നിറമുള്ള ബലൂൺ, നിറമുള്ള പന്ത്, നിറങ്ങളിൽ പൊതിഞ്ഞ എല്ലാം, അതെല്ലാം അമ്മ വാങ്ങിത്തരുമായിരുന്നു. കുതിരപ്പന്തിക്ക് എതിർവശത്ത് വിശാലമായ ചൊവ്വവയൽ, അവിടെയാണ് കന്നുകാലി ചന്തയും പ്രദർശനങ്ങളും നടക്കാറുള്ളത്. വയലിനെ പകുത്തുകൊണ്ട് അമ്പലത്തിലേക്കുള്ള ചെമ്മൺപാത, മേലെ ചൊവ്വ വയലിൽ കണ്ണത്താ ദൂരത്തോളം കാളകളെ കെട്ടിയിടാൻ വേണ്ടി താൽക്കാലികമായി പണിയുന്ന ആലകളുണ്ടാകും. താഴെ ചൊവ്വ വയലിൽ പ്രദർശനശാലകളും കച്ചവട കേന്ദ്രങ്ങളും. വയലിപ്പോൾ വിണ്ടുകീറി കിടക്കുകയാണ്. വൃശ്ചികത്തിൽ തൊട്ട് ആറാട്ട്, മഞ്ഞുകാലത്തിന്റെ തുടക്കമാണ്. അത് കഴിഞ്ഞാൽ മഴക്കാലം. മഴക്കാലമായാൽ വയലിന്റെ ഭാവം മാറും. പെട്ടെന്നത് പച്ചപ്പണിയുന്നു. അതിരുകളില്ലാത്ത വിശാലത. മേടത്തിൽ വിഷു കഴിഞ്ഞാലുടൻ ആദ്യ മഴ പെയ്യും. വയലിന്റെ വിണ്ടുകീറലുകളിലൂടെ മഴവെള്ളം പെട്ടെന്ന് താഴോട്ടിറങ്ങുന്നു. മണ്ണിന്റെ ഈർപ്പത്തിൽ നിന്നും ചൂടുള്ള ഒരു ഗന്ധം കുമിഞ്ഞുയരുന്നു. പിന്നെ തിരക്കിട്ട പണിയാണ്. കന്യകൃഷിക്ക് ഏറ്റവും പറ്റിയ മണ്ണാണിതെന്ന് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട്. അമ്മയ്ക്ക് കൃഷി ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ വയലെവിടെ? അതുകൊണ്ട് വീടിനു ചുറ്റും ഒരു കാട് തന്നെ അമ്മ വളർത്തുകയുണ്ടായി. അവിടെ എല്ലാ ചെടികളും ഉണ്ടായിരുന്നു, പലതരം പച്ചക്കറികളും. അമ്മ മരിച്ചതോടെ നനവും വളവും ഇല്ലാതായി. എല്ലാം വാടിക്കരിഞ്ഞു, പിന്നെ നശിച്ചു. പലതരം നെൽവിത്തുകളെക്കുറിച്ചും അമ്മയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ചൊവ്വ വയലിന് പറ്റിയ വിത്ത് തവളക്കണ്ണനും ആയിരം കണയുമാണെന്ന് അമ്മ പറയാറുണ്ട്. കരക്കണ്ടത്തിലേക്ക് മറ്റൊരു വിത്താണ് അമ്മ നിർദ്ദേശിച്ചിരുന്നത്. തവളക്കണ്ണന്റെ നെൽച്ചെടി വളരെ ഉയരത്തിൽ പൊങ്ങും. കടക്കെ നല്ല ഉശിരാണ്. ചിങ്ങമാസമായാൽ തവളക്കണ്ണൻ നെല്ലിനുമീതെ പടർന്നു കയറുന്ന കാക്കപ്പൂക്കളെക്കൊണ്ട് വയൽ നിറയും. വരമ്പിന്റെ ഓരങ്ങളിൽ കണ്ണാന്തളിപ്പൂക്കളുമുണ്ടാകും. അങ്ങനെ ഓരോരോ ഓണക്കാലം. രാമർ കുതിരയെ തുടച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ വളരെ പ്രയാസം തോന്നിയിരുന്നു. കൈകൾ നിവർത്തി ബലം പിടിച്ചു. കുതിരയെ ആഞ്ഞു തുടച്ചു കഴിയുമ്പോൾ മേലാസകലം വേദനയാണ്. കൈകൾ തോളിൽ നിന്നും അറ്റുപോകുന്നത് പോലെ. കുതിരകൾക്കും ഒരു മെരുക്കമില്ലായ്മയുണ്ടായിരുന്നു. അമർത്തി തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുതിര പിൻകാല ഉയർത്തുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ കുതിരകൾ ഇണക്കം കാണിച്ചു തുടങ്ങി. തുടച്ചുകൊണ്ടിരുന്ന മുഴുവൻ സമയവും അത് ഇളകാതെ നിൽക്കും. അന്നേരം രാമർ കുതിരകളോട് സംസാരിക്കും. അവ ചുണ്ടുകൾ കോട്ടുകയും പല്ലുകൾ പുറത്തു കാട്ടുകയും ചെയ്യും. കുതിരകൾ തന്നോട് എന്തോ പറയുന്നു, എന്നാൽ മനസ്സിലാവുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ കുതിരഭാഷ തനിക്കും തീർച്ചയായും വഴങ്ങുമെന്നും തനിക്കും അവരോട് അതേ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞേക്കുമെന്നും രാമർ വിശ്വസിച്ചു. കുതിരയെ തുടയ്ക്കുന്നതിനിടയിലാണ് അപ്പുറത്തു നിന്നും ഒരു ചോദ്യം കേട്ടത്. ഇഞ്ഞിപ്പോ ഇവിടെയാ? ആരാണെന്ന് മനസ്സിലായില്ല. കുതിരയുടെ മറവിൽ ഒരു ശബ്ദം എന്ന് മാത്രം തിരിച്ചറിഞ്ഞു. ആരാത്? ഇഞ്ഞിപ്പോ ഇവിടെയാ? ശബ്ദം മറവിൽ നിന്ന് പുറത്തു വന്നു. അത് ചേക്കുവായിരുന്നു. ഇത്രയും കാലത്തെ അവൻ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഓത്തുപള്ളിയിന്ന് വരുന്ന വയ്യ. ഇഞ്ഞ് സ്കൂളിന് പോക്ക് നിർത്തിയില്ലേ? അവൻ ചോദിച്ചു. രാമർ തുടക്കൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാളറിഞ്ഞ് വിവരോ? തമ്പ്രാട്ടിക്കുട്ടീന്റെ മുണ്ട് ഇഞ്ഞി കീറിയതും നാട്ടിലാകെ പാട്ടാ. ഞാനോ സ്കൂളിൽ പോണത് നിർത്തുക, എന്നിട്ട് എന്തെങ്കിലും പണിക്ക് പോണോ? രാമർ ചേക്കുവിനെ നോക്കി. തന്റെ അതേ പ്രായമാണ് അവന്. ചേക്കുവിന് ഉമ്മയുണ്ട്. പെരുന്നാളിന് പുരയിൽ പോയാൽ എന്തെങ്കിലും തീറ്റിക്കാതെ വിടില്ല. അവൻ എന്താണ് വിഷമം?
4: ഇഞ്ഞി സ്കൂളിൽ പോണോ?
3: രാമർ പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ ചേക്കു ചോദിച്ചു,
4: ആറാട്ടിന് നമുക്കെന്തെങ്കിലും നോക്കിയാലോ? ആറാട്ടായാൽ സ്കൂളും പൂട്ടൂലോ?
5: തുടങ്ങാൻ പൈസ മാണ്ടേ?
4: പൈസ മാണ്ടാത്ത എന്തെങ്കിലും
5: അങ്ങനത്തെ കച്ചവടമുണ്ടോ?
4: ഉമ്മക്ക് നോക്കുക, ഇഞ്ഞു കൂടെ ഉണ്ടാവുമോ?
3: രാമർ സമ്മതം മൂളി. ചേക്കു പോയതിനു ശേഷവും രാമർ അതേക്കുറിച്ച് ആലോചിച്ചു. പണം മുടക്കാതെ എന്ത് കച്ചവടമാണുള്ളത്?
4: ആറാട്ടിന് എന്ത് തുടങ്ങിയാലും നല്ല വരുമാനമാണ്, നഷ്ടമുണ്ടാകില്ല.
3: പക്ഷേ പണമില്ലാതെ ഒന്നും തുടങ്ങാനും കഴിയില്ല. എന്തെങ്കിലും വേണമെന്ന് രാമറിനും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പറ്റിയ ഒന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല.
4: പണമുണ്ടാക്കണം, അതിന് ചേക്കു ഒരു മാർഗം കണ്ടെത്തുമായിരിക്കും.
3: വൈകിട്ട് കുതിരകൾ മടങ്ങി വന്നതിനു ശേഷം അവയെ കുളിപ്പിച്ച് പന്തിയിൽ കെട്ടി. കുതിരകൾ രാമറിനോട് നന്നായി ഇണങ്ങുന്നത് കണ്ടപ്പോൾ

0: ചെമ്പിച്ചൻ പറഞ്ഞു, കുതിരകൾക്ക് നിന്നെ നന്നായി പിടിച്ചു എന്ന് തോന്നുന്നു. ഇനി കാട്ടിയ കുരുത്തക്കേടൊന്നും ഐറ്റിങ്ങൾ അറിഞ്ഞു കാണൂല. തുടർന്ന് അയാൾ ചിരിച്ചു. പിന്നെ കള്ളുഷാപ്പിലേക്ക് യാത്രയായി. സ്കൂളിലുണ്ടായ സംഭവമാണ് ഇമ്പിച്ചൻ സൂചിപ്പിച്ചതെന്ന് മനസ്സിലായി. എല്ലാം അറിഞ്ഞിട്ടും തന്നോട് ചോദിക്കാതെ ഇരിക്കുകയായിരുന്നുവോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
3: ആബിസ്റ്റീം ആൻഡ് സോനാബാദ്,
2: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
3: www.gilgal.in.
4: അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്.
5: ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്ന പരിപാടി.
4: കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ജോലിയില്ലായ്മ, നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു.
5: കേൾക്കൂ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്.
4: ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ.
5: ഈ പരിപാടിയിൽ ഇന്ന് സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 9:30.

സേവന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യാർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7ാം സ്റ്റാൻഡേർഡ് പാസാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന. പരിശീലനവും ഭക്ഷണമൊഴികെയുള്ള താമസ സൌകര്യവും സൌജന്യമായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യവും നൽകും. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ, വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം, ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന വിലാസത്തിൽ അയക്കുക. വിലാസം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21, തൃശൂർ ജില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 04-80-28-22-031, 04-80-28-22-031.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ലിയ എന്നാണ്. ഞാൻ ഇപ്പോ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന ഒരു സെക്കൻഡ് ഇയർ പി ജി സ്റ്റുഡന്റ്, എൻവയോൺമെന്റൽ സയൻസ് സബ്ജക്റ്റിന്. അപ്പൊ എന്റെ ചോദ്യം, ഗവൺമെന്റ് ജോബ്സും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ഏതൊക്കെ തരം ജോലികളാണ് എനിക്ക് ഉള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസും എന്തൊക്കെ എക്സാം എഴുതണ്ടേ എന്ന് പറഞ്ഞുതരൂ.
2: എൻവയോൺമെന്റൽ സയൻസ് നല്ല സബ്ജക്ട് ആണ്, ഇൻഡസ്ട്രി ബേസ്ഡ് സബ്ജക്ട് ആണ്. ബേസിക് ആയിട്ട് നമുക്ക് ജോലി കിട്ടുന്നത് ഇൻഡസ്ട്രിയുടെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? എൻവയോൺമെന്റ്

0: കൺട്രോൾ
1: ഇൻവയോൺമെന്റൽ
0: ഇമ്പാക്ട് സ്റ്റഡി എന്ന് കേട്ട് കാണും. മിറ്റിഗേഷൻ, മിറ്റിഗേഷൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? മിറ്റിഗേഷൻ ഇഫക്ട്, മിറ്റിഗേഷൻ, അതായത് പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒരു മിറ്റിഗേഷൻ പഠിക്കണം, എഫ്ലുവൻ ട്രീറ്റ്മെന്റ്സ് പഠിക്കണം, ക്വാളിറ്റി കൺട്രോൾ പഠിക്കണം, നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എൻവയോൺമെന്റൽ സയൻസ് വാട്ടർ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ പഠിച്ചില്ലേ?
1: അതിന് വേറെ ട്രെയിനിങ് എടുക്കേണ്ടി
0: വരണം, ഇവിടെ അങ്ങനെയില്ല. അതെ, കാര്യങ്ങൾക്കും ചെയ്യാമല്ലോ, വാട്ടർ ക്വാളിറ്റി, പി എച്ച്, ഇ എച്ച് ഒക്കെ നോക്കാൻ അറിയാനല്ലോ. അപ്പൊ തീം പാർക്കുകൾ വർക്ക് ചെയ്യാം, ഫിഷറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യാം, ഇൻഡസ്ട്രി നല്ല സ്കോപ്പുള്ള സബ്ജക്ട് ആണ്. പക്ഷെ എന്താ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ അറിയാമോ? നമ്മൾക്ക് ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരാൾ മതി, ഇത് ഒരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് മതിയല്ലോ ഒരു ഇൻഡസ്ട്രിയിൽ, ശരിയല്ലേ? ഒരു കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ 50 or 100 ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ കൂടെ ഒരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് മതി പോലെ. അപ്പൊ അത് കാരണം ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതേമാതിരി തന്നെ ഈ കോഴ്സും എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ, നിങ്ങൾക്കറിയാതെ. അപ്പൊ അത് കാരണം എൻവയോൺമെന്റൽ സയൻസസ് പഠിക്കണം കുട്ടികൾക്കൊക്കെ എപ്പോഴും മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്, ഇത് രക്ഷപ്പെടില്ല, ഈ കോഴ്സ് ശരിയല്ല, ജോലിയില്ല, അതൊക്കെ വെറുതെയാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എം എസ് സി ആണോ എം ടെക് ആണോ? എം എസ് സി ആകുമ്പോൾ കുറച്ചും കൂടി റിസർച്ച് ആൻഡ് ആർ എൻ ഡി വർക്കാണ്, ഇൻഡസ്ട്രി വർക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എം ടെക് ഉണ്ട്, ബി ടെക്, എം ടെക്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇത്തിരി കൂടി ഇൻഡസ്ട്രി വെച്ചാൽ അവർക്ക് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ പഠിക്കാറുണ്ട് അവർ. അത് സാരമില്ല, അത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല, സയൻസും ടെക്നോളജി ആയിട്ട് ചെറിയൊരു മാർജിനേ ഉള്ളൂ. നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, കോഴ്സ് കഴിഞ്ഞോ? എത്ര ഇന്റേൺഷിപ്പിന് പോയി? അത് പോരാ, എനിക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് രണ്ടു കൊല്ലത്തെ കോഴ്സാണോ എം എസ് സി? അപ്പൊ ആ രണ്ടു കൊല്ലത്തെ നമുക്ക് 4 semesters ഓരോ ഇന്റേൺഷിപ്പിന് പോകേണ്ടിയിരുന്നു നമ്മള്. അത് പോയെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടിയേനെ, കുറച്ചും കൂടി നമുക്ക് സ്കില്ല് കിട്ടിയേനെ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പൊ തന്നെ അപ്രന്റിഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്രന്റിഷിപ്പ് ആ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതേമാതിരി പാരലൽ സൈറ്റ്സ് ഒരു 3 ഉണ്ട്, അത് ഇന്റേൺഷിപ്പിനും അത് മറ്റേ അപ്രന്റിഷിപ്പ് സൈറ്റ്സിന് വേറെ ഉണ്ട്, apprentice.com സൈറ്റുണ്ട്. ബയോഡാറ്റ അപ്ലോഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് പാസ്സായി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കുറച്ച് കമ്പനികൾ ഓഫർ ചെയ്യും. പിന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റെസ്ട്രിക്ഷൻ പാടില്ല, എവിടെ കിട്ടിയാലും ജോലിക്ക് പോകണം. ഇൻഡസ്ട്രീസ് ഒക്കെ റിമോട്ട് ഏരിയയിലായിരിക്കും, ശരിയല്ലേ?
1: അതെ.
0: അപ്പൊ എവിടെ ജോലി കിട്ടിയാലും ഒന്നോ രണ്ടോ അപ്രന്റിഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നല്ലൊരു ജോലി കിട്ടും, ഭയങ്കര സ്കോപ്പുള്ള സബ്ജക്ട് ആണ്
1: കേട്ടോ.
0: ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
2: ആകാശവാണി FM വാർത്തകൾ.
3: കേരളം ഉൾപ്പെടെ 4 പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. ബഗ്രാഹത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ഇന്ന് റീപോളിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ്. എൽ പി ജി പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തിവരികയാണ്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതുവരെ 82 വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തി. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സചേത് സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ഞായർ ചൊവ്വ ഒഴികിയ ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്കും ചൊവ്വ ഒഴികിയ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്കും സർവീസ് നടത്തും. തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഫ്രാൻസിനെ നേരിടും. ഡെൻമാർക്കിലെ ഹോർസെൻസിലാണ് മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.

What's the word for the feeling we get when we smell a familiar perfume, a song, or an experience that stops us in the tracks? എങ്ങു നിന്നെന്നറിയാതെ പെട്ടെന്ന് നമ്മെ വീണ്ടും കീഴ്പ്പെടുത്തുന്ന പരിചിതമായ ഏതോ സുഗന്ധം, കേട്ടുമറന്ന ഒരു പാട്ട് അല്ലെങ്കിൽ അനുഭൂതി. വാക്കുണ്ട് സ്റ്റൗണ്ട്, എസ്

0: OUMD. Stound. A sudden stound of sorrow swept over her when she entered her childhood home. താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നേരം എങ്ങു നിന്നെന്നറിയാതെ ഒരു വിഷാദം അവളെ കീഴടക്കി. A stound of sense tied to her mother possessed her. A memory sharp and consuming. അവളുടെ അമ്മയുടെ മണങ്ങൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ഓർമ്മയേക്കാൾ വീറോടെ, വായ്പോടെ. Astound എന്ന വാക്ക് നമ്മൾക്ക് കുറെ കൂടി പരിചയമുള്ള ഒന്നാണ്. Astound. ASTOUND. Astound is to shock or surprise. ഞെട്ടിപ്പിക്കുക എന്ന അർത്ഥം. The news astounded me. ആ വാർത്ത എന്നെ ഞെട്ടിപ്പിച്ചു. Always do what is right. It will gratify half of mankind and astound the other. എപ്പോഴും ശരിയായത് ചെയ്യുക. അങ്ങനെ മനുഷ്യരിൽ പാതിയെ തൃപ്തിപ്പെടുത്താനും മറുപാതിയെ അതിശയിപ്പിക്കാനും കഴിയും. മാർക്ക് ട്വെയിനിന്റെ വാക്കുകളാണ്. അസ്റ്റോണിഷ് എന്ന പദവും ഇതേ പ്രകാരത്തിൽ ഉപയോഗിക്കാം. അസ്റ്റോണിഷ്, ASTONISH. Both these words point to experiences that stop you in the tracks. Experiences that suddenly cause you to stop moving or doing something because you are surprised, impressed, or even frightened. The breathtaking view of the sea from the cliff will stop anyone in their tracks. ചില കാഴ്ചകൾക്ക്, ഈണങ്ങൾക്ക്, വ്യക്തികൾക്ക് നമ്മുടെ മേൽ വിവരണാതീതമായ ഒരു മന്ത്രശക്തിയുണ്ടെന്ന് തോന്നും. അവയുടെ അത്ഭുതകരമായ ആകർഷണ വലയത്തിൽ നാം അറിയാതെ വീണുപോവും. നമ്മൾ തിരയുന്ന വാക്ക് ഡ്യുവൻഡെ ആണ്. ഡ്യുവൻഡെ, DUENDE. ഡ്യുവൻഡെ ഇസ് എ പവർ ഓഫ് ഇറെസിസ്റ്റബിൾ അട്രാക്ഷൻ. ഡാൻസിലെന്ന പോലെ, പാട്ടിലെന്ന പോലെ, കാളപ്പോരിലുമുള്ള ആ ഇരുണ്ട മാന്ത്രിക ശക്തി. കവിയെ, പ്രേക്ഷകനെ, ശ്രോതാവിനെ ഉള്ളിലേക്കുള്ളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഇന്ദ്രജാലം. ഡ്യുവൻഡെ. സ്പാനിഷ് കവിയായ ലോർക്ക ഈ ശക്തിയെ കാണുന്നത് ഏറ്റവും വലിയ പ്രചോദനവും പ്രഭാവശേഷിയുമായാണ്. Something about her eyes had the unmistakable duende to attract the attention of passers-by. The song lit duende in her like a bright flame.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം സംസാരിക്കുന്നു.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നിയമവിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതുവഴി നീതി ലഭ്യത സാധ്യമാക്കാനുമായി സ്ഥാപിതമായ ഒരു സംഘടനയാണ് IDIA. ഐഡിയ ഈ സംഘടനയുടെ കൺസൾട്ടന്റും ഹൈക്കോർട്ട് അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം IDIA യെക്കുറിച്ചും അതുപോലെ തന്നെ IDIA യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതലായി നമ്മോട് വിശദീകരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമിന് യുവവാണിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ IDIA എന്ന സ്ഥാപനത്തിൻ്റെ

0: ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലുമാണല്ലോ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്.
1: അതെ.
0: അപ്പോൾ എന്താണ് ഐഡിയ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
1: ഐഡിയയെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഐഡിയയെ 2010 ഒരു സ്റ്റുഡൻറ് റൺ ഓർഗനൈസേഷനായിട്ട് തുടങ്ങി ഇന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലുമുണ്ട്, കൽക്കട്ടയിലുമുണ്ട്. അത് ഓരോ നാഷണൽ ലോ സ്കൂൾസിലും ഉള്ള കുട്ടികളെ ഉപയോഗിച്ച് അതത് സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ പോയി സാമ്പത്തികവും പിന്നോക്കവുമായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ക്ലാറ്റ് കോച്ചിങ് കൊടുത്ത്, ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമാണ്, അതിൻ്റെ കോച്ചിങ് കൊടുത്ത് അവരാ ക്ലാറ്റ് എക്സാം ക്ലിയർ ചെയ്യിപ്പിച്ച് 5 വർഷത്തെ നിയമപഠനം ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 100-ൽ പരം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഐഡിയയിലെ സ്കോളർഷിപ്പ് ഉപയോഗിച്ച്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 60-70 കുട്ടികൾ അക്രോസ് നാഷണൽ ലോ സ്കൂൾസിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഐഡിയയെ പുതിയൊരു ഫെലോഷിപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതൊരു 6 മാസമായി ഇപ്പം തുടങ്ങിയിട്ട്. അത് ലിറ്റിഗേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു ഫെലോഷിപ്പാണ്. ലിറ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയൽ കോടതികൾ, നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള കോടതികൾ, ഇപ്പം മുൻസിഫ് കോടതിയാകാം, മജിസ്ട്രേറ്റ് കോടതിയാകാം, ഡിസ്ട്രിക്ട് കോടതിയാകാം, സെഷൻസ് കോടതികൾ, കൺസ്യൂമർ കോടതികൾ, ഇങ്ങനെ ഓരോ കോടതികളിലും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള അഡ്വക്കേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫെലോഷിപ്പാണ് ഇപ്പോൾ ഐഡിയയെ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്നത്.
0: അപ്പോൾ ഈ ഐഡിയയെ ഇതേപോലെ 5 വർഷത്തെ പഠനത്തിനായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്?
1: ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, നമ്മളായിട്ട് നമ്മുടെ കുട്ടികളെ വോളണ്ടിയേഴ്സിനെ കൊണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്ത്, ദൂരോട്ടുള്ള അകത്തോട്ടുള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവിടെ പോയി ഞങ്ങൾ ലോ ആസ് എ കരിയർ ഒരു സെഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് താല്പര്യമുള്ള കുട്ടികളെ ഒരു ബേസിക് ഒരു എക്സാം എഴുതിപ്പിച്ച് നോക്കും, ക്ലാറ്റിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. അതിൽ നല്ല സ്കോറുള്ള കുട്ടികൾക്ക് നമ്മളൊരു ക്ലാറ്റിൻ്റെ ഒരു ഫുൾ വേർഷൻ നമ്മൾ എക്സാം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 എക്സാം കഴിഞ്ഞും താല്പര്യമുള്ള കുട്ടികൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അവരവരുടെ വീടുകളിൽ പോയി തിരക്കും. ഇവർ സാമ്പത്തികമായിട്ട് പിന്നോട്ടാണോ, അതോ സാമൂഹികമായിട്ട് പിന്നോട്ടാണോ, അവർക്ക് നമ്മളുടെ സപ്പോർട്ടില്ലാതെ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണോ, ഇതെല്ലാം നമ്മുടെ വോളണ്ടിയേഴ്സ് അതാത് സ്ഥലങ്ങളിൽ പോയി തിരക്കി അന്വേഷിച്ച് ഇപ്പം അതും കഴിഞ്ഞിട്ട് അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കും. ഈ ആദ്യം 2 എക്സാം, പിന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, പിന്നൊരു ഇൻ്റർവ്യൂ. അവരുടെ നിയമം പഠിക്കാനുള്ള അവരുടെ അഭിരുചി നോക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇത്രയും ഈ 4 കടമ്പ കഴിയുമ്പോഴത്തേക്ക് നമ്മളവരെ ഐഡിയയെ ട്രെയിനിയായിട്ട് എടുത്ത് ക്ലാറ്റ് കോച്ചിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ആ ക്ലാറ്റ് കോച്ചിങ് ഏകദേശം ഒരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. മിക്ക കുട്ടികൾക്കും ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഇംഗ്ലീഷിൻ്റെ ഒരു കോച്ചിങ് സപ്പോർട്ടും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാറ്റ് കോച്ചിങ് 2 രീതി നടത്തുന്നുണ്ട്. ഒന്ന്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മളുമായിട്ട് പാർട്ട്നേഴ്സായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മളവരെ ചേർക്കും. അവരൊരു റെഗുലർ കോഴ്സിൻ്റെ കൂടെ ഈ കുട്ടികളെയും ആ കോഴ്സിൽ ചേർക്കും. അതുകൂടാതെ നമ്മുടെ വോളണ്ടിയേഴ്സ് അതായത് NLUs അപ്പം ആ NLUs വോളണ്ടിയേഴ്സ് എല്ലാവരും ക്ലാറ്റ് ക്ലിയർ ചെയ്ത കുട്ടികളാണ്. അപ്പം അവരുടെ സൈഡിൽ നിന്നും ഒരു മെൻറ്റർഷിപ്പും എക്സാം സെഷൻസും കാണും. അത് സാധാരണ ഒരു കുട്ടിക്ക്, ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു അവസരമാണ് ഈ ക്ലിയർ ചെയ്ത കുട്ടികളുടെ ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ. അപ്പം അവർ ചെയ്ത നല്ല വഴികളും ചെയ്തു പോയ തെറ്റുകളും എല്ലാം ഇവരറിഞ്ഞ് ആ രീതിയിൽ ഇവർ പഠിച്ച് വളരുവാണ്. അപ്പം ക്ലാറ്റ് എക്സാം സാധാരണഗതിയിൽ ഡിസംബർ ആണ് എല്ലാ വർഷവും ഇപ്പം നടക്കാറ്. ഡിസംബറിൽ നടക്കുന്ന എക്സാം, ഇപ്പോൾ ഒരു 12th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ ബോർഡ് എക്സാം മാർച്ചിലായിരിക്കും, പക്ഷേ അതിന് മുന്നേ തന്നെ ക്ലാറ്റ് നടത്തും. ഡിസംബർ ആ 1st week ആണ് യൂഷ്വലി. അപ്പോൾ ഈ വർഷവും ഡിസംബർ 1st week തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ 12th കുട്ടികൾക്കെല്ലാം ഒരു 1 ജൂലൈ ആപ്ലിക്കേഷനും ഓപ്പൺ ആവും. ഇവർ ക്ലാറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പഠനം ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഉള്ളത്. അത് അത്യാവശ്യം ഒരു സാധാരണപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക ഭാരം ഉള്ള ഒരു പ്രോസസ്സായിട്ടിപ്പം മാറിയിരിക്കുക. ഏകദേശം ഞങ്ങളുടെ കണക്കിൽ 1.5 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ മെറിറ്റിൽ വർഷം വേണം. അങ്ങനെ 1.5 വർഷത്തെ കോഴ്സ് സാധാരണ കുട്ടികൾക്ക് ഒരു ലോൺ എടുത്താണെങ്കിലും ഒരു ഭയങ്കര ഒരു റിസ്കി, അല്ലെങ്കിൽ ഒരു ഭയങ്കര ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയിലോട്ടായേക്കുക. സ്കോളർഷിപ്പുകൾ വളരെ ചുരുക്കമാണ് കോളേജുകൾ കൊടുക്കുന്നത്. ഗവൺമെൻറ്സ് കൊടുക്കുന്ന കുറച്ച് സ്കോളർഷിപ്പുണ്ട്, പക്ഷെ അതും നമ്മൾ ആദ്യം ഇത്രയും പൈസ കൊടുത്താലേ നമുക്കത് പിന്നെ റീഫണ്ട്.

0: ആയിട്ടൊക്കെ വരത്തുള്ളൂ. നമ്മുടെ സ്ഥാപനം ഇവരുടെ ആ 5 വർഷത്തെ ഫീസ് മാത്രമല്ല, ഇവരുടെ ഹോസ്റ്റല്, അക്കോമഡേഷൻ, അതായത് ഫുഡ്, അത് കൂടാതെ ഇവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലേഴ്സ്, ഓരോ കോമ്പറ്റീഷൻസിന് പോകുന്ന ചിലവ്. പിന്നെ ഈ ലോ പഠനം നമ്മൾ പ്രാക്ടിക്കൽ ഒരു പഠനമാണ്, ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചാൽ തീരാവുന്നതല്ല. അപ്പം എല്ലാ സെമിസ്റ്ററിലും കുട്ടികൾ, ലോ പഠിക്കുന്ന കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. കോളേജ് തന്നെ പെർമിറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഏകദേശം ഒരു മാസം ബ്രേക്ക് കിട്ടും. അപ്പോൾ ആ ഒരു മാസം ഇൻറ്റേൺഷിപ്പ് കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്നിടത്ത് താമസിക്കുന്നിടത്ത് മാത്രം ആകാതെ പുറത്തോട്ടും ലോ ഫേംസ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള ഇൻറ്റേൺഷിപ്പ് സപ്പോർട്ട് വരെ ഐഡിയ കൊടുക്കാറുണ്ട്. അപ്പോൾ ഹോളിസ്റ്റിക്കലി അവർക്ക് എന്താണോ ആവശ്യം, അത് റീസണബിൾ ആവുന്ന കാര്യം വരെ നമ്മൾ പറ്റാവുന്ന എല്ലാ രീതിയിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് 5 വർഷം അവരുടെ ആഗ്രഹം എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഫിനാൻഷ്യൽ കൂടാതെ നമുക്ക് മെൻറ്റർഷിപ്പ് ഐഡിയലി സ്കോളറായി, അപ്പോൾ കോളേജിൽ കയറിയാലും ഈ പ്രോസസ്സ് മെൻറ്റർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. കോളേജിലെ മെൻറ്റർഷിപ്പ് എന്ന് വെച്ചാൽ 2 രീതിയിൽ. പിന്നെ ഒന്ന്, കോളേജിലെ സീനിയേഴ്സ് ഓരോ സബ്ജക്റ്റും അല്ലാതെ കോളേജിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കും. അത് കൂടാതെ ഇവരൊരു 3rd year ആകുന്ന സമയം തൊട്ട് ഇവർക്ക് ഏത് വഴിയിലോട്ടാണോ തിരിയേണ്ടത് കരിയറിൽ, അതായത് ഇൻഡസ്ട്രി എന്നുള്ള പ്രൊഫഷണൽ മെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽ മെൻറ്റേഴ്സ് ഇവരടുക്ക് ആ വഴി പറഞ്ഞു കൊടുക്കുവാണ്. സാധാരണ കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്താലാണ് എവിടെ എത്തണമെന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലും നമ്മുടെ ഐഡിയ വഴി ഇങ്ങനൊരു മെൻറ്റർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് മാക്സിമം സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഒരു ജോലി നേടിയെടുക്കാൻ പറ്റുന്നൊരു സപ്പോർട്ടാണ് ഐഡിയ കൊടുക്കാറ്.
1: ഐഡിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതേക്കുറിച്ചൊരു യുവവാണി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, നിയമ പഠനം അറിയേണ്ടതെല്ലാം എന്ന ടൈറ്റിലിൽ 3 എപ്പിസോഡായിട്ടാണ് അന്ന് നമ്മൾ ആ പരിപാടി ചെയ്തത്. അത് ആകാശവാണി കൊച്ചി FM 102.3 എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ, ആകാശവാണി കൊച്ചിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പോൾ യുവവാണി എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ഈ 3 എപ്പിസോഡും കിട്ടുന്നതായിരിക്കും. അത് കേട്ടു നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. നിയമ പഠനത്തിൽ അറിയേണ്ടതെല്ലാം ആ ഒരു യുവവാണിയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ പുതിയ ഫെലോഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരാം. IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ് അതാണല്ലോ അതിൻ്റെ പേര്. അപ്പോൾ എന്താണ് ആ ഫെലോഷിപ്പ്?
0: IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത് ട്രയൽ കോടതിയിലെ അഡ്വക്കേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ട്രയൽ കോടതികളിൽ കേസസ് എല്ലാം അവിടെയാണ് വരുന്നതെങ്കിലും അവിടുത്തെ വക്കീലന്മാർക്ക്, തുടക്കക്കാർക്ക് അവിടുത്തെ ഒരു വരുമാനം ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു സീനിയറിനടുക്ക പോയാലും നമ്മൾ കോളേജിൽ നിന്നിറങ്ങിയ ഉടനെ നമുക്ക് ഒരു കേസ് നടത്താനുള്ള ഒരു കേപ്പബിളായിട്ടല്ല ആരും കോളേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങുന്നത്. അപ്പം നമ്മളൊരു സീനിയറിൻ്റെ കൂടെ നിന്ന് പഠിച്ച് വേണം നിയമം ഒരു നല്ലൊരു വക്കീലാകാൻ, ഒരു ജൂനിയർ വക്കീലായിട്ട് വേണം ഒരു നല്ലൊരു വക്കീലാകാനായിട്ട്. ആ ഒരു പ്രോസസ്സിൽ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഫിനാൻഷ്യലി മാത്രമല്ല, ഒരു മെൻറ്റർഷിപ്പ് രീതിയിലും, അതായത് ഓഫീസിലെ ഒരു മെൻറ്റർഷിപ്പ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെയൊക്കെ മുഖ്യമായിട്ടുള്ള ഘടകം എന്ന് വെച്ചാൽ, നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾക്ക് ഒരു നിയമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഓഫീസ് കണ്ടുപിടിക്കാൻ കൂടി കുട്ടികൾക്ക് ഭയങ്കര പാടാണ്. ഒരു ജോലി നേടാൻ, ഒരു ഓഫീസിലൊരു ജൂനിയറിനെ കിട്ടാൻ, നല്ലൊരു ഓഫീസ് ഏതാണെന്ന് കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൂനിയർ വക്കീലായിട്ടാണ് പിന്നെ പതുക്കെ പതുക്കെ ഒരാൾ സീനിയറാകുന്നത്. അപ്പം ഒരു കറക്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുന്നത് തൊട്ട് അവരുടെ ഒരു 1.5 വർഷം നമ്മൾ അവരെ സാമ്പത്തികമായിട്ടും ഒരു സ്കിൽസ് ബിൽഡിങ്ങുമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ്.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണോ ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ആരംഭിക്കാൻ പ്രേരണയായതും?
0: നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ഓരോ ട്രയൽ കോടതിയിലാണ് ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല സ്കിൽ സെറ്റ് ഉള്ള ലോയേഴ്സ് ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരാണ് അതിൻ്റെ റിപ്പർക്കഷൻസ് അനുഭവിക്കുന്നത്. അപ്പം ഓരോ ട്രയൽ കോടതികളിലും എത്രയും സ്കിൽ സെറ്റ്സ് ഉള്ള ലോയേഴ്സ് മാക്സിമം കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളുടെ ഫെലോഷിപ്പിൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ. ഇപ്പം ഈ ലോയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വഴി അവരുടെ അടുക്ക വരുന്ന ക്ലയൻസിനെ, അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാകാം അല്ലാത്ത സാധാരണ ക്ലയൻസ് ആകാം, അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രയൽ കോടതിയിൽ അവർക്ക്

0: ഒരു സർവീസ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വാർത്തെടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം കേരളത്തിലും സിക്കിമിലുമായിട്ടാണ് നമ്മൾ ഈ ഫെലോഷിപ്പ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കേരളത്തിലെ ഒരു 14 ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ചിൽ ഒരു 10 ഡിസ്ട്രിക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 12 ഫെലോസ് ഉണ്ട്. ചില ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഫെലോസിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ സിക്കിമിൽ ഒരു 8 ഫെലോസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലെയും ഡിസ്ട്രിക്ട് കോടതികളിലെ അവിടുത്തെ ഒരു സ്കിൽ സെറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടെന്ന ഒരു ഉദ്ദേശത്തു കൂടിയാണ് നമ്മൾ IDA ഫെലോഷിപ്പ് തുടങ്ങിയേക്കുന്നത്.
1: ശരി, അപ്പോൾ പിന്നെ കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെയാണ് വിടുന്നതെന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെയാണ്. നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കാറുണ്ട്, ഏത് ജില്ലയിൽ നിന്നാണോ നമ്മൾ, ആ ജില്ലയിൽ കഴിവതും ഒരു മെൻറ്ററിനെ കണ്ടുപിടിച്ച് ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ കഴിവതും നോക്കുന്നത്. അപ്പം നമ്മുടെ ട്രെയിനിങ് ഈ മെൻറ്റർ ഓഫീസിൽ കയറിയാൽ അവർ ആ ഓഫീസിലെ ഒരു ജൂനിയർ വക്കീലായിട്ട് അവിടുത്തെ എല്ലാ മാറ്റേഴ്സും ചെയ്യാനായിട്ട് പ്രാപ്തമാകണം. അതിൻ്റെ നോർമൽ ഒരു ട്രെയിനിങ് പ്രോസസ്സ് തന്നെയാണ്. അത് കൂടാതെ നമ്മളുടെ സൈഡിൽ നിന്നും ഓൺലൈനായിട്ട് ഇവർക്ക് എല്ലാ ആഴ്ചയിലും ഓരോ സെഷൻസ് കൊടുക്കും. ഇംഗ്ലീഷ് ട്രെയിനിങ് തൊട്ട് ലീഗൽ സബ്ജക്ട്സിൽ വരെ നമ്മൾ ട്രെയിനിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരെ എല്ലാവരെയും ഒരു 6 മാസത്തെ ഇടവേളയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സബ്ജക്ട് സ്പെസിഫിക് ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് സെഷനും കൂടെ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണിത്.
1: ശരി, അപ്പോൾ ഇത് എത്ര വർഷമാണ് ഈ ഫെലോഷിപ്പിൻ്റെ കാലാവധി വരുന്നത്?
0: ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് 0 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്.
1: ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർ 4 കൊല്ലം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ.
0: തീർച്ചയായിട്ടും ഇപ്പം ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ അല്ലാത്ത അതിൽ കൂടുതലുള്ളവർ ഓൾറെഡി ഒരു നല്ലൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാണാനാണ് മിക്കവാറും സാധ്യത. അപ്പം 0 to 4 years ഫ്രഷർ തൊട്ട് മാക്സിമം 4 years വരെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യും.
1: എത്ര വർഷത്തേക്ക്?
0: ഇത് ഒരു 1.5 വർഷത്തെ പ്രോഗ്രാമാണ്. നമ്മൾ ഈ 1.5 വർഷത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ആ ഇനീഷ്യലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു 1.5 വർഷം കൊണ്ട് അവർ വർക്ക് മാത്രം ആലോചിക്കുക, വേറെ പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ സ്കിൽ സെറ്റ്സ് കൂടുന്നതോ ഇതെല്ലാം നമ്മളുടെ വഴി അവർക്ക് കിട്ടിപ്പോവുകയാണ്. അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സർവീസ് അവരുടെ ക്ലയൻസിന് കൊടുക്കുക, അവരുടെ ഓഫീസിൽ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക, അപ്പിയറൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാറ്റേഴ്സിലും അവർ ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ അവരെ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്.
1: അതായത് അവരുടെ കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ അടിസ്ഥാന പരിശീലനങ്ങളും ലഭിക്കുകയാണ്.
0: കോളേജ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഓഫീസ് തൊട്ട് പിന്നെ കോളേജിൽ പ്രാക്ടിക്കലി കിട്ടാത്ത ഈ ട്രെയിനിങ്, ഇപ്പം നമ്മുടെ ഈ ഓൺലൈൻ സെഷൻസ് എന്ന് പറഞ്ഞത് അതെടുക്കുന്നതെല്ലാവരും അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻറ്റൻസീവ് സെഷൻസും അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള വക്കീലന്മാരാണ് മിക്കവരും എടുക്കുന്നത്. വക്കീലന്മാർ കൂടാതെ ലോ പ്രൊഫസേഴ്സും എടുക്കും, അതായത് സബ്ജക്ട്സിൻ്റെ കാര്യം. അപ്പം എക്സ്പേർട്ട് ഒന്നും കൂടെ ഒരു റിഫ്രഷർ കോഴ്സ് ഒന്നും കൂടി ഉദ്ദേശിക്കാം. ചില ഓരോ കോളേജ് അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്ട്സിൽ. അപ്പം ഇതെല്ലാം കൂടെ ഒരു പ്രോപ്പർ പ്രാക്ടിക്കലി എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. പിന്നെ ഈ നമ്മൾ ഓഫീസ് തിരഞ്ഞെടുക്കുന്നതിലും ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ചാണ് എടുക്കുന്നത്. 10 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സ് മാത്രമാണ് നമ്മുടെ ഇതിലുള്ളത്. പക്ഷേ മിക്കവരും ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ബാച്ച് നോക്കിയാൽ അവരുടെ മെൻറ്റേഴ്സൊക്കെ ഒരു 20 വർഷമെങ്കിലും പ്രാക്ടീസ് ഉള്ള സീനിയേഴ്സിൻ്റെ കൂടെയാണ് നമ്മളെ ഈ വക്കീലന്മാരെ ആക്കാറ്, ജൂനിയർ വക്കീലന്മാരെ ആക്കാറ്.
1: ശരി,
0: ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഡിസംബറിൽ, കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ സെഷൻസ് ഉണ്ടായിരുന്നു ഒരു 4 ദിവസത്തെ കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ 12 കുട്ടികൾക്ക്, കേരളത്തിലുള്ള 12 കുട്ടികളുടെ സെഷൻ നടത്തിയത്. അപ്പോൾ അതിൽ റിട്ടയേർഡ് ജഡ്ജസ് വന്നിട്ടുണ്ട്, ഹൈക്കോർട്ട് ഡിസ്ട്രിക്ട് ജഡ്ജസ്, അതേപോലെ ലോ പ്രൊഫസേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് വന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ ഫെലോഷിപ്പിൽ നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് ആംഗിളും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, ഈ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്ന അഡ്വക്കേറ്റ്സ് ആണ് 0 to 4 years. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം അവർ വേറൊരാൾക്കും കൂടെ ആ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും നമ്മൾ അവരെ എപ്പോഴും ഒരു ടാർഗറ്റ് ഗോളായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസം അവർക്ക് എത്ര ആൾക്കാരെ പ്രോബോണമായിട്ട് പൈസ വാങ്ങിക്കാതെ അല്ലെങ്കിൽ മിനിമം പൈസയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നതും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പോയി അവരെ അവർക്ക് വേണ്ട

0: ബേസിക് ലീഗൽ കംപ്ലയൻസിൻ്റെ കാര്യം സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം നമ്മുടെ ഒരു ടാർഗറ്റ് ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ആ ഒരു ആംഗിളും കൂടെ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇതിൽ കൂടെ.
1: സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി.
0: അതെ അതെ, ഒരു വക്കീലാകുന്നത് മിക്കവരും അത് അത് സമൂഹത്തിനോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു കറക്റ്റ് പ്രൊഫഷനായിട്ടാണ് ഇതിനെ കാണാറ്. പക്ഷേ ട്രയൽ കോടതികളിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ട്. ആ സിസ്റ്റമിക് ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണ് ഇതിൽ കൂടെ നമ്മൾ നോക്കുന്നത്. അത് വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂസാണ്. നമ്മൾ ആ ഒരു ഒന്നര വർഷത്തെ സപ്പോർട്ട് വെച്ച് ഒരു മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്.
1: അപ്പോൾ ഈ ഒന്നര വർഷത്തിനിടയിൽ ഇവരുടെ പ്രോഗ്രസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് മെഷർ ചെയ്ത് വരിക?
0: ഇപ്പം ഓരോ സെഷൻസിന് മുന്നേയും ഇവർക്ക് നമ്മൾ റീഡിങ് മെറ്റീരിയൽസും അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എല്ലാം കൊടുക്കും. ഇപ്പോൾ സെഷൻസ് നടക്കുമ്പോൾ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആ ഓരോ സെഷൻസിലും പങ്കെടുക്കും, ഇവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഫീഡ്ബാക്ക് ഫോമും കൊടുക്കും ഓരോ സെഷൻ കഴിയുമ്പോഴും. അത് കൂടാതെ ഇവർക്ക് മന്ത്ലി ഇവർ ഒരു ട്രാക്കർ പോലെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ മന്ത്ലി ട്രാക്കറിൽ ഇവർ ഓരോ ദിവസവും എത്ര കേസിന് അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്തു, ക്ലയൻസിൻ്റെ ഒരു പ്രൈവസിയും വയലേറ്റ് ചെയ്യാതെ ജനറലായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അവർ തരും. അതുകൂടാതെ നമ്മൾ ഈ മെൻറ്റേഴ്സുമായിട്ടും മന്ത്ലി സംസാരിക്കും. മന്ത്ലി അല്ല, ആക്ച്വലി ബൈ വീക്ക്ലി മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നമുക്കും മനസ്സിലാക്കാനായിട്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് നമ്മളെടുക്കും. അപ്പം ഇങ്ങനെ ഒരു ചെക്കിൽ കൂടെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കുന്നത്. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഇവരുടെ ഒരു കോമൺ മീറ്റിംഗ് വിളിക്കും. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഓരോ ഇഷ്യൂസും നമ്മൾ ഇതിൽ കൂടെ ഓരോരുത്തർ ഷെയർ ചെയ്യും. അപ്പം വേറൊരാൾക്ക് അതിൻ്റെ ഒരു റൈറ്റ് പ്രാക്ടീസ് കാണും, അവിടെ ഒരു സൊല്യൂഷൻ കാണും, അവർ തന്നെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. അപ്പം അങ്ങനെ ഒരു അവർക്ക് തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരു 12 വക്കീലന്മാർക്ക് കേരളത്തിൽ ഓരോ ജില്ലയിലും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വളരാൻ കൂടിയുള്ള ഒരു അവസരമാണ് അതുള്ളത്.
1: അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ടോ അവർക്ക്, നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതെങ്ങനെ അത് നേരെയാക്കി എടുക്കാം എന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പം ചിലർക്ക് ഓരോ ഇപ്പം നമ്മൾ മെയിനായിട്ട് വരുന്ന കേസ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ന്യൂസിൽ കാണുന്നതും അല്ലെങ്കിൽ ലീഗൽ ആർട്ടിക്കിൾസ് വരുന്നതും അതും നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കോൾ ഫോർ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അത് ഇടുന്നത് 24 മെയ് വരെ സെക്കൻഡ് ബാച്ചിന് അപ്ലൈ ചെയ്യാം. രണ്ട് ബാച്ചാണ് ആകെ ഉള്ളത്. സെക്കൻഡ് ബാച്ച് 24 മെയ് വരെ അപേക്ഷിക്കാം. ഈ അപേക്ഷയുടെ ലിങ്ക് ഓൺലൈനായിട്ടുള്ളൊരു ഗൂഗിൾ ഫോം ആപ്ലിക്കേഷന് നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ എല്ലാ ബാർ അസോസിയേഷനിലും നമ്മളിത് പോസ്റ്ററായിട്ടും കൊടുക്കുന്നുണ്ട്.
1: അപ്പം വെബ്സൈറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0: IDIALAW.org, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, ലിങ്ക്ഡിൻ ഈ വെബ്സൈറ്റുകളിലും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഫെലോഷിപ്പ് കോർഡിനേറ്ററിൻ്റെ പേര് ഷെനോയ് ഷാജി എന്നാണ്. ആളുടെ നമ്പറും കൂടെ ഞാൻ തരാം, 799-434-9606.
1: നമ്പർ ആവർത്തിക്കാം, 799-434-9606.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകരുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമുമായുള്ള അഭിമുഖം.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. 2024 രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് നൽകിയ പുതിയ പേരെന്ത്? ഉത്തരം: ഗണതന്ത്ര മണ്ഡപം. 2024 രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് നൽകിയ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം.

ചിന്താശകലം: എത്ര വെളിച്ചം പുറമേ കത്തിച്ചാലും അകമിരുട്ടാണെങ്കിൽ എന്ത് നേട്ടം? എത്ര വെളിച്ചം പുറമേ കത്തിച്ചാലും അകമിരുട്ടാണെങ്കിൽ എന്ത് നേട്ടം? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:30 8 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭൂപടത്തിലില്ലാത്ത ഒരിടം എന്ന ചിത്രത്തിൽ പ്രിയ ജർസൻ പാടിയത്. ഗാനരചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം നൽകിയത് മോഹൻ സിത്താര.

ചിത്രം മാച്ച് ബോക്സ്. വിഷ്ണുക്കുറുപ്പും ശില്പാരാജവും പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ബിജുപാൽ.

0: കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം 9:30 FM മോർണിംഗ് സെലക്ഷൻസിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: FM സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
1: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
0: കേരള സ്പൈൻ ഫൗണ്ടേഷൻ FM സ്പൈൻ ഹെൽപ്പ് ലൈനിലേക്ക് സ്വാഗതം.
1: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
3: ഇന്ന് ഈ പരിപാടിയിൽ ടെക്സ്റ്റ് നെക്ക്, അറിയാം ഒഴിവാക്കാം. എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം.
4: ഇന്ന് സ്പൈൻ FM ഹെൽപ്പ് ലൈൻ ചർച്ച ചെയ്യുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണുന്ന ചില അസുഖങ്ങളെക്കുറിച്ചാണ്. സാധാരണ ഒക്യുപേഷണൽ ഹസാർഡ്സ് എന്ന് പറയുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഈ അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ടെക്സ്റ്റ് നെക്ക്, അതല്ലെങ്കിൽ ടെക് നെക്ക് എന്ന് പറയുന്നത്. ഇതെന്താണെന്നൊന്ന് വിശദമാക്കാമോ ഡോക്ടർ?
5: അതെ, ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടെക്സ്റ്റ് നെക്ക് അല്ലെങ്കിൽ ടെക് നെക്ക് എന്നതിനെ പറ്റിയാണ്. ടെക്സ്റ്റ് നെക്ക് എന്നത് പൊതുവേ ഒരു പുതിയ ഒരു മെഡിക്കൽ പദമാണ്. അതായത് 2014 ഇതിനെപ്പറ്റി ആദ്യമായിട്ടൊരു അമേരിക്കയിലെ സർജൻ ലേഖനം എഴുതുന്നത്. അതായത് ആ സമയത്താണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായതിനു ശേഷം പണ്ടത്തേതിനെക്കാട്ടിലും കൂടുതലായി കഴുത്തുവേദന ആൾക്കാരിൽ വരാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നതിനെ പറ്റിയുള്ള പഠനങ്ങളിൽ നിന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കഴുത്തിൻ്റെ പൊസിഷൻ മാറുന്നു, വളരെ സമയം കുനിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഴുത്തിൻ്റെ പേശികൾക്കും ബോൺസിനും ഡിസ്കിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന കഴുത്തുവേദനയും അനുബന്ധ അസുഖങ്ങളെ പറ്റിയാണ് ടെക്സ്റ്റ് നെക്ക് എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്.
4: അതോടൊപ്പം ഈ ടെക് നെക്ക് എന്നും പറയാറുണ്ടല്ലോ അത്.
5: അതെ, ടെക്നിക്ക് എന്ന് പിന്നെ നമ്മൾ പറയാൻ തുടങ്ങിയത് നമ്മൾ മൊബൈൽ ഫോൺ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാ ഗാഡ്ജറ്റ്സും കൂടി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ

0: ആഴ്ചയുടെ പല സമയത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണിനും കഴുത്തിനുമാണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മണിക്കൂറുകളോളം നമ്മൾ ഈ സ്ക്രീനുകൾക്ക് മുന്നിൽ ജോലി സംബന്ധമായും പഠന സംബന്ധമായും അല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിനുമായിട്ടൊക്കെ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത് കഴുത്തിനാണ്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ പൊതുവെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് പറയുന്ന ടെക്നിക് എന്നാണ്. ഇന്ന് ഇത് ജോലി ചെയ്യുന്നവരിൽ മാത്രമല്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമ്മൾ ടെക്കീസ് അല്ലെങ്കിൽ ഐ ടി സംബന്ധമായി ജോലി ചെയ്യുന്നവർ എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരിലും, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവരിലും, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മടിയിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന എല്ലാവരിലും കഴുത്ത് കുനിച്ചിരുന്ന് ഈ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരിലും കൂടെ വരുന്ന കഴുത്ത് വേദനയെ പൊതുവേ നമ്മൾ ടെക്സ്റ്റിനേക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് ഇപ്പം പറയാറുണ്ട്.
1: അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഓഫീസില്ല, ബാങ്കുകളാവട്ടെ മറ്റ് സർക്കാർ ഓഫീസുകൾ പോലും കമ്പ്യൂട്ടറിന്റെ സഹായത്തിലൂടെ
0: തീർച്ചയായും ലാപ്ടോപ്പും അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ വീട്ടിലിരുന്നും വർക്ക് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഇത് സർവ്വസാധാരണമായിരിക്കുകയാണ്.
1: ശരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? കഴുത്തിൻ്റെ ആംഗിൾ അനുസരിച്ച് എങ്ങനെയാണ് ഭാരം മാറുന്നത്? ഇതൊന്ന് വ്യക്തമാക്കാമോ? ശരിക്കും നമ്മുടെ കഴുത്തിന് നമ്മുടെ തലയെ താങ്ങാനുള്ള ശേഷിയില്ലേ? ശരിക്കും
0: അതെ അതെ, കഴുത്തിന് നമ്മുടെ തലയെ താങ്ങാനുള്ള ശേഷി തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ തലയുടെ ഭാരം ഒരു അഡൽട്ട് അല്ലെ പ്രായപൂർത്തി ഒരാളുടെ ഒരു ആവറേജ് തലയുടെ ഭാരം എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇരിക്കുമ്പോൾ ഒരു 0 to 5 degrees നമ്മൾ ഇരിക്കുന്നു. ചിലരുടെ കഴുത്തിന് ചെറിയൊരു ഫോർവേഡ് ഒരു ഇത് കാണാം, അതുകൊണ്ടാണ് 0 to 5 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിലെ പേശികളിൽ, മസിൽസിൽ, അതായത് ഡിസ്കിന്, ബോണിനെല്ലാം ആ ഒരു ഭാരം നമ്മുടെ ഗുരുത്വാകർഷണം വരെ വരുന്നുണ്ട്, ഒരു 5 മുതൽ 6 കിലോ. അതേസമയം നമ്മളൊരു 15 degree മുമ്പിലോട്ടാകുമ്പോൾ അത് അക്സെപ്റ്റബിൾ ആണ്, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഭാരം കൂടും. പക്ഷേ അത് 15 degree വരെ ഓക്കെ ആണ്. പക്ഷേ 15 എന്നുള്ളത് നമ്മൾ 30 degree അതൊരു 15 കിലോ വരെ, ഒരു 3.5 വരെ ഏകദേശം കഴുത്തിനുണ്ടാകുന്ന ആഘാത 5 കിലോയുള്ള നമ്മുടെ ഹെഡിൻ്റെ വെയിറ്റ് കഴുത്തിൽ വരുമ്പോൾ മസിൽസിന് അതൊരു 15 കിലോ ആയിട്ട് തോന്നും. അതേസമയം 45 degree കുറച്ചുകൂടി കുനിയുമ്പോൾ അത് അതിലും കൂടും, ഒരു 20-22 കിലോ വരും. 60 degree ആകുമ്പോൾ അത് ഏകദേശം 27-30 കിലോ വരെ വരും. അതായത് നമ്മളൊരു സാധനം കയ്യിൽ പിടിക്കുന്നതും അത് കൈ നീട്ടിപ്പിടിക്കുന്നതും കൈയുടെ അറ്റത്തൊരു ഒരു വടി പോലെ പിടിച്ചിട്ട് ഒരു ലിവർ എഫക്റ്റ് എന്ന് പറയും, LEVR, അതിൻ്റെ അറ്റത്ത് പിന്നെ ഒരു ഭാരം തൂക്കിയിട്ടാൽ, അതേ ഭാരം തൂക്കിയിട്ടാൽ നമുക്ക് തോളിനും ഷോൾഡറിനും ഉണ്ടാകുന്ന ആഘാതം മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെയാണ് തല കുനിയും തോറും, ആംഗിൾ കൂടും തോറും, അതായത് ഇപ്പോൾ 45-60 degree വരെ നമ്മൾ കുനിയ, നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു 45 degrees to 60 degree വരെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ 10 മടങ്ങാണ് വരുന്നത്. ഇപ്പം 5 കിലോ എന്നുള്ളത് 30 കിലോ വരെ നമ്മുടെ കഴുത്തിന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാരം കഴുത്തിലെ മസിൽസിന്, ലിഗമെൻസ് ഉണ്ട്, ഡിസ്ക്, അസ്ഥി, പിന്നെ ഞരമ്പ്, ഇത്രയും കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതായത് നമുക്കൊരു 60 വയസ്സ് വരേണ്ട ഒരു അസുഖം കഴുത്തിൻ്റെ തേയ്മാനം ഒരുപക്ഷെ 40 വയസ്സിലോ 30 വയസ്സിലോ വരാം. കാരണം ഇത്രയും മണിക്കൂറുകൾ നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ അത് മൊബൈൽ ഫോൺ മാത്രമല്ല, ജോലി സ്ഥലത്ത് ചിലപ്പോൾ കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട് 6-7 മണിക്കൂർ ഉപയോഗിക്കും, വീട്ടിൽ വന്നിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് റീൽസ് അങ്ങനെ, പിന്നെ കിടക്കാൻ നേരത്തും ആൾക്കാർ ഇത് ഉപയോഗിക്കും. മണിക്കൂറുകൾ നമ്മളിതിൻ്റെ മുന്നിൽ, സ്ക്രീനുകൾക്ക് മുന്നിൽ ചെലവഴിക്കുമ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ കഴുത്തിനാണ് ആഘാതം ഏൽപ്പിക്കുന്നത്. അത് കാലക്രമേണ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് വരാനുള്ള തേയ്മാനം വളരെ നേരത്തെ വരാൻ സാധ്യതയുണ്ടാകും.
1: കമ്പ്യൂട്ടറിനെക്കാളും കൂടുതൽ ഒരുപക്ഷെ ഈ ആഘാതം ഏൽപ്പിക്കുന്ന മൊബൈൽ ഫോണുകൾ തന്നെയായിരിക്കും അല്ലേ?
0: തീർച്ചയായും തീർച്ചയായും, കാരണം നമ്മൾ എന്ത് ഉപയോഗിച്ചാലും വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മളെല്ലാവരും മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ നാച്ചുറലി നമുക്ക് എളുപ്പത്തിന് കൊണ്ട് നടക്കാനും എളുപ്പത്തിന് നോക്കാനും ന്യൂസ് വരെ നമുക്ക് കേൾക്കാനും കാണാനും വായിക്കാനും ഇപ്പോൾ അതാണ് സൗകര്യം. അപ്പോൾ നാച്ചുറലി നമ്മളെല്ലാം അതിലോട്ട് ഗ്ലൂഡാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഉപയോഗം ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും.
1: സാധാരണ പറയാറുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നേരെ സ്ക്രീൻ വരത്തക്ക വിധം അറേഞ്ച് ചെയ്ത് വെക്കണം, നല്ല ചെയേഴ്സ് ഉപയോഗിക്കണം, എർഗണോമിക്സ് ചെയേഴ്സ് എന്നൊക്കെ പറയും, ഈ ജോലിക്ക് അനുകൂലമായ കസേരകൾ ഉപയോഗിക്കണം എന്നൊക്കെ. ഈ മൊബൈൽ ഫോൺ എങ്ങനെ നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും?
0: അപ്പോൾ നമുക്ക് അതിൽ വരുന്നതിന് മുമ്പ് ഇതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, കഴുത്തുവേദന മാത്രമാണോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് കടക്കാം. അതായത് കുറേ നാൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പേശികൾക്ക് അമിതമായ വലിവുണ്ടാവുകയും അത് സ്റ്റിഫ്നെസ് ഉണ്ടാകും, പിരിമുറുക്കം ഉണ്ടാവുകയും ചെയ്യും. കാരണം നമ്മുടെ ഗുരുത്വാകർഷണം കൊണ്ട് നമ്മുടെ തല മുന്നിലോട്ട് പോകുന്നു, മസിൽ അതിനെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നു, ഭാരം, ഇത്രയും ലിവർ എഫക്റ്റ് വരുന്നു. അപ്പോൾ മസിലിന് ഓവറായിട്ട് ആ പുറകിലുള്ള മസിൽസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ അവിടുത്തെ ലിഗമെൻസ് വലിയുകയും ചെയ്യും. അപ്പോൾ കഴുത്ത് വേദന വരാം, തലവേദന വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ തലയോട്ടിയുടെ ബാക്കിലുള്ള പുറം ഭാഗത്ത് കഴുത്തിനോട് ചേർന്ന് പുറകിലുള്ള ഓക്സിപിറ്റൽ ഹെഡേക്ക് എന്ന് പറയും, അവിടുത്തെ ഞരമ്പ് വഴി തലവേദനയായിട്ട് വരാം. അപ്പോൾ ചിലർ അത് വെറും തലവേദനയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ചിലർ പറയും കഴുത്തിനോട് വേദന വരുമ്പോൾ എനിക്ക് തലവേദന വരും എന്നൊക്കെ പറയും. പല രീതിയിൽ വരാം, ചിലപ്പോൾ തലവേദനയ്ക്കുള്ള ഗുളികയായിരിക്കും ഇവർ കഴിക്കുന്നത്, പക്ഷേ ചിലരിൽ ഇത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വേദനയായിരിക്കും ഇങ്ങനത്തെ ടെക്സ്റ്റിനൊക്കെ അല്ലെങ്കിൽ ടെക്നിക്കുള്ളവർ. പിന്നെ കാലക്രമേണ ഇത് ഡിസ്കിനെയും ബോണിനെയും ബാധിക്കുമ്പോൾ നമ്മുടെ ഞരമ്പിനെ ബാധിച്ചിട്ട് കയ്യിലോട്ടൊരു പെരുപ്പ് അല്ലെങ്കിൽ കയ്യിലോട്ട് വലിയ ഷോക്ക് അടിക്കുന്ന പോലെ വേദന, കഴുത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വശത്ത് ചരിഞ്ഞിരിക്കുന്നു, ഉളുക്കിയതുപോലെ ആൾക്കാർ ഒപ്പിയിൽ വരാറുണ്ട്. പിന്നെ തേയ്മാനമുള്ളവർ

ഇത് ഉപയോഗം കാരണം അവർക്ക് ഓൾറെഡി ഉള്ള സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കൂടാം, പിന്നെ സ്പൈനൽ കോർഡ് കംപ്രഷൻ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ച ഉപചോദ്യം എന്ന് പറയാൻ, അതായത് ഒരു മൊബൈൽ ഫോൺ എങ്ങനെ കമ്പ്യൂട്ടർ ക്രമീകരിക്കുന്നത് പോലെ നമുക്ക് ക്രമീകരിക്കാമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഒരു 15 ഡിഗ്രി വരെ വളഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് കയ്യിൽ പിടിച്ച് നമുക്ക് നേരെ നോക്കുന്ന രീതിയിൽ നോക്കേണ്ടി വരും. പക്ഷേ അത് ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ കൈ ഉയർത്തി പിടിക്കുമ്പോൾ ഒരു കൈക്കൊരു കഴപ്പ് വരാം, തോളിനൊരു കഴപ്പ് വരാം, ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ട്, കഴുത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ അത് നമ്മൾ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് കാലക്രമേണ അതൊരു ഇനിഷ്യൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ബുദ്ധിമുട്ട് തോന്നാം, കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പക്ഷേ അത് മാറാം. പിന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ടേബിളിലോ വെച്ച് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും ക്രമീകരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്കത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു ഡീജൻ

0: ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ കൈ ഉയർത്തി പിടിക്കുമ്പോൾ കൈക്കൊരു കഴപ്പ് വരാം, തോളിനൊരു കഴപ്പ് വരാം, ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ട്, കഴുത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ അത് നമ്മൾ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് കാലക്രമേണ അതൊരു ഇനിഷ്യൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ബുദ്ധിമുട്ട് തോന്നാം, കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പക്ഷേ അത് മാറാം. പിന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ടേബിളിലോ വെച്ച് കാണാവുന്നേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ക്രമീകരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്കത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു ഡീജനറേഷൻ വരുന്നത് വർഷങ്ങളോളം നീട്ടി വയ്ക്കാനും പറ്റും.
1: മറ്റൊരു സംശയം, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടന്നുകൊണ്ട് മലന്ന് കടന്നുകൊണ്ട് മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ അത് കഴുത്തിന് പ്രയാസമൊന്നും ഉണ്ടാക്കുകയില്ലല്ലോ?
0: ആ പൊതുവെ ഉള്ളൊരു വിചാരം, നമ്മൾ കഴുത്തിൻ്റെ ആംഗിൾ, അതായത് മുന്നിലോട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ കഴുത്തിന് ആഘാതം വരുന്നു, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു, അപ്പോൾ കിടന്ന് നോക്കിയാൽ പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ട് വരും. പക്ഷേ അത് തെറ്റാണ്, അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ മലന്ന് കിടന്നിട്ട് ഒരു പില്ലോ വെച്ചിട്ട് കഴുത്ത് വളച്ച് വെച്ച് കിടക്കുകയാണെങ്കിൽ, നമ്മളൊരു നമ്മൾ വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസിലൂടെ വെള്ളം പോകുന്നതെന്ന് വിചാരിക്കുക, അതിന് നമ്മളൊരു 90 ഡിഗ്രി വളച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുകൊണ്ട് ബെൻഡായിട്ട് അതിൻ്റെ ഫ്ലോ കുറയും. അതുപോലെ തന്നെ നമ്മളങ്ങനെ ഒരുപാട് ഇങ്ങനെ ചാരി വളഞ്ഞിരുന്ന് സ്ട്രെയിറ്റായിട്ട് നോക്കുമ്പോൾ കഴുത്ത് വളരെ കൂടുതൽ ബെൻഡാവുകയാണ്, ഒരു പക്ഷേ നല്ല 90 ഡിഗ്രി വരെ ബെൻഡാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ സ്ട്രെച്ച് ഉണ്ടാക്കും. പിന്നെ മലന്ന് കിടന്ന് നോക്കുമ്പോൾ നമ്മൾ കൈ പൊക്കിയായിരിക്കും പിടിക്കുന്നത്, അപ്പം നമ്മുടെ പുറകിലത്തെ മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. പിന്നെ വശം ചരിഞ്ഞ് കിടന്ന് നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുമ്പോൾ കഴുത്തിനൊരു ചരിവുണ്ടാകും, വശത്തേക്കൊരു ചരിവുണ്ടാകും, അസിമെട്രിക്കലായിട്ട് രണ്ട് സൈഡും ഒരുപോലെയല്ല. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ലിഗമെൻസിനും അവിടുത്തെ ഡിസ്കിനും കൂടുതൽ സ്ട്രെയിൻ വരും, ഓപ്പോസിറ്റ് ലിഗമെൻസ് വലിയും ചരിഞ്ഞ് കിടക്കുന്ന സൈഡിലുള്ള ഡിസ്കിലെ ആഘാതം കൂട്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓൾറെഡി ഡിസ്ക് പ്രൊലാപ്സിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ചെറിയ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, പക്ഷേ അവർക്ക് അത് അനുഭവത്തിലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ചരിഞ്ഞ് കിടന്ന് നോക്കിയാൽ അത് കൂടി വരാം. പിന്നെ നമ്മൾക്ക് ഉറങ്ങാനുള്ള സമയം ഉറങ്ങാനാണ്. എന്തിനാണ് ഉറങ്ങുന്നത്? നമ്മുടെ ശരീരം മൊത്തത്തിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴുത്തിൻ്റെ മസിൽസും ബാക്കി മസിൽസിനും ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടാനും, അതനുസരിച്ച് നമ്മുടെ ഡിസ്കിന് ഒരു റീഹൈഡ്രേഷനൊക്കെ വന്ന് ഡിസ്കിലും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും സമയം ഉറങ്ങേണ്ട സമയം മൊബൈലിലൂടെ ചെലവഴിച്ചാൽ നമ്മൾ ഒന്ന് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു, നമ്മുടെ റെസ്റ്റ് എടുക്കാനുള്ള സമയത്തെ തടസ്സപ്പെടുത്തുന്നു, കൂടാതെ കഴുത്തിൻ്റെ ഡിസ്കിനൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ചേഞ്ചസിനെയും നമ്മൾ തടസ്സം നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ നോക്കി നിർത്തിയിട്ട് കിടക്കുന്നതാണ് ഉത്തമം, നല്ലൊരു ഉറക്കത്തിനും റെസ്റ്റിനും കഴുത്തിൻ്റെ ആരോഗ്യത്തിനും.
1: ഇത്തരം ശീലങ്ങൾ സെർവിക്കൽ സ്പോണ്ടൈലിറ്റിസിലേക്ക് നയിക്കാനും അഥവാ അസുഖം നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ അത് അധികരിക്കാനും ഇടയാക്കും അല്ലെ?
0: തീർച്ചയായും. നമുക്ക് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഒരു നാച്ചുറലി നടക്കുന്ന ഒരു മുടി നരയ്ക്കുന്നത് പോലെ കഴുത്തിനുള്ളിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ അത് ഡിസ്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബോൺ, ഇതിനെല്ലാം ഉണ്ടാകുന്ന ഒരു തേയ്മാനം എന്ന് വേണമെങ്കിൽ പറയാം, ഡീജനറേഷനാണ്. അപ്പോൾ സാധാരണ ഒരു പ്രായമാകുമ്പോൾ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പോൾ റിട്ടയർ ചെയ്ത ആൾക്കാർ അവരിപ്പോൾ മൊബൈൽ ഫോൺസിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, കാരണം അവർക്കൊരു സമയം പോകാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ വാട്സാപ്പിലും യൂട്യൂബിലും അവർ കുറേ കാര്യങ്ങൾ നോക്കി നോക്കി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൾറെഡി കുറച്ച് കഴുത്തിന് പ്രശ്നം കാണും, സൈക്കിൾസ് ഫോണിൽ ഉള്ളവരായിരിക്കും. അവരിങ്ങനെ മലന്ന് കടന്നും ചരിഞ്ഞ് കടന്നും ഒരുപാട് സമയം ഇരുന്നും കുനിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലുണ്ടായിരുന്ന കഴുത്ത് വേദന പെട്ടെന്ന് കൂടിയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാർ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മമാരൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുക്കറി ഷോയും അങ്ങനത്തെ പാചകത്തിൻ്റെ മറ്റ് പല കാര്യങ്ങളും അവരതിനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കാണാറുണ്ട്. അവർക്കും ഈ സമയം പോകാനായിട്ട് അവർ മൊബൈൽ ഫോണിനോട് ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നവരിലും കഴുത്ത് വേദന കൂടുതലാവുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്തുളുക്കുന്നു, കയ്യിലോട്ട് വേദന വരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടിയിട്ട് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പെട്ടെന്ന് ഒരു 10 വർഷം കൊണ്ട് വരേണ്ടത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അത് അധികരിച്ച് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: ഇതോടൊപ്പം തന്നെ ഈ സെർവിക്കൽ മൈലോപ്പതി എന്ന് പറയാറുണ്ടല്ലോ, ഇത് ഈ ടെക്സ്റ്റ്നെ എങ്ങനെയായിരിക്കും ബാധിക്കുക?
0: അതെ, സെർവൈക്കൽ മൈലോപ്പതി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് വലിയൊരു വേദന കഴുത്തിന് വരണമെന്നില്ല, പക്ഷെ അവർക്ക് സ്പൈനൽ കോഡിന് കഴുത്തിലുള്ള സുഷുമ്ന നാഡിക്ക് ഓൾറെഡി ഒരു ഞെരുക്കം കാരണം ഞരമ്പിന് അപജയമുണ്ട്, കൈക്കും കാലിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അറിയുന്നത് ഒരു ബാലൻസിങ് ഇഷ്യൂ ആയിട്ടായിരുന്നു, നടക്കുമ്പോൾ ചെറിയ ബാലൻസ് തെറ്റുന്നു, നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല, ചോറുരുട്ടുമ്പോൾ കൈ നന്നായിട്ട് വഴങ്ങുന്നില്ല, സൈൻ ചെയ്യുമ്പോൾ പഴയ പോലെ പേന പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൈൻ മാറിപ്പോകുന്നു, ഒപ്പിടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ലക്ഷണമായിട്ട് വരുന്നത്. രണ്ട് കൈ നോക്കുമ്പോൾ കൈയുടെ ഉള്ളം കൈയുടെ മസിൽസൊക്കെ പഴയ പോലെയല്ല, അവിടുത്തെ കട്ടി നമ്മുടെ തള്ളവിരലിന് നേരെ താഴെ വരുന്ന ഒരു ബൾജായിട്ടുള്ള മസിൽസൊക്കെ വേസ്റ്റ് ചെയ്തിട്ട് കനം കുറഞ്ഞു പോകുന്നു, വിരലുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് പോലെ കുഴിയൊക്കെ വരുന്നു, അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. കൈകളുടെ മസിൽസ് ശോഷിക്കുന്നു, അങ്ങനെയൊക്കെ വരാം, തോൾ ശോഷിക്കുന്നു, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇത് വേദന വലുതായിട്ടില്ലാത്തത് കൊണ്ട് പലപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർ അസുഖം ഉണ്ടെന്ന് അറിയാതെ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ തുടക്ക സ്റ്റേജിലുള്ളവർ ഇങ്ങനെ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് സമയം കഴുത്ത് ചരിച്ചു വെച്ചും വളച്ചും കുനിഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂടും, കാരണം ഇതിലെല്ലാവർക്കും മിക്കവർക്കും ഒരു അസ്ഥിയുടെ സ്പറ എന്ന് പറയും, ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഒരു ബീക്ക് പോലെ നിൽക്കുന്നുണ്ടായിരിക്കും, അതിങ്ങനെ സുഷുമ്നാഡിയിൽ വരയുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നീർക്കെട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ കഴുത്ത് കുനിച്ചു നിവർത്തി ഇരിക്കുമ്പോൾ അത് കൂടുതൽ നീർക്കെട്ടുണ്ടാക്കുകയും അവർക്കുണ്ടാകുന്ന നാഡികൾക്കുണ്ടാകുന്ന ഡാമേജ് പെട്ടെന്ന് കൂടുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തിലുള്ളവർക്ക് ബാലൻസ് തെറ്റി ഒന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ ഒരു

0: സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് അടുത്ത സ്റ്റേജിലോട്ട് കൂടുകയും ഗുരുതരാവസ്ഥയിൽ വീൽ ചെയറിലൊക്കെ വരാറുണ്ട്.
1: നമുക്ക് ഇത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണോ പറയാനുള്ളത്?
0: തീർച്ചയായും, കാരണം ഇപ്പോൾ നമുക്ക് വളരെ കൊച്ചുകുട്ടികളിൽ വരെ LKG UKG പഠിക്കുന്ന കുട്ടികൾ വരെ കഴുത്തു വേദനയായിട്ട് നമ്മളോട് വരാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാ പരിശോധനയും ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. പിന്നെ വീട്ടിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴാണ് മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ മണിക്കൂറുകൾ വീഡിയോ ഗെയിംസ് കളിക്കുന്നു അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നോക്കുന്നു. അങ്ങനെ കഴുത്തു വേദന തുടക്കമായിട്ട് വരാറുണ്ട്. പിന്നെ കുട്ടികളിലും സ്കൂൾ കുട്ടികളിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഇത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ ഒരുപാട് സമയം ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ സ്ക്രീൻ ടൈം ഏത് സ്ക്രീനാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ ചെറിയ കുട്ടികൾ. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ തന്നെ മൊബൈൽ ഫോൺ കഴിയുന്നതും ഒരുപാട് സമയം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇരിക്കുന്ന രീതി സോഫയിലൊക്കെ ഇരുന്ന് വളഞ്ഞ് കഴുത്തൊക്കെ ഒരുപാട് കുനിഞ്ഞിരുന്ന് നോക്കുക, കിടന്നുകൊണ്ട് നോക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നോക്കേണ്ട സമയത്ത് നമ്മളെല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പൊക്കത്തിൽ ഒരു കഴുത്ത് അധികം വളയാതെ, അതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്, ഇരുന്നിട്ട് താഴോട്ട് നോക്കി ഇരുന്ന് അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതും ഒരു നല്ല ശീലമല്ല. അപ്പം അങ്ങനത്തെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് മറ്റവയവങ്ങളിപ്പോൾ മാറ്റി വയ്ക്കാം, ഇപ്പം കിഡ്നി മാറ്റി വയ്ക്കാം, ഹാർട്ട് മാറ്റി വയ്ക്കാം, ലിവർ മാറ്റി വയ്ക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, പക്ഷേ കഴുത്തൊന്നും നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു അവയവമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം. അത് പെട്ടെന്നുണ്ടാകുന്നതല്ല, കുറേ സമയം എടുത്തിട്ടുണ്ടാകുന്നതാണ്, പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഡിസ്കൊക്കെ വന്ന് കയ്യിലോട്ടൊക്കെ ഞരമ്പിനെയൊക്കെ ബ്ലോക്കാക്കി പിന്നെ അത് സർജറിയിലൊക്കെ ചെന്ന് അവസാനിക്കും. അപ്പോൾ ഇങ്ങനത്തെ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, കിടന്നുകൊണ്ട് നോക്കരുത്, പറ്റുന്ന സമയം നമ്മൾ നോക്കുമ്പോൾ കൈ പൊക്കി പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ വെച്ച് നോക്കുക. കഴുത്തിൻ്റെ ആരോഗ്യം നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ചാൽ നല്ലതായിരിക്കും. സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നു, നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു, അപ്പോൾ നമ്മളൊരു കോൾ സെൻറ്റർ വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഇയർഫോൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ മൊബൈലിലോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പലരും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കഴുത്ത് വളഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം മൊബൈൽ ഫോൺ ജോലി സംബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും സംസാരിക്കേണ്ടി വരുന്നവർക്കും ഈവൻ അല്ലാത്ത സമയത്ത് തന്നെ ഒരുപാട് സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ ഹാൻഡ്സ് ഫ്രീ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇയർഫോൺസ് ഓർ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് സംസാരിച്ചാൽ അപ്പോൾ കഴുത്തിനോട് ആഘാതം കുറയ്ക്കുന്നതും ഉപകരിക്കും.
1: വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഡോക്ടർ ഇന്ന് അവതരിപ്പിച്ചത്. കാരണം എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് ഒഴിവ് കിട്ടിയാൽ ഏത് ജോലി ചെയ്യുന്നവരും നേരെ മൊബൈലിലേക്കാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചുമടെടുക്കുന്ന വ്യക്തികൾക്ക് കഴുത്തിനുണ്ടാകുന്ന ആഘാതത്തെക്കാൾ കൂടുതൽ ഇതുകൊണ്ടുണ്ടാകുന്നുണ്ടോ? ശരിക്കും ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്നവർ വലിയ ഭാരം തലയിൽ ചുമക്കുന്നവരാണ്, അതിൽ കൂടുതൽ ആഘാതമല്ല ഇത് ഉണ്ടാക്കുന്നത്?
0: ഉദാഹരണത്തിന് നമ്മളൊരു ഒരു വെയിറ്റ് കഴുത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം നടക്കുന്നു എന്ന് വിചാരിക്കുക, ആ ഒരു എഫക്റ്റാണ് സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഓരോ ഡിഗ്രി മാറുമ്പോൾ 30 ഡിഗ്രിയിൽ കൂടുതലായി വരുമ്പോൾ 45-60 ഡിഗ്രി ആകുമ്പോൾ അതേ എഫക്റ്റ് തന്നെയാണ്. നമ്മളൊരു 25 കിലോ നമ്മുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഒരു ബാഗ് തൂക്കിയിട്ട് കൊണ്ട് നടക്കുന്ന അതേ ഇതാണ് കഴുത്തിനുണ്ടാകുന്ന ആഘാതം. പക്ഷെ നമുക്ക് ആ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് വേദന അറിയാത്തതുകൊണ്ട് നമ്മളത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് വാസ്തവത്തിൽ ഉള്ളിൽ നടക്കുന്നത്. മസിൽസിനെയും ഡിസ്കിനെയും ഞരമ്പിനെയും ലിഗമെൻസിനെയും എല്ലാം ഇതാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അറിയാതെ നമ്മൾ ഇതിനൊരു ഒരു വശംവദരായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടി.
1: ഇപ്പോൾ ഒരേ പൊസിഷനിൽ കുറേ നേരം ഇരുന്ന് നമുക്കൊരു കഴുത്ത് വേദന വന്നു, നമ്മൾ ഉടനെ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ട്? ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട്?
0: അതിന് മുമ്പായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, അതായത് നമ്മൾ 20-20 എന്നൊരു റൂളുണ്ട്. അതായത് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ 20 മിനിറ്റ് ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ 20 മിനിറ്റ് മൊബൈൽ ഫോണുമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കണം. കുറച്ച് തല അവിടെ നിന്ന് മാറ്റി ദൂരോട്ട് നോക്കും, 20 അടി ദൂരെ എന്നാണ് 20-20-20 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എവറി 20 മിനിറ്റ്സ് നമ്മളൊരു 20 സെക്കൻഡ്സേ പറയുന്നുള്ളൂ ഒരു ബ്രേക്ക് ആ സ്ക്രീനിൽ നിന്ന് എടുക്കുക. അതും ഒരു പ്രിവൻറ്റീവ് മെഷറായിട്ട് പറയുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കഴുത്തിൻ്റെ പുറകിൽ വേദന, ഒരു 2 ആഴ്ചയിൽ കൂടുതലുള്ള വേദന, അല്ലെങ്കിൽ 2-3 ആഴ്ചയായിട്ടുള്ള വേദന, പിന്നെ കഴുത്തിൻ്റെ തലയോട്ടിയുടെ പുറകിലോട്ട് വരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓക്സിപിറ്റൽ ഹെഡേക്ക് തലവേദന വരുന്നു, ഷോൾഡറിലോട്ട് ഒരു വേദന ഇറങ്ങുന്നതായിട്ട് തോന്നുന്നു, പിന്നെ കൈക്കൊരു ടിംഗ്ലിംഗ് അല്ലെങ്കിൽ മരവിപ്പ് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുന്നു, അതുപോലെ ബട്ടൺസ് ഇടാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചോറ് കുഴയ്ക്കാൻ ബുദ്ധിമുട്ട്, കൈകളുടെ വിരലുകൾക്ക് വേസ്റ്റിംഗ് തോന്നുന്നു, ബാലൻസ് തെറ്റുന്നു, ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഏജ് അനുസരിച്ച് നമ്മുടെ പ്രായം അനുസരിച്ച് പല രീതിയിൽ വരാം. ഇപ്പോൾ ചെറിയ ആൾക്കാരിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വെറും കഴുത്തുവേദന ആയിരിക്കും, ചിലപ്പോൾ ഒരു തലവേദന കാണാം. അപ്പോൾ ഇത്തരം സിംറ്റംസ് പലരിലും പല രീതിയിൽ വരാം. അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ പിന്നെ നമ്മൾ കുറേ സമയം കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കൂടി ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: നമുക്കൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ കഴുത്തിലെ മസിൽസിനൊക്കെ ഒരു ശക്തി നൽകാനായിട്ട് എന്തെങ്കിലും വ്യായാമ മുറകൾ ചെയ്യുന്നത്
0: തീർച്ചയായും നമുക്ക് കഴുത്തിന് മാത്രമല്ല അപ്പർ ഷോൾഡറിനും കൈകൾക്കും എല്ലാം മൊത്തത്തിൽ പൊതുവായിട്ടുള്ള വ്യായാമം നല്ലത് തന്നെയാണ്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കഴുത്തിനും ഷോൾഡറിനും പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള വ്യായാമ മുറകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം കാരണം നമ്മുടെ ചില മസിൽസുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു, ചില മസിൽസ് കുറച്ച് വർക്ക് ചെയ്യുന്നു, ചില മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നു. അപ്പോൾ ആ ആഘാതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള

0: കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വ്യായാമ മുറകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
1: ഒരുപക്ഷെ ഏറ്റവും ആരോഗ്യത്തിന്, അതല്ലെങ്കിൽ കഴുത്തിൻ്റെ ആരോഗ്യത്തിന് വില്ലനായി മാറുന്ന ഇപ്പോൾ മൊബൈൽ ഫോണാണെന്ന് പറയേണ്ടി വരും. എന്തായാലും അതിൻ്റെ ഉപയോഗം വളരെ ശാസ്ത്രീയമായ രീതിയിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും അല്ലേ?
0: തീർച്ചയായും നമ്മൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തന്നെ വേണം നമ്മുടെ ആവശ്യങ്ങൾക്കും പഠനത്തിനും ജോലിസ്ഥാനത്തിനും പല കാര്യങ്ങൾക്കും. പക്ഷേ നമ്മുടെ കഴുത്തിൻ്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ആരോഗ്യം നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാം.
1: സ്പൈൻ FM ഹെൽപ്പ് ലൈനിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: ടെക്സ്റ്റിനെക്, അറിയാം ഒഴിവാക്കാം. ഇതേക്കുറിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: FM സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
0: നട്ടെല്ലും സുഷുമ്ന നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് ടി ആർ രഘുനന്ദനന്റെയും സുധ അജിത്തിന്റെയും കഥകൾ, ജോസഫ് ഓടക്കാലി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ടി ആർ രഘുനന്ദനൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, മടക്കയാത്ര.
2: ബഹുനില കെട്ടിടങ്ങൾ ഇടിച്ചുപൊളിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ് പ്രദേശവാസികളായ നാട്ടുകാരും വീട്ടുകാരും ചാനലുകളുമൊക്കെ. അവരുടെ ഊഹങ്ങൾക്കും നിഗമനങ്ങൾക്കും ശാസ്ത്രീയത പകരാൻ ഗവേഷണ മികവെന്ന് തോന്നിക്കും വിധം അർത്ഥശൂന്യമായ വാചകങ്ങളാൽ ശബ്ദമുഖരിതമാണ് ടി വി വെച്ചിരിക്കുന്ന സ്വീകരണമുറി. അയാൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ചാരികസയിലിരുന്ന് റേഡിയോ സംഗീതമൊരുക്കിയ പഴയ ഓർമ്മകളിൽ അലിയാൻ തുടങ്ങി. പഴയ ആ ചലച്ചിത്ര ഗാനങ്ങൾ അയാളെ പതിവിലേറെ ഗൃഹാതുരത്വമുണ്ടാക്കിയ വർണ്ണലോകത്തേക്ക് കൊണ്ടുപോയി. കൺമുമ്പിൽ ബാല്യകാലാനുഭവങ്ങളും കൂട്ടുകാരോടൊത്ത് കഴിഞ്ഞ ആ സുവർണ നാളുകളുമെല്ലാം തെളിഞ്ഞു വന്നു. മധുരഗാനങ്ങൾ അതിൻ്റെ പശ്ചാത്തലമൊരുക്കി. പുഴയ്ക്കരികിലായുള്ള ആൽത്തറയും അതിനടുത്തുള്ള കൊച്ചുക്ഷേത്രവും ഗ്രാമത്തിലെ കൊച്ചുപാതകളും ചെറിയ കടകളുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി. നാളിതുവരെ നേടിയെടുത്ത സൗഹൃദങ്ങളുടെ മധുരചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഇടയ്ക്കിടെ അടുക്കളയിൽ നിന്നുയരുന്ന ശബ്ദങ്ങൾ അയാളെ അലോസരപ്പെടുത്തിയിരുന്നു. മരുമകളും സുഹൃത്തുക്കളും കൊണ്ടുപിടിച്ച തിരക്കിലാണ്. അതിഥികളായെത്തുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സൽക്കരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുകയാണവർ. കെട്ടിടങ്ങൾ തകർക്കുന്നതിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. മകൻ്റെ സുഹൃത്തുക്കൾ ആ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിക്കുവാൻ നേരത്തെയെത്തും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില ചാനലുകൾ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പറ്റിയ സ്ഥലം അതായിരിക്കുമെന്ന് തീരുമാനിച്ച് അനുവാദത്തിനായി മകനെ സമീപിച്ചതാണ്. ചില ഈവൻറ്റ് മാനേജ്മെൻറ് സ്ഥാപനങ്ങളും ഇതേ ആവശ്യത്തിനായി സമീപിച്ചിരുന്നു. സാമ്പത്തികമായ ചില വിലപേശലുകൾ തീരുമാനമാകാതെ അവർ പിന്മാറി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ തിളങ്ങാൻ പറ്റിയ സന്ദർഭമല്ലേ എന്ന് കരുതി മകൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാൻ നിന്നില്ല. പ്രഭാതഭക്ഷണത്തിൻ്റെ ആലസ്യത്തിൽ പതുക്കെ പതുക്കെ മയക്കത്തിലാണ്ടു. പെട്ടെന്ന് കുട്ടികളുടെ ബഹളമേറിയത് അയാളെ അസ്വസ്ഥനാക്കി. സുഖകരമായ ആ പ്രഭാതമയക്കം തടസ്സപ്പെട്ടത് അയാളെ വളരെയധികം അസ്വസ്ഥനാക്കി. കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉയർത്തി ഉയർത്തി പിന്നീടത് തട്ടിക്കളിച്ച് ആർത്തുല്ലസിക്കുന്നു. അതിനിടയിൽ പേരക്കുട്ടി അയാളുടെ കസേരയ്ക്കരികിൽ വന്നു. മുത്തശ്ശ, മുത്തശ്ശ, നമ്മുടെ ഫ്ലാറ്റ് എന്നാ

0: പൊളിക്ക്. അവളുടെ നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവളുടെ ചോദ്യഭാവം മുഖത്തുനിന്ന് മായാതെ നിൽക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു, എനിക്കറിയില്ല മോളെ. താല്പര്യമില്ലാതെ അയാൾ പറഞ്ഞ മറുപടിയിൽ തൃപ്തിയാവാതെ തുടർന്നുള്ള ചോദ്യപരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നത് കണ്ട് അവളെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞു. അധികം താമസമുണ്ടാവില്ല എന്ന് കരുതാം. അത് നമ്മളെ ഇവിടുന്നാ കാണാ. അവളുടെ ഉദ്യോഗം വളർന്നുകൊണ്ടേയിരുന്നു. അപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ള ഒരു അച്ഛന് പരിചയമുണ്ടല്ലോ. ഇതിനകം ആ ഫ്ലാറ്റ് പൊളിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് കാണാം. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മരുമകൾ ഇതിനകം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അച്ഛന് ഫ്ലാറ്റ് ജീവിതം ഇഷ്ടമില്ല എന്നറിയാം. പക്ഷേ മരുമകൾ മുഴുമിപ്പിച്ചില്ല. അയാൾ മറുപടിയൊന്നും പറയാതെ ജനാലയ്ക്കിടയിലൂടെ ശുഭ്രാകാശത്തെ നോക്കിക്കൊണ്ട് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടും. ആ അന്തരീക്ഷം അയാളിൽ എന്നൊന്നുമില്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. കാലത്ത് സുമിത്ര സപ്താഹത്തിന് വിളിച്ചതാണ്. അധികം ദൂരെയല്ലാതെയുള്ള വല്യമ്പലത്തിൽ രണ്ട് മൂന്ന് ദിവസമായി കൃഷ്ണനമ്പൂരിയുടെ സപ്താഹം നടക്കുന്നു. വിഷമിപ്പിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് അല്പം വിട്ടുനിൽക്കാമെന്ന് കരുതിയിരുന്നാണ്. നല്ലൊരു ശ്രോതാവാകാൻ അല്പനേരമൊക്കെ സാധിക്കും. അമ്പലത്തിറയിൽ നിന്നും കുളിച്ചീറനായി വരുന്ന കാറ്റ് കണ്ണുകളെ തൊഴുകിത്തലോടുന്നതോടെ ശ്രദ്ധയൊക്കെ നഷ്ടപ്പെടും. മടി തോന്നിയതിനാൽ പോവാനായില്ല. പെട്ടെന്നാണ് മകൻ്റെ പ്രലോഭനങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു വന്നത്. അച്ഛനും അമ്മയും ഈ ഓണം കയറാൻ വലിയ എന്തിനാണ് കഴിയുന്നത്? ഒന്ന് കടയിൽ പോകണമെങ്കിൽ എത്ര ദൂരം നടക്കണം? ഒരു സിനിമ കാണണമെങ്കിലും ഒരു കിലോമീറ്ററെങ്കിലും നടക്കണ്ടേ? ഇവിടെയാണെങ്കിൽ എല്ലാം കയ്യെത്തും ദൂരത്ത്. നേരെ എതിർവശത്തുള്ള ബിസിനസ് കോംപ്ലക്സിൽ ഇഷ്ടംപോലെ തിയേറ്ററുകൾ, ഷോപ്പുകൾ, വ്യത്യസ്ത രുചികൾ വിളമ്പുന്ന കഫേകൾ. ഇതിനിടയിൽ മരുമകൾ പതിവായി കഴിക്കാറുള്ള ഗുളികയുമായി വന്നു. അവൾ തുടർന്നു, അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. അമ്പലമാണ് അച്ഛൻ്റെ പ്രശ്നം. അവിടെ ആൽത്തറയിൽ തമ്പടിക്കുന്ന കുറേ കൂട്ടുകാരും. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞത് ശരിയാണ്. പുഴയുടെ തീരത്തുള്ള ഓടിൻ്റെ പഴക്കം പ്രത്യക്ഷമാക്കുന്ന ആ കൊച്ചമ്പലം, അതിനരികിലായുള്ള ആൽത്തറ, ആ ആൽത്തറയിൽ പൊയ്പോയ കാലം പങ്കുവയ്ക്കാനെത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ. എന്തോ, ആ ലോകത്തു നിന്ന് മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല തനിക്കിപ്പോഴും. എന്തായാലും ആ ഗ്രാമവിശുദ്ധി ഇവിടെയില്ല. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. സുമിത്ര അല്പം ഗൗരവത്തിലാണ്. അമ്പലത്തിലേക്ക് വരായിരുന്നില്ലേ? 24 ഗുരുക്കന്മാരെയൊക്കെ എത്ര വിസ്തരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കഴിഞ്ഞ് സ്വരം അല്പം താഴ്ത്തി സുമിത്ര പറഞ്ഞു, അവർ പറയണേലും കുറച്ച് കാര്യമില്ലേ? എന്തെങ്കിലും അത്യാവശ്യത്തിനോ ഡോക്ടറോ ആസ്പത്രിയോ വേണ്ടി വന്ന ഒറ്റപ്പാലത്തോ തൃശ്ശൂരോ പോകണ്ടേ? അയാൾ അതിന് മറുപടി പറയണ്ട എന്ന് കരുതിയതാണ്. സുമിത്രയുടെ മുഖത്ത് ആ ചോദ്യചിഹ്നം അങ്ങനെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, എന്ത് ആരോഗ്യം, എന്ത് ആസ്പത്രി, ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, ശുഭചിന്തകൾ, ഇതല്ലേ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം? നമ്മൾ ഹിമാലയ ഭൂമികളോടെ എത്രയെത്ര യാത്രകൾ ചെയ്തിരിക്കുന്നു. 200-300 കിലോമീറ്ററുകൾക്കുള്ളിൽ ഒരു ഡോക്ടറോ ക്ലിനിക്കോ ഇല്ലാത്ത എത്രയെത്ര സ്ഥലങ്ങൾ. പിന്നെ മരണമാണ് പ്രശ്നമെങ്കിൽ അതൊരു അനിവാര്യതയല്ലേ? ഭാഗവതത്തിൽ പറയുന്നതുപോലെ ജനന സമയത്ത് തന്നെ ജനിച്ച കുഞ്ഞിൻ്റെ മരണസമയം കുറിക്കപ്പെടുന്നില്ലേ? അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ ചികിത്സാ മികവ് കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചിരഞ്ജീവികളാകുന്നുണ്ടോ? ജീവിക്കുന്ന ഓരോ നിമിഷവും അതിനെ സാർത്ഥകമാക്കി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക, അതല്ലേ ക്ഷണികമായ ഈ കാലയളവ് ചെയ്യാനാവൂ? അയാളുടെ ദീർഘനിശ്വാസത്തിൽ നിന്ന് ഉയർന്ന ആവിയിൽ അധികം താമസിയാതെ കാർമേഘങ്ങൾ ഉയർന്നു. പിന്നീട് ആ ഖനീഭാവം തുള്ളികളായി മണ്ണിൽ വീണു തുടങ്ങി. അതൊരു നീർച്ചാലായി, പിന്നീട് അതൊരു കൊച്ചരുവിയായി മാറി. അതിൽ ഒരു കൊച്ചു തോണിയേറി തുഴഞ്ഞ് അനന്തതയിലേക്ക്. അവിടെ അങ്ങകലെ തന്നെ കാത്തു നിൽക്കുന്ന 5 കൂട്ടുകാരെയും ആദ്യം മങ്ങിയ പ്രകാശത്തിൽ കണ്ടു. പിന്നീട് ആ ചിത്രം തെളിഞ്ഞു വന്നു. തന്നെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അവരോടൊപ്പം ചേരാൻ അയാൾ വെമ്പൽ കൊണ്ടു.
1: മടക്കയാത്ര ടി ആർ രഘുനന്ദനൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ജോസഫ് ഓടക്കാലിയുടെ കവിതകൾ കേൾക്കാം.
2: ഒരിക്കൽ എന്നെങ്കിലും ഒന്നല്ല രണ്ടല്ല വർമ്മയിൽ പീലികൾ എന്നുടെ പുസ്തകത്താളിലുണ്ടിപ്പോഴും എന്നിൽ കിനാവിൻ്റെ വർണ്ണരേണുക്കളായി മിന്നുന്നു മങ്ങാതെ മായാതെ എപ്പോഴും ഏറെ കൊതിച്ചിട്ടും

മാധവൻ ചെലഴും പീലികൾ മൗലിയിൽ ചാർത്തിയ നീലക്കർവർണനെ അന്നേ വെറുത്തു ഞാൻ ഇരേഴു ലോകവും നാവിലൊളിപ്പിച്ച തിരുമാലിക്കണ്ണനും പറ്റാത്ത കാര്യമോ എന്നിട്ടുമിരവിലൻ കൊച്ചുകിനാക്കളിൽ ഒന്നല്ലൊരായിരം പീലി വിടർത്തി ഞാൻ പുലരുമ്പോൾ പുസ്തക താളിലെ വന്ധ്യമാം പീലികൾ നോക്കി നിരാശയിൽ നീറി ഞാൻ ജീവൻ വളരും പെരുകുമാനന്ദമായി ജീവനശാസ്ത്രം പഠിപ്പിച്ചതെപ്പോഴോ സചേതനമായതേ രണ്ടാവു നാലാവു നിശ്ചേതനം പെറ്റു പെരുകില്ല നിശ്ചയം എന്നിട്ടും ഇപ്പോഴും കാത്തുവയ്ക്കുന്നു ഞാൻ മിന്നുന്ന പീലികൾ പുസ്തകത്താളിലായി പെറ്റുപെരുകില്ലേ ബാല്യ സ്വപ്നങ്ങളെ ചുറ്റുമീ പീലി ഒരിക്കലെന്നെങ്കിലും ചുംബനം. ട്രഷറിക്ക് ചുറ്റും തിളയ്ക്കും വെയിലിൻ്റെ തണൽ തേടി നീ എൻ്റെ ചാരത്തു വന്നുവോ ഒരു കുടക്കീഴിലൊന്നിച്ചു നിൽക്കുവാൻ പണ്ടെന്നോ മോഹിച്ചിരുന്നതല്ലേ നാം ബാല്യകൗമാരെ നാം വിട്ട മോഹങ്ങൾ അല്ലലിൽ കണ്ണീരിൽ വാടിക്കരിഞ്ഞിട്ടും നിൻ സ്പർശങ്ങളിൽ പുനർജനിക്കുന്നുവോ വാർദ്ധക്യ സീമയിലെത്തി നിൽക്കുമ്പോഴും വേലിപ്പരുത്തിതൻ മറപറ്റി നിന്നതും കാലിത്തൊഴുത്തിൻ്റെ പിന്നിലൊളിച്ചതും ഒട്ടേറെ എണ്ണി സാറ്റവർ പറയുമ്പോൾ പട്ടുപോൽ നിൻ വിരൽ ചുണ്ടിയിലമർന്നതും അടുക്കളപ്പത്തായം നമ്മെ ഒളിപ്പിച്ചും ചുടുചുണ്ടുമി നീരിൽ ചുറ്റിപ്പിണഞ്ഞതും ചുണ്ടിനും നീരിനും മധുരമെന്നാദ്യമായി മിണ്ടിയോരെന്നിൽ നീ മൗനമായി ചാഞ്ഞതും ചേമ്പിലക്കുടയാക്കി പള്ളിക്കൂടത്തിലേക്ക് ഓലക്കുടാചൂടി ഒന്നായി നടന്നതും മഴ മാറി മിഴിനീർ പോൽ കുളിരു പെയ്യുമ്പോൾ മഴനീരു നീ എൻ്റെ ചുണ്ടിയിലെടുത്തതും യൗവനെ നിറയുന്ന കമനമായി കാമന ഭാവന ചൂടിയ പ്രണയക്കുറിപ്പുകൾ മയിൽപീലിക്കൊപ്പം പുസ്തകത്താളിലായി മറച്ചും പതുങ്ങിയും കൈമാറിപ്പോന്നതും അന്തിവെയിൽ ചായും നിൻ ജനലോരത്ത് എന്തിനോ വേണ്ടി ഞാൻ മിഴിനട്ടു നിന്നതും ജനൽ വഴി ദൂതായി പറക്കുന്ന ചുംബനം നനു നനവീഞ്ഞുപോൽ രുചിച്ചു ഞാൻ തന്നതും ഒടുവിലായി ദൈവത്തിനോർമ്മതൻ തെറ്റുപോൾ ചടുലമായ ജീവിതം വഴിമാറിപ്പോയതും ഒരുപാടു കാതമകലേക്കു നീയെന്ന് ഒരു മൊഴി പോലും ചൊല്ലാതെ മാഞ്ഞതും ഒത്തിരി നാൾ തനിച്ചായി നാമന്ന് നെയ്തിട്ട കിനാപ്പൂക്കൾ പെറുക്കി നടന്നതും പിന്നെ അറിഞ്ഞു ഞാൻ പുതിയൊരു ഭൂമിക നിന്നിൽ വിരാജിച്ചു പുതിയൊരു ജീവിതം കാത്തിരിപ്പിൻ്റെ വ്യർത്ഥത കണ്ടാവാം രമണനാകേണ്ട നീ എന്നു പറഞ്ഞതും എങ്കിലും പ്രണയാർദ്രം വാടാത്ത പൂവായി സുരബിലം ഹൃത്തട്ടിലുണ്ടായിരുന്നു നീ ഓർക്കുവാനൊരു കുമ്പിൽ കുളിരായി തളിരായി തലോടിയുറക്കുവാനുണ്ടായിരുന്നു നീ ഇന്നിതാ ചുളിഞ്ഞു നരച്ചു കവിളൊട്ടി പെൻഷനക്കാത്തൻ കുടക്കീഴിൽ നിൽക്കവേ ഇപ്പോഴും ഓർക്കുന്ന ഉമിനീരിൻ സൗരഭ്യം അറിയാതെ നിൻ ചുണ്ടിലമരുന്നു എൻ വിരൽ തോളത്തു നീയും ചായുന്നുവോ നരച്ചൊരൻ മീശ

0: ൂ നടക്കാനിറങ്ങവേ കാറ്റു ചൊരിഞ്ഞെന്നിൽ പൂക്കൈത തന്മണം കാറ്റു പകർന്നെന്നിൽ ബാല്യത്തിനോർമ്മകൾ എത്തി ഞാനമ്മതൻ പൂവിരൽ തുമ്പിലായി എത്തി മണം പേറും അമ്മതൻ ചേലയിൽ പൂത്ത പൂവിതൾ തിരുകി തുണിപ്പെട്ടിയിൽ ചേർത്തുവെച്ചൊരാ സുഗന്ധമിന്നോർത്തു ഞാൻ കാത്തിരുന്നു ഞാൻ എന്നുമെന്നമ്മതൻ മുത്തമേറ്റു പുളകം പുതയ്ക്കുവാൻ മുടിയിഴകളിൽ മൃദുവിരൽ തഴുകിത്തലോടവേ മടിത്തട്ടിലുറക്കം നടിച്ചതോർക്കുന്നു ഞാൻ വിരലിൽ കുരുത്തെന്നെ പുഞ്ചയ്ക്കുമപ്പുറം ആര്യങ്കാവിൽ തൊഴിക്കാൻ നടത്തവേ ചേലാഞ്ചലം മുഖത്തു തളിക്കും പരിമളം ലോലമാശ്വസിച്ചതും ഓർക്കുന്നു ഇന്നു ഞാൻ തെക്കേ തൊടിയിൽ ഒരു പിടിച്ചാരമായി ഓർക്കുവാൻ മറക്കുന്ന നൊമ്പരപ്പൂവായി അമ്മ ഉറങ്ങുന്നുണ്ടിപ്പോഴും എന്നിലായി അമ്മ ചൊരിയുന്നു കൈതതൻ ചൊരിമണം എന്നമ്മതൻ ശ്വാസം പൂത്തതിന്നറുമണം കനവിലും കരളിലും പൊതിയുന്ന പൂമണം എന്നമ്മ ചിരിയിൽ ചുരത്തുന്ന പാൽമണം എൻ കുഞ്ഞിനായി പകരുന്നു അമ്മതൻ തേന്മണം ബാല്യകൗമാരെ യൗവനെ തൂകിയ വാത്സല്യക്കുളിരോലും പനിനീരിൻ തൂമണം എന്നമ്മയ്ക്കും കൈതപ്പൂവിനും ഒരേ മണം ഓർമ്മയിലെത്തുന്നു അമ്മതൻ പൊന്മണം. ഒന്നും വെറുതെയല്ല, ഒരു പൂവിതളും വെറുതെ കൊഴിയില്ല, പരാഗരേണുക്കൾ പൂമ്പാറ്റ പുണരാതെ. ഒരു പൂങ്കുയിലും വെറുതെ പാടില്ല, തരുനിര തഴുകും വിരഹങ്ങളില്ലാതെ. ഒരു മാരിവില്ലും വെറുതെ വിടരില്ല, ഒരു മഴവെയിലിൻ്റെ നെടുവീർപ്പിലല്ലാതെ. ഒരു താരവും വെറുതെ കൺചിമ്മില്ല, മരവുരി ചുറ്റിയ ഗാന്ധർവം കാണാതെ. ഒരു നിശീതവും നിലാപ്പുടവ അണിയില്ല, ചാരുചന്ദ്രിക അനുമതിയേകാതെ. ഒരപ്പൂപ്പൻ താടിയും വെറുതെ പറക്കില്ല, ഒരു വിത്തുമൂട്ടിൽ കരുതിയല്ലാതെ. പക്ഷി തൂവലിൽ കൊഴിക്കാതെയും പാമ്പ് പടം പൊഴിക്കാതെയും ഇരിക്കില്ല, പുനർജീവനത്തിൻ്റെ വിളി കേൾക്കുമ്പോഴല്ലാതെ. ഒരു കിനാവും മടങ്ങി വരികില്ല, ഒരിക്കൽ പ്രണയിച്ചവരിലൂടെ അല്ലാതെ. കരൾ തേങ്ങുന്നത് കനവുകൾ തീർത്തൊരാ നെരിപ്പോടിലാണെങ്കിൽ കഴിയുമോ ഒരു കുളിർ സാന്ത്വന സ്പർശമായണയുവാൻ പ്രണയാർദ്ര രാഗ മനസ്സുകൾക്കല്ലാതെ.
1: ജോസഫ് ഓടക്കാലി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി സുധ അജിത്തിന്റെ കഥ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ.
2: ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന താരയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അല്പമകലെ താഴ്വാരത്തിൽ കാണപ്പെടുന്ന കെട്ടിടത്തിലായിരുന്നു അവളുടെ കണ്ണുകൾ. അവിടെ നിന്നും ആരോ കൈകൊണ്ട് ഉറക്കെ താളം പിടിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. ഉയർന്നു പൊങ്ങുന്ന ചിലങ്കയുടെ താളഗാന സമ്മിശ്രമായ ശബ്ദധോരണികൾ അവളുടെ കാതുകളെ കുളിർപ്പിച്ചു. ചെപ്പുകിളിക്കണ ചങ്ങാതി, ആ നാടകഗാനം പണ്ടെന്നോ കേട്ടു മറന്നതാണെങ്കിലും ഇന്നിപ്പോൾ ആ ഗാനം അവളുടെ ഹൃദയത്തെ തരളിതമാക്കി. അതിനൊപ്പം ഉയർന്നു താഴുന്ന രണ്ട് കുഞ്ഞിപ്പാദങ്ങളായിരുന്നു അവളുടെ കണ്ണിൽ അപ്പോൾ വിടർന്നു നിന്നത്. ഊർമിള എന്ന കൊച്ചുമിടുക്കി അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാളുകളേറെയായിരുന്നു. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ജോലിക്കാരിയുടെ കൈപിടിച്ച് ഓടിവരുന്ന ആ 5 വയസ്സുകാരി അവളുടെ സായന്തനങ്ങളെ ജീവിസുറ്റതാക്കാറുണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി അവൾക്കൊപ്പം വരാന്തയിൽ ഇരിക്കുമ്പോൾ താൻ ചൊല്ലിക്കൊടുക്കാറുള്ള ഇംഗ്ലീഷ് പദ്യം അവൾ ഏറ്റു ചൊല്ലാറുണ്ട്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. തനിക്കൊപ്പം തലയാട്ടി ഇംഗ്ലീഷ് പാട്ടുമുള്ളുന്ന അവൾ മറ്റൊരു നക്ഷത്ര കുഞ്ഞാണെന്ന് താൻ വിചാരിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട ഇടനാഴികളിൽ വെളിച്ചത്തിൻ്റെ നക്ഷത്രപ്പുട്ടുകൾ ചാർത്തുന്ന കൊച്ചു സുന്ദരി, തൻ്റെ കുഞ്ഞിപ്പാദങ്ങളാൽ ചുവടുവെച്ച് നൃത്തം ചെയ്യുന്ന കൊച്ചുമിടുക്കി. എന്നാൽ മുറ്റത്തെ നിഴലിനെ ഒന്നുകൂടി ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് കടന്നുവരുന്ന പാദപതനങ്ങൾ കേൾക്കുന്നതോടെ ആ സമാഗമങ്ങൾക്ക് വിരാമമിടാറാണ് പതിവ്. അവൾ സ്വന്തം കൊച്ചുങ്ങളെ പെറാൻ കഴിവില്ലാതെ കണ്ട കൊച്ചുങ്ങളെ ലാളിക്കാൻ നടക്കുന്നു. എന്തിനാ ലളിതേ, നീ ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വരുന്നത്? ഇവളുടെ

പെണ്ണ് കിട്ടിയിട്ട് അതിൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഈ കൊച്ചില്ലാണ്ടാവാനോ? അമ്മായിയമ്മ ഉറക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നതോടെ ലളിത എന്ന വേലക്കാരി ഉമ്മിഷ്ടത്തോടെയാണെങ്കിലും ആ കുഞ്ഞിനെയും വലിച്ചുകൊണ്ട് അതിവേഗം നടന്നു നീങ്ങും. തലമുണ്ടനം ചെയ്ത ചുളിവ് വേണ വൃദ്ധമുഖത്തെ നേരിടാനാവാതെ കുനിഞ്ഞ ശിരസോടെ അകത്തേക്ക് നടക്കുമ്പോൾ കേൾക്കാം തന്നെ ഉറക്കെ പ്രാകുവാൻ ഉപയോഗിക്കുന്ന ചീത്ത വാക്കുകൾ. സന്ധ്യയുടെ പരിപാവനതയ്ക്ക് മേൽ വർഷിക്കുന്ന മാലിന്യമായി ആ വാക്കുകൾ അന്തരീക്ഷത്തെ ദുർഗന്ധപൂരിതമാക്കുമ്പോൾ കർപ്പൂരവും ചിരാതും തുണിത്തിരിയുമായി മുറ്റത്തെ തുളസിത്തറയിലേക്ക് താൻ മെല്ലെ നടന്നു നീങ്ങും. തുളസിത്തറയിൽ ചിരാത് വച്ച് തിരിയിട്ട് കത്തിച്ച് ഉറക്കെ നാമം ജപിക്കുമ്പോൾ അകത്തുനിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന തമിഴ് വാക്കുകൾ കേൾക്കാതിരിക്കാൻ കാതുകൾ കൊട്ടിയടയ്ക്കും. സാരിത്തലപ്പ് തലയിൽ വലിച്ചിട്ട് ഈശ്വരചിന്തയിൽ ലീനയായിരിക്കുമ്പോൾ എല്ലാ വേദനകളും ഓടിമറയുന്നതായി തോന്നും. അകത്ത് മഴ പെയ്തു തോർന്നതുപോലെ നിശബ്ദത പരക്കുമ്പോൾ കിണ്ടിയിലെ വെള്ളം തുളസിത്തറയിലൊഴിച്ച് തിരിഞ്ഞു നടക്കും. ഇപ്പോൾ തൻ്റെ മുറിയിൽ ചമ്രം പടഞ്ഞിരുന്ന് അവർ നാമം ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതിനിടയിലും ഉതിർന്നു വീഴുന്ന ശാപവാക്കുകൾ. അത്താഴം പാകം ചെയ്ത് ഊണുമുറിയിലെ മേശപ്പുറത്തേക്ക് അടച്ചു വയ്ക്കുമ്പോഴാകും പുറത്ത് കാറിൻ്റെ ഹോണടി കേൾക്കുന്നത്. പൂമുഖവാതിൽ തുറന്ന് പുറത്തിറങ്ങി ഗേറ്റ് തുറക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ രൂക്ഷമായ നോട്ടത്തോടെ ഭർത്താവ് ഇരിപ്പുണ്ടാകും. ഗേറ്റ് തുറക്കാൻ അല്പം താമസിച്ചതിലെ അക്ഷമ മുഴുവൻ ആ നോട്ടത്തിലുണ്ടാകും. കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന മുഷിച്ചിലിൻ്റെ ബാഹ്യപ്രകടനങ്ങൾ, ജീവിതത്തിൻ്റെ പടിവാതുക്കൽ നിന്നും മടങ്ങിപ്പോകാൻ വ്യഗ്രത കൂട്ടുന്ന തൻ്റെ യൗവനം, അയാളിലെ മുഷിച്ചിലിൻ്റെ ആക്കം കൂട്ടുന്നത് കണ്ടില്ലെന്ന് നടിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. നിസ്സഹായതയുടെ നെല്ലിപ്പലകയിൽ തരിച്ചു നിൽക്കുന്ന തന്നെ വെറുപ്പോടെ വീക്ഷിക്കുന്ന അമ്മയും മകനും, നീണ്ടുപോകുന്ന ചികിത്സകളുടെ സാമ്പത്തിക ഭാരം പലപ്പോഴും അയാളിലെ പുരുഷനിൽ ക്രോധവും അക്ഷമയുമായി പരിണമിക്കുമ്പോൾ കണ്ണീർ വറ്റി വരണ്ട് ശൂന്യമായ മിഴികൾ ഉയർത്തി താൻ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി നിൽക്കുകയാകും. ഇന്നും അതുതന്നെയൊക്കെയാകും സംഭവിക്കുക. ഷൂസൂരി സ്റ്റാൻഡിൽ വച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ മേശപ്പുറത്തെ കളിസാമാനങ്ങളിലായിരുന്നു. ഇന്നും അവൾ വന്നു അല്ലേ? ആ നൃത്തക്കാരിക്കൊച്ച് എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? നാശം പിടിച്ച ജന്തു, അതിനെ ഇവിടെ വലിച്ചു കയറ്റരുതെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ രോഷം അണപട്ടി ഒഴുകുന്നത് തൻ്റെ നേർക്കാണ്. അത് കേട്ട് കിടപ്പുമുറിയിൽ നിന്നും അമ്മായിയമ്മ ഓടിയെത്തി. ശരിയാ രാജ, ഞാനും അതുതാനേ ചൊന്നത്. ഇന്ത മാതിരി പുള്ളകളെല്ലാം ഇങ്ങോട്ട് വലിച്ചു കയറ്റുന്നത് എന്തിനാണോ ആവോ. മുണ്ടനം ചെയ്ത ശിരസിൽ നിന്നും ഊർന്നു വീണ സാരിത്തലപ്പ് നേരെയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു. കാലിൽ തൊട്ടുരുമിയ പൂച്ചക്കുഞ്ഞിനെ കുനിഞ്ഞ കയ്യിലെടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കവേ അയാളുടെ ശബ്ദം വീണ്ടും കേട്ടു. ഇതെല്ലാം അടുക്കിപ്പെറുക്കി വച്ചിട്ട് അടുക്കളയിലേക്ക് പോയാൽ മതി. പൂച്ചക്കുഞ്ഞിനെ താഴെ നിർത്തി അലങ്കോലമായ മേശപ്പുറം വൃത്തിയാക്കുമ്പോൾ വീണ്ടും അക്ഷമയുടെ സ്വരം കേട്ടു. വേഗം വേണം, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അതോ അയലത്തെ കൊച്ചിനെയും കളിപ്പിച്ചിരുന്ന് ഭക്ഷണമൊന്നും ആക്കിയില്ലെന്നുണ്ടോ? കളിപ്പാട്ടങ്ങളെല്ലാം പെറുക്കി കൊട്ടയിലിട്ട് അടുക്കളയിലേക്ക് ധൃതിയിൽ നടക്കുമ്പോൾ വീണ്ടും അമ്മായിയമ്മയുടെ ശകാരവർഷം കേട്ടു. വല്ല പിള്ളേരെ ലാളിച്ച് സമയം പോക്കിയാൽ മതിയല്ലോ, മച്ചിയല്ലേ മച്ചി. പാഞ്ഞു വന്ന കാളയുടെ കുത്തേറ്റെന്ന പോലെ അസഹ്യവേദനയാൽ ഹൃദയം മുറിഞ്ഞ ചോരയൊഴുകി. അറിയാതെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ സാരിത്തലപ്പുകൊണ്ട് തുടച്ചു നീക്കുമ്പോൾ ഓർത്തു, തനിക്കാണോ ഭർത്താവിനാണോ കുഴപ്പം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷേ തൻ്റെ ന്യൂനത മറച്ചുവെച്ച് ഡോക്ടറുമായി ചേർന്ന് അയാൾ ഒത്തുകളിക്കുന്നതുമായിരിക്കാമെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. അമ്മയ്ക്കും മകനുമുള്ള ആഹാരമെല്ലാം പ്ലേറ്റിൽ വിളമ്പി വെച്ചു. അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കമഴ്ത്തി. താൻ കഴിച്ചുവെന്ന് ആരും അന്വേഷിക്കാത്തതിൽ കുണ്ഠിതം തോന്നിയില്ല. അല്ലെങ്കിലും ഏറെ നാളായല്ലോ ഈ അവഗണന ശീലമായിട്ട് എന്നോർത്തു. കിടപ്പറിയിൽ തിരിഞ്ഞുകിടന്നുറങ്ങുന്ന ഭർത്താവിനെ നോക്കി. ഏതാനും നാൾ മുമ്പ് വരെ തൻ്റെ ശരീരത്തിൽ പരാക്രമങ്ങൾ നടത്തി മാത്രം ഉറങ്ങിയിരുന്ന അയാൾക്കിപ്പോൾ തന്നെ തീരെ വേണ്ട. ഏതാനും സമയം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശേഷം എഴുന്നേറ്റ് ജനാലയിലൂടെ നോക്കി. ആകാശത്തെ നിശബ്ദം മിന്നിമറിയുന്ന നക്ഷത്രങ്ങൾ ഏതോ സന്ദേശം തനിക്ക് കൈമാറുന്നുണ്ടോ? ഞങ്ങളെപ്പോലെ നിനക്കും ആകാശത്ത് മിന്നിത്തിളങ്ങണ്ടേ എന്നാവുമോ അവ ചോദിക്കുന്നത്? പുറത്ത് പാടിത്തേർക്കുന്ന ചീവീടുകളുടെ ശബ്ദം ചെവിയോർത്ത് ഏതാനും നിമിഷമിരുന്നു. മിഴികൾ തുടച്ച് കിടക്കയിൽ വീണ്ടും വന്ന് കിടന്നു. പിന്നെ എപ്പോഴോ മയക്കം കൺപോളകളെ തഴുകിയപ്പോൾ പുറത്ത് കിളികൾ ചിലച്ചു തുടങ്ങിയിരുന്നു. ഭർത്താവ് ഉറക്കെ ശബ്ദിക്കുന്നത് കേട്ട് ഞെട്ടിയുണർന്നു.
പിടഞ്ഞെഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു.

0: പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം കുളിച്ചെന്ന് വരുത്തി തുളസിത്തറയിലേക്ക് ചുവടുകൾ വച്ചു. സാരിത്തലപ്പ് തലയിലിട്ട് ഈറനോടെ ധൃതിയിൽ തുളസിത്തറ പ്രദക്ഷിണം വച്ച് കോലമിടലും നടത്തി അടുക്കളയിലേക്കോടി. പ്രാതലും ഉച്ചയൂണും ഒരുക്കി നൽകി ഭർത്താവിനെ യാത്രയയക്കാൻ നിൽക്കുമ്പോൾ അമ്മായിയമ്മ പതിവ് ശകാരവർഷം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മുന്നിലുള്ള റോഡിലൂടെ വേലക്കാരിയുടെ കൈയും പിടിച്ച് ഊർമിമോൾ നടന്നു വരുന്നത് കണ്ടത്. തന്നെ കണ്ടപ്പോൾ ഗേറ്റിന് പുറത്തു നിന്ന് അവൾ പറഞ്ഞു, ഇന്ന് ഊർമിമോളുടെ പിറന്നാളാ ആൻറ്റിയമ്മേ. എന്ത് സമ്മാനമാ ഊർമിമോൾക്ക് ആൻറ്റിയമ്മ തരുന്നത്? അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഓടിച്ചെന്ന് ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കാൻ തുനിയുകയായിരുന്നു. അത് കണ്ട് രൂക്ഷമായി നോക്കുന്ന ഭർത്താവിൻ്റെ മേൽ ഒരു നിമിഷം കണ്ണുകൾ തറഞ്ഞു നിന്നു. പിന്നീട് ദൃഷ്ടികൾ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഊർമിമോളിലേക്കാക്കി. പെട്ടെന്നാണ് പുറകോട്ടെടുത്ത കാർ അവളെ തട്ടിയിട്ട് മുന്നോട്ട് കുതിച്ചത്. ചോരയിൽ കുളിച്ചു കിടന്ന മോളെ വാരിയെടുക്കുമ്പോൾ ഭർത്താവ് കാർ നിർത്തി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ഗൂഢസ്മിതം. ഓ സോറി, ഞാൻ കണ്ടില്ല, ഇവൾ പുറകിലുണ്ടായിരുന്നോ? ഏതായാലും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം, നീ കൂടി പോന്നോളൂ. പകച്ചു നിൽക്കുന്ന വേലക്കാരിയുടെ കണ്ണിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. മോളെ വാരിയെടുത്ത് കാറിൽ കയറുന്ന വേലക്കാരി. ഒപ്പം പോകാൻ തുനിഞ്ഞ തന്നെ തടഞ്ഞുകൊണ്ട് അയാൾ ആക്രോശിച്ചു, വേണ്ട, നീ വരണ്ട, ഹോസ്പിറ്റലുകാർക്ക് നിന്റെ ദുഃഖപ്രകടനം അസഹ്യമായേക്കും. നീയാണ് ഇവളുടെ അമ്മയെന്ന് അവർ തെറ്റിദ്ധരിച്ചേക്കും. പിന്നെ ഈ കൊച്ചിൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ വിവരമറിയിച്ചോളാം. കാർ പാഞ്ഞുപോയപ്പോൾ കണ്ണീരൊലിപ്പിച്ച് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നീടുള്ള ഓരോ നിമിഷവും വേദനയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് കട്ടിലിൽ അനങ്ങാതെ കിടന്നു. അകത്തുനിന്നും അമ്മായി അമ്മയുടെ ശകാരവർഷങ്ങൾ കാതിൽ വന്ന് അലച്ചിട്ടും അവയൊന്നും മനസ്സിനെ സ്പർശിച്ചില്ല. പകരം താൻ മൂലം മരണത്തിൻ്റെ കൈപ്പിടിയിൽ അമർന്ന് പിടയുന്ന ആ കുഞ്ഞായിരുന്നു. ചോരയിൽ കുളിച്ച് നിശ്ചലമായി കിടന്നിരുന്ന അവളുടെ പിഞ്ചു ശരീരമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതൊരിക്കലും തനിക്ക് സഹിക്കാനാവുകയില്ല. തൻ്റെ ജീവിതത്തിലെ പ്രകാശ ബിന്ദു അവൾ മാത്രമാണ്. അവൾ നഷ്ടപ്പെടുകയെന്നാൽ ഹോസ്പിറ്റലിലെ വാർത്തകൾക്കായി കാതോർത്തിരുന്നപ്പോൾ അയാൾ എത്തി. ഞാനതിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇങ്ങ് പോന്നു. അവിടെ നിന്നാൽ പോലീസ് കേസാവും. റോഡിൽ വെച്ച് വണ്ടി മുട്ടിയതാണെന്ന് പറയാൻ ആ വേലക്കാരി പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആരോടും പറയാതിരിക്കാൻ ആ പെണ്ണിന് കുറച്ച് കാശും കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നും കടന്നു. പക്ഷെ ആ കൊച്ചു രക്ഷപ്പെടുമോ എന്ന കാര്യം സംശയമാ. ധാരാളം രക്തം പോയിട്ടുണ്ട്. പിന്നെ ചത്തുപോയ അത്രയും നല്ലത്. അവൾ അതിൻ്റെ പിറകെ നടക്കുന്നത് കാണണ്ടല്ലോ. പിന്നെ കുറച്ച് കാശ് ചിലവാകും, സാരമില്ല. സമ്പാദിച്ച് കൂട്ടുന്നതൊക്കെ ഇങ്ങനെ ഒരു കാര്യത്തിനായി ചിലവാക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. അമ്മായിയമ്മയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കേട്ട അയാളുടെ ക്രൂരമായ വാക്കുകൾ ഹൃദയത്തിൽ ആരോ കത്തിമുന കുത്തിയിറക്കുന്ന പ്രതീതിയുളവാക്കി. പിന്നെ ഊർമിമോളെക്കുറിച്ച് ഒന്നുമറിയാതെ യാന്ത്രികമായ ചില ദിനരാത്രങ്ങൾ കൂടി. രാത്രിയിൽ ചിലപ്പോൾ രക്തത്തിൽ കുളിച്ച ഊർമിമോളെ ദുസ്വപ്നം കണ്ട് ഉണർന്നെഴുന്നേറ്റു. മറ്റു ചിലപ്പോൾ അവൾ നക്ഷത്രമായി ആകാശത്തെ മിന്നുന്നതായും രാത്രിയുടെ അന്ത്യയാമത്തിൽ കുറുക്കൻ്റെ ഒലിയിടലുകൾക്കിടയിൽ ചീവീടിൻ്റെ ഇറുകിക്കരച്ചിലിനിടയിൽ ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകളുമായി മാനത്തെ നക്ഷത്രങ്ങളെ നോക്കി. ഊർമിമോൾ അവിടെയുണ്ട്, തനിക്കും അവിടെ എത്തണം. എന്നിട്ട് അവളെ വാരിപ്പുണർന്ന് ജന്മസാഫല്യം നേടണം. ദിനങ്ങളായുള്ള തയ്യാറെടുപ്പിനൊടുവിൽ അയാളില്ലാത്ത ആ രാത്രി അതിനായി തയ്യാറെടുത്തു. പിറ്റേന്ന് രാവിലെ ഊർമിള ചെപ്പ് കിലുക്കും പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നൃത്ത ചുവടുകളുമായി താര ആൻറ്റിയുടെ വീട്ടിലെത്തി. ആൻറ്റി, ഞാൻ വന്നല്ലോ. ഉത്തരം കിട്ടാതായപ്പോൾ ആൻറ്റിയുടെ കിടപ്പ് മുറിക്കു മുന്നിൽ അവൾ ഓടിയെത്തി. കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിലൂടെ മുന്നിലെത്തിയ അവൾ മുകളിൽ തൂങ്ങിയാടുന്ന ആൻറ്റിയുടെ കാലുകൾ കണ്ട് ഒന്നുമറിയാതെ കണ്ണുമിഴിച്ചു നിന്നു.
1: ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. സുധ അജിത്ത് സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി, കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്. തുമ്പി, പ്രകൃതിയുടെ ഒരു ചെറിയ അത്ഭുതം. ചിറകുകളിൽ സൂര്യന്റെ തിളക്കം ചുമന്ന് പിടിക്കാൻ നോക്കുമ്പോൾ ദൂരെയായി മറയുന്ന സ്വപ്നം. അതെ, അത് തന്നെയാണ് തുമ്പി. തുമ്പി എന്ന വാക്കിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളുമായി ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ്. ആദ്യ ഗാനം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്, ONV കുറുപ്പിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

കോബ്ര എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ, ശ്രീകാന്ത് ഹരിഹരൻ എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനമൊരുക്കിയത് വിനായക് ശശികുമാർ, AR റഹ്മാൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇറാനിലെ US സൈനിക നടപടിയെ സംബന്ധിച്ച് US യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി US അയച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആശ്വാസമായി ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ഇതനുസരിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ട പ്രവൃത്തികൾക്ക് പിഴയില്ലാതെ 4 മാസം വരെ കാലാവധി നീട്ടി നൽകാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ബുദ്ധപൂർണിമ ദിനത്തിൽ ജമ്മുകാശ്മീരിലെ ലേയിലെ ചോക് ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമാഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രഹത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കല, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പ്രസവാനന്തര ശുശ്രൂഷാ കേന്ദ്രത്തിൽ തീപിടുത്തം. ആളപായമില്ല. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനായ ശ്രീ മഹേഷ് കുമാറാണ്. സർ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ വിജയകഥകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നേർവഴി എന്ന് പറയുന്നത്. താങ്കൾ ജന്മനാ തന്നെ കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നോ?
2: റൂബെല്ല ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ വൈകല്യമാണിത്. എനിക്ക് കാഴ്ച പരിമിതി മാത്രമല്ല കേൾവി പരിമിതിയും ഇതോടൊപ്പം ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പം എന്റെ 2 കണ്ണിനും ചെറിയൊരു സർജറി ചെയ്തിരുന്നു. ആ സർജറിയുടെ ഭാഗമായിട്ട് കാഴ്ച ലഭിച്ചിരുന്നു എങ്കിലും പിന്നീട് 5 വയസ്സുള്ളപ്പം ചെറിയൊരു അപകടം പറ്റി ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വലത് കണ്ണിന്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ കൂടുതലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്.
1: താങ്കളൊരു അധ്യാപകൻ എന്നുള്ളത് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പരിമിതികൾ എന്നതിനപ്പുറത്തേക്ക് താങ്കളുടെ സാധ്യതകളെയാണല്ലോ താങ്കൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാമോ?
2: അധ്യാപകനാകണം എന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അധ്യാപക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ജോലി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻപ് ഒരു ട്യൂഷൻ പോലും പഠിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എനിക്ക് വരാൻ കഴിയുക? കാരണം എനിക്ക് കേൾവി പരിമിതിയുണ്ട്. കേൾവി പരിമിതിയുള്ള ഒരാൾക്ക് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം, കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു.
1: പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിനും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ താങ്കൾ എന്തൊക്കെ രസകരമായ രീതികളാണ് അവലംബിക്കാറുള്ളത്?
2: പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രമീമാംസ എന്ന് മലയാളത്തിൽ പറയാം, അതിനകത്ത് രാഷ്ട്രീയമല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഒരു നിശ്ചിത സിലബസ് ഉണ്ട്. ആ സിലബസും നിന്നുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ആ ഒരു ലെവല് മാറ്റിവെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
1: പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട തിയറികൾ നമുക്ക് പലപ്പോഴും പഠനത്തിന്റെ ഭാഗമാണ്, സിലബസിന്റെ ഭാഗമാണ്.
2: അതെ,
1: കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തരം തിയറികൾ. അത് പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രസകരമായ രീതികൾ എന്തൊക്കെയാണ്?
2: ഞാൻ ശരിക്കും പറഞ്ഞ പൊളിറ്റിക്കൽ തിയറി പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, നമ്മള് സിദ്ധാന്തങ്ങൾ, അതുപോലെ ആ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അകത്തെ ആശയങ്ങൾ, ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു തിയറി രൂപപ്പെട്ടത്? പലതരത്തിലുള്ള ചിന്തകന്മാരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
1: കുറച്ചു മുമ്പ് പറഞ്ഞു അധ്യാപകനാകാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം താങ്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത്തരം സംശയങ്ങളൊക്കെ താങ്കളൊരു അറുതി വരുത്തിയത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയുമോ?
2: ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പ് കാഴ്ച പരിമിതിയുള്ള ആളുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ രംഗത്തേക്ക്. പലരും ഇങ്ങനെ പറയാറുണ്ട്, കേൾവിക്കുറവുള്ളവർ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു. കാരണം നമുക്ക് പറ്റും, ഒന്ന് ശ്രദ്ധയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
1: സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ഇത്തരത്തിൽ പരിമിതിയുള്ള ആളുകളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അധ്യാപനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ വായന, റിസർച്ച്. അപ്പൊ അത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള താങ്കളുടെ മുന്നൊരുക്കങ്ങൾക്കൊക്കെ ഈ ടെക്നോളജി എത്രത്തോളം സഹായിക്കും?
2: ടെക്നോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോണില് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട്

0: നമ്മുടെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി അത് നമ്മൾ പുസ്തകത്തിന് നേരെ പിടിച്ച് നമ്മൾ സൂം ചെയ്ത് വായിക്കും. സൂം ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ പത്രത്തിലെ ഹെഡിങ്സ്, ആ ഹെഡിങ്സിന്റെ വലിപ്പത്തിൽ നമുക്ക് ചെറിയ അക്ഷരങ്ങളെ നമുക്ക് വലുതാക്കി എടുത്ത് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. പിന്നെ ഓഡിയോ രൂപത്തിലുള്ള പുസ്തകങ്ങളും കേൾക്കാറുണ്ട്. പിന്നെ മറ്റ് ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ, ബ്രെയിലും എനിക്കറിയാവുന്നതാണ്, ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാവുന്ന മുറയ്ക്ക് വായിക്കാറുണ്ട്.
1: ഇപ്പൊ നമ്മൾ വീടിനും ക്ലാസ് റൂമിനും ഒക്കെ പുറത്തേക്ക് പോയാല് നമ്മുടെ പുറലോകം കാഴ്ച പരിമിതിയുള്ള, ഇപ്പൊ താങ്കളെ പോലെ താങ്കൾക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു പരിമിതി കൂടിയുണ്ട്. അപ്പം അത്രത്തോളം പൊതു ഇടങ്ങൾ നമുക്ക് എത്രത്തോളം നമുക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്?
0: ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ് യാത്രയ്ക്ക് പോകുന്നത്. അധികം അങ്ങനെ ആൾക്കാരുടെ സഹായങ്ങളൊന്നും അധികം കിട്ടാറുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ അത്രയൊന്നൊരു സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ കേൾവി ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ വരുന്നത് എന്തതിന്റെ സൗണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ അതിന്റേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നമ്മള് ക്ലാസ് മുറികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. അധ്യാപനം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണമല്ലോ.
0: അതെ.
1: അപ്പൊ ഈ കുട്ടികളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് താങ്കളോടുള്ള?
0: ഞാനിപ്പോ കേൾവി കുറവുള്ളത് കൊണ്ട് കുട്ടികളെ വർത്തമാനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മള് ക്ലാസ് എടുത്ത് പോകാന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന എന്റെ ഒരു മേഖല. കുട്ടികളെ എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒച്ചയിൽ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഈ ഒരു അധ്യാപന ജീവിതത്തിനിടയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ?
0: ഞാൻ ഇതുവരെ പഠിപ്പിച്ച ഒരു കുട്ടി ഉണ്ട്, വേറെ കുട്ടികളങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്.
1: കാഴ്ച പരിമിതമല്ല, എല്ലാ തരത്തിലും
0: എല്ലാ വിഭാഗത്തിലുള്ള
1: കുട്ടികളുള്ള ആൾക്കാരും
0: പഠനമേഖലയിലുള്ള കുട്ടികളുടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ മറ്റ് ഭിന്നശേഷി അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ട സാഹചര്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല.
1: ഇത്തരത്തിൽ പരിമിതികളുള്ള കുട്ടികൾക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും അവരുടെ അവസരങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സമൂഹത്തിനൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടല്ലോ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാത്രമായിട്ടല്ലാതെ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അധ്യാപകരെ നമ്മള് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം. കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിലേ നമുക്ക് അധ്യാപക ജോലി കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് അധ്യാപകർ കോളേജ് തലത്തിലാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതെന്തായാലും കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
1: താങ്കളുടെ ഈ ഒരു ജീവിതയാത്രയിൽ കുടുംബം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെ ഉള്ള വേണ്ടപ്പെട്ട മനുഷ്യർ, ജീവിതത്തിൽ താങ്കളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തിയ മനുഷ്യരെ കുറിച്ചുകൂടി?
0: കുടുംബം, എന്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവരെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആരുടെയെങ്കിലും സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലെത്താൻ സാധിച്ചത്.
1: ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മേഖല നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഈ പറഞ്ഞ പരിമിതികളുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കുറവ് നമുക്ക് പലപ്പോഴും, അവരുടെ ഒരു പ്രാതിനിധ്യത്തിലുള്ള ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ.
0: ഈ രാഷ്ട്രീയ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ 2016 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം RPWD ആക്ട് നിലവിൽ വന്നതോടുകൂടി തൊഴിൽ മേഖലയിലും അതുപോലെ സ്വകാര്യ മേഖലയിലും ഒക്കെ ഭിന്നശേഷി സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ മേഖലയിൽ MLA ഭിന്നശേഷിക്കാരായിട്ട് ആളുകൾ വരേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് ഇതുവരെ ഫലവർത്തായിട്ടില്ല. അതിന് ആകേണ്ടതാണ്.
1: ഞങ്ങൾ അധ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്?
0: ഞാൻ സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കുറച്ചുകൂടെ വെല്ലുവിളിയുള്ള ഒരു ജോലിയാണത്. കാരണം പ്രധാനമായിട്ടും ഫീൽഡിൽ പോകുന്ന ഒരു ജോലിയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയില്ല. കാരണം എന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അത്തരം ജോലികൾ മാനേജ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പിന്നീട് അവിടെ നിന്ന് KSFE ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് വന്നു. അവിടെ ക്ലറിക്കൽ ജോലികളൊക്കെ ആയിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ആയിട്ട് ജോലി ചെയ്തിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവരാവകാശ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരവെയാണ് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് 2024 January 31 കോളേജിൽ സർവീസിൽ പ്രവേശിക്കുന്നത്.
1: താങ്കളുടെ അടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന്?
0: ലക്ഷ്യം സിവിൽ സർവീസ് ലക്ഷ്യമുണ്ട്. അത് ഇപ്പൊ 4 തവണയായി, 4 അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ നിരാശനാവില്ല. ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്,

0: അത് രണ്ടു തവണ എഴുതി റാങ്ക് ലിസ്റ്റില് ഇടം നേടിയിട്ടുണ്ട്.
1: ആകാശവാണിയുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെയുള്ള?
0: ആകാശവാണിയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് ആകാശവാണിയെ ഞാൻ കൂടെ കൂട്ടി നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. രാത്രി വരെയുള്ള പരിപാടികളൊക്കെ പൂർണ്ണമായിട്ടും കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ പഠിച്ചത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള കളകെട്ടി SSC അന്ധവിദ്യാലയത്തിലാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ആകാശവാണിയിലെ രശ്മി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പാട്ട്, കവിത ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ആ അവസരത്തിൽ വരാൻ സാധിച്ചില്ല. ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒഴിച്ചുകൂടാത്ത സംഗതിയായിരുന്നു ആകാശവാണി എന്ന് പറയുന്നത്.
1: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ ജീവിതകഥ പങ്കുവച്ചതിന് നന്ദി.
0: ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് അതിനുള്ള അവസരം തന്ന ആകാശവാണിക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ശ്രോതാക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു.
2: കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി ദിലീപ് MK നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10:12:03. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ദിൽ ചാഹ്താ ഹേ എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയത്. ഗാനരചന ജാവേദ് അക്തർ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

തടപ്പ് എന്ന ചിത്രത്തിൽ നേഹ കക്കർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം നൽകിയത് പ്രീതം. അടുത്ത ഗാനം പരം സുന്ദരി എന്ന ചിത്രത്തിൽ സോനു നിഗം, കൃഷ്ണകാളി സഹ എന്നിവർ പാടിയത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽരഹിതരായ കാഴ്ചപരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10-ാം തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9400064207. 9400064207. 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും 2 വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
2: ഈ ശനിയാഴ്ച നിങ്ങളുടെ കിച്ചൺ സ്മാർട്ടായി അപ്ഗ്രേഡ് ചെയ്യാനായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ LPG സ്റ്റൗ പ്രഷർ കുക്കർ കോംബോ.
3: ഇനി ഗ്യാസ് ലാഭിക്കാനായി പഴയ സ്റ്റൗ മാറ്റി പുതിയ എനർജി എഫിഷ്യന്റ് LPG സ്റ്റൗവും ഫാസ്റ്റ് കുക്കിംഗിനായി പ്രഷർ കുക്കറും വാങ്ങാം. അതും പ്രീമിയം ബ്രാൻഡുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ.
2: സർപ്രൈസ് തീർന്നില്ല, ഈ കോംബോക്കൊപ്പം ഒരു വെജിറ്റബിൾ ചോപ്പർ തികച്ചും സൌജന്യമായി നേടാം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഓണറേറിയം വ്യവസ്ഥയിൽ 1 വർഷത്തേക്ക് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് MBBS യോഗ്യതയുള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6-ന് രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ ബയോഡേറ്റ

0: ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ ശരിപകർപ്പുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-2777-374, 0484-2777-374.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന, ആഴ്ചയിൽ 4 മണിക്കൂർ സൌജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപര്യമുള്ള 20-നും 60-നും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രാവിലെ 10-നും വൈകിട്ട് 7-നും മധ്യേ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 0484-2540-530, 0484-2540-530. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 ശനിയാഴ്ച പ്രവേശന പരീക്ഷ നടക്കും. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9188-941831, 9188-941831. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എം ടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30 മിനിറ്റും 10 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 30 രൂപ കൂടി 13,835 രൂപയും പവന് 1,10,680 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

സംഗീതലഹരിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഓഫ് ദ അറേബ്യൻ ഫ്ലൂട്ട് എന്ന ആൽബം. അവതരിപ്പിച്ചത് മുഹമ്മദ് നെയ്മും സംഘവും.

0: മാസ്റ്റേഴ്സ് ഓഫ് ദി അറേബ്യൻ ഫ്ലൂട്ട് എന്ന ആൽബമാണ് സംഗീതലഹരിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് നെയ്മും സംഘവും.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ TN ജോസിന്റെ പുസ്തക പ്രകാശനം ഇന്ന് വൈകിട്ട് 4 മണിക്ക്. വൈകിട്ട് 6:30 നൃത്താസ്വാദക സദസ്സ് വാർഷികം. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
3: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
2: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
3: www.gilgal.in.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്. ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ചയാണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലും നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയുള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും, പിന്നെ ഓരോ കോംബോയ്ക്ക് ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്.
9: ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്ന പരിപാടി.
8: കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്, ജോലിയില്ലായ്മ, നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു.
9: കേൾക്കൂ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്.
8: ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ.
9: ഈ പരിപാടിയിൽ ഇന്ന് സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. പുനഃപ്രക്ഷേപ
10: നിയമവേദി.
11: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
10: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
12: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
13: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: ഇനി 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.
14: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചത്

0: അടക്കം പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് നടക്കുന്നത്. മഗ്രാത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ 4 ബൂത്തുകളിലും റീപോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ 16.68% പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇതു സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചന പുറത്തുവരും. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വരണാധികാരി, ഉപവരണാധികാരി, കൌണ്ടിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ, സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഏജന്റ് എന്നിവരൊഴികെ ആർക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് ഹാളും സ്ട്രോങ് റൂമുകളിൽ നിന്നും കൌണ്ടിംഗ് ഹാളിലേക്കുള്ള വഴികളും പൂർണമായി സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും. കർശനമായ പോലീസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ജീവനക്കാരെയും ഏജന്റുമാരെയും കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശിപ്പിക്കൂ. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് ഒഴികെയുള്ള പോൾ ചെയ്ത മുഴുവൻ ഇവിഎം പോസ്റ്റൽ ബാലറ്റുകളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ട്രഷറിയിൽ സൂക്ഷിച്ചുവരുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനു മുമ്പായി വോട്ടെണ്ണൽ ഹാളിൽ എത്തിക്കും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് യുഡിഎഫിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണത്തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി. 50 വർഷത്തിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആകാംക്ഷ. കന്നി അംഗത്തിന് ഇറങ്ങിയ വിജയിയുടെ ടിവികെയാണ് ആകാംക്ഷയ്ക്ക് കാരണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ടിവികെ നിർണായക ശക്തിയാകുമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം. ക്ഷേമ പദ്ധതികളുടെ പിൻബലത്തിൽ ഭരണത്തുടർച്ച ഉറപ്പാണെന്ന് ഡിഎംകെ കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും ടിവികെയുടെ സാന്നിധ്യവും തങ്ങളെ തുണയ്ക്കുമെന്ന് അണ്ണാ ഡിഎംകെ അവകാശപ്പെടുന്നു. പുതുച്ചേരിയിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയുമായി എൻഡിഎ. നിലവിൽ എൻഡിഎയുടെ എൻ രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. ഇത്തവണ ഭരണം പിടിക്കാനാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. പുതുച്ചേരിയിൽ ടിവികെ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നാണ് സൂചന. അസമിൽ ബിജെപി, എജിപി, ബിപിഎഫ് പാർട്ടികളടങ്ങിയ എൻഡിഎ മുന്നണി ഭരണം നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അതേസമയം അസമിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഗൌരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. എക്സിറ്റ് പോളുകൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ജനവിധി 4 മെയ്ന് വോട്ടെണ്ണുമ്പോൾ പുറത്തുവരുമെന്നും ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തൽസമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഇസിഐ നെറ്റ് മൊബൈൽ ആപ്പിലും റിസൾട്ട്സ് ഇസിഐ .gov.in എന്ന വെബ്സൈറ്റിലും ഫലമറിയാം. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. 30 മെയ് വരെ പ്രക്രിയ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 8 സെക്കൻഡും.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉന്നാലെ ഉന്നാലെ എന്ന ചിത്രത്തിൽ നിന്ന്. പാ വിജയിന്റെ വരികൾ, ഹാരിസ് ജയരാജിന്റെ സംഗീതം. കാർത്തികിനൊപ്പമുള്ളത് കൃഷും ഹരിണിയും.

കാർത്തിക്കും സുമംഗലിയും ആലപിച്ച ഗാനം ഉനക്കും എനക്കും സംതിങ് സംതിങ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കപിലൻ, സംഗീതം ദേവിശ്രീ പ്രസാദ്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സ്ആപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: വാലിയും ഹാരിസ് ജയരാജും ഒരുക്കി, രൂപ്കുമാർ റാത്തോഡും ടിപ്പുവും ആലപിച്ച ഗാനം മിന്നലെ എന്ന ചിത്രത്തിൽ നിന്ന്.

102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 31:05. ഇതാ ശ്രീനിവാസ് ആലപിച്ച ഗാനം ജോധ അക്ബർ എന്ന ചിത്രത്തിൽ നിന്ന്, ഈണം നൽകിയത് A.R. റഹ്മാൻ.

0: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ജോർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത് പ്രസന്ന റാവുവും ചിന്മയിയും. ഗാനരചന അണ്ണാമലൈ, സംഗീതം ദേവാ.

ഹരീഷ് രാഘവേന്ദ്രയ്ക്കൊപ്പമുള്ളത് ഹരിണി. ചിത്രം ഇത് കതിർവേലൻ കാതൽ. ഈണമിട്ടത് ഹാരിസ് ജയരാജ്. ഗാനരചന താമരേ.

0: ഇതോടെ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണമെന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

0: ഏഷ്യന്റെ വിവേചനാധികാരമാണെന്നും സുപ്രീംകോടതി. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേര് പോലും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ MK മുനീർ. ആര് മുഖ്യമന്ത്രി ആകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. വയനാട്ടിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. 150-ലേറെ മോഷണൽ കേസുകളിൽ പ്രതിയായ കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീലിംഗ് ഫാൻ വീണ് ഡോക്ടർക്ക് പരിക്കേറ്റു. രോഗികളെ പരിശോധിക്കുന്നതിനിടെയാണ് ചെങ്ങന്നൂർ സ്വദേശി ഡോക്ടർ പാർവതിക്ക് പരിക്കേറ്റത്. കേരളത്തിലെ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്കായി ഒരുക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സെലക്ഷൻ ട്രയൽസ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഫൈനൽ സെഷൻ 3 May തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ കോർട്ടിലാണ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, നടുവേദന അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, ആത്മസുഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു, 3:00 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 3:05 ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 6:00 ലളിതഗാനം.
1: ഈ ശനിയാഴ്ച നിങ്ങളുടെ കിച്ചൺ സ്മാർട്ടായി അപ്ഗ്രേഡ് ചെയ്യാനായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ LPG സ്റ്റൗ പ്രഷർ കുക്കർ കോംബോ.
2: ഇനി ഗ്യാസ് ലാഭിക്കാനായി പഴയ സ്റ്റൗ മാറ്റി പുതിയ എനർജി എഫിഷ്യന്റ് LPG സ്റ്റൗവും ഫാസ്റ്റ് കുക്കിംഗിനായി പ്രഷർ കുക്കറും വാങ്ങാം. അതും പ്രീമിയം ബ്രാൻഡുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ.
1: സർപ്രൈസ് തീർന്നില്ല, ഈ കോംബോയ്ക്കൊപ്പം ഒരു വെജിറ്റബിൾ ചോപ്പർ തികച്ചും സൗജന്യമായി നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ, വാണിജ്യാടിസ്ഥാനത്തിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന കൂനമ്മാവ് വള്ളുവള്ളി സ്വദേശിനി വനജ അശോകനെ പരിചയപ്പെടുത്തുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: വിപണി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം സെൻസസ് 2027. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം, 8:00 ആകാശവാണി

0: FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്ര ആലപിച്ചത്, ഗാനരചന കെ എൽ ശ്രീകൃഷ്ണദാസ്, സംഗീതം കെ പി ഉദയഭാനു.

രവിശങ്കർ ആലപിച്ച ലളിതഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനമൊരുക്കിയത് ബിച്ചു തിരുമലയും എം ജയചന്ദ്രനും.

ലളിതഗാനം വീണ്ടും 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോസ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കും. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ

0: ജിയോ സ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.ssus.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നോ 82 89 21 47 എന്ന നമ്പറിൽ നിന്നോ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം www.ssus.ac.in. നമ്പർ 82 89 90 21 47.
1: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്. ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ചയാണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലും നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയുള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും പിന്നെ ഓരോ കോംബോയ്ക്കും ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആലുവയിലെ കെൽട്രോൺ നോളജ് സെന്ററിൽ മൊബൈൽ ഫോൺ ടെക്നോളജി, വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 81 36 80 23 04 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 81 36 80 23 04.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആരോഗ്യവകുപ്പ് നടത്തുന്ന സ്റ്റാഫ് നഴ്സുമാർക്കായുള്ള 45 ദിവസത്തെ BCCPN ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സിൻ പാലിയേറ്റീവ് നഴ്സിംഗ് കോഴ്സ് ഈ മാസം 15 മുതൽ July 7 തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ നടക്കും. MSc നഴ്സിംഗ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ജില്ലാ ആശുപത്രി തൊടുപുഴയിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്കാണ് അപേക്ഷിക്കാവുന്നത്. 10 സീറ്റുകളാണുള്ളത്. ഈ മാസം 12 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ 85 47 58 83 09 എന്ന നമ്പറിൽ നിന്ന് ലഭ്യമാണ്. 85 47 58 83 09. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന പെൺകുട്ടികൾക്കായുള്ള കരിമണ്ണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും ആൺകുട്ടികൾക്കായുള്ള കൂവപ്പള്ളി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രവേശനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 85 47 63 00 77. 85 47 63 00 77. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:29:36. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേരളം ആരു ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. കോട്ടകൾ ഭദ്രമെന്ന് എൽഡിഎഫും യുഡിഎഫും. കടന്നുകയറാനാകുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ്.

0: നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നിയമവിരുദ്ധമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
1: സംസ്ഥാനത്താകെ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. 140 ആർഒമാരും 1340 അഡീഷണൽ എആർഒമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും 4208 കൌണ്ടിംഗ് സൂപ്പർവൈസർമാരും 5563 കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെ ആകെ 15465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ ഇവിഎമ്മുകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇവിഎമ്മിലെ വോട്ടെണ്ണുന്നതിന് പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ ക്രമീകരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾക്ക് 500 എണ്ണത്തിന് ഒന്നെന്ന ക്രമത്തിൽ പ്രത്യേകം കൌണ്ടിംഗ് ടേബിളുകളും ഓരോന്നിനും എആർഒ എന്ന നിലയിലും ക്രമീകരിക്കും. അതേസമയം വോട്ടെണ്ണൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള തുടർ പരിശീലനം ഇന്നും നടക്കും.
0: വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ആലപ്പുഴ ജില്ലയിൽ 9 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴക്കാരുടെ മനസ്സറിയാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 8 സീറ്റും UDFന് 1 സീറ്റുമാണ് ജില്ലയിൽ ലഭിച്ചത്. തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 2 സീറ്റും UDF നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മേധാവിത്വം നിലനിർത്തി. അതിനാൽ ഒരു പ്രവചനങ്ങൾക്കും ആലപ്പുഴയിൽ സ്ഥാനമില്ല. ജില്ലയിലെ 800 ഉദ്യോഗസ്ഥരെയാണ് കൌണ്ടിംഗ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ST കോളേജിൽ അമ്പലപ്പുഴ, കുട്ടനാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കും. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മാവേലിക്കര ബിഷപ്മൂർ കോളേജിലുമാണ് നടക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. രാജ്യത്ത് മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ത്രിപുര ഒന്നാമതെത്തി. കേരളം രണ്ടാം സ്ഥാനത്തുണ്ട്. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജലസേചനം, ശുചിത്വം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് റാങ്കിംഗ്. ത്രിപുരയിലെ 943 ഗ്രാമപഞ്ചായത്തുകൾ എ ഗ്രേഡ് കരസ്ഥമാക്കി. കേരളത്തിൽ 95 പഞ്ചായത്തുകൾക്ക് എ ഗ്രേഡുണ്ട്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡിഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇതു സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. May 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഡാറ്റ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു.

0: അറിയിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് യുഡിഎഫിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി. സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടന്ന കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. 3 മുന്നണികളും പ്രതീക്ഷയർപ്പിക്കുന്ന ജില്ലയിൽ ഓരോ മണ്ഡലത്തിലെയും ജനവിധി സംസ്ഥാന ഭരണത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ പര്യാപ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: 13 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ എൽഡിഎഫും യുഡിഎഫും സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുമ്പോൾ നഗരമണ്ഡലങ്ങളിൽ എൻഡിഎയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതുതന്നെയാണ് ജില്ലയിലെ ഫലത്തെ പ്രവചനാതീതമാക്കുന്നത്. മെയ് 4 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിമാടുകുന്ന് ജിഡിടി എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ സിസിടിവി ക്യാമറകൾ, ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. വോട്ടൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധി പ്രത്യേക സോണായി പ്രഖ്യാപിക്കും. ഇവിടേക്ക് വാഹനങ്ങൾ പ്രവേശനമുണ്ടാകില്ല. പ്രവേശന കവാടങ്ങൾ കർശന പരിശോധന നടത്താനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗങ്ങളിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും അണ്ടർ 20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. ജാർഖണ്ഡിൽ നിന്നുള്ള 7 വയസ്സുകാരൻ ഇഷാങ് സിംഗ് പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽക്കാരനെന്ന ബഹുമതി നേടി. ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള 29 കിലോമീറ്റർ ദൂരം 9 മണിക്കൂർ 50 മിനിറ്റ് എന്ന റെക്കോർഡ് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയാണ് ഇഷാങ് ഈ നേട്ടം കൈവരിച്ചത്. യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം ഈ നേട്ടം ഔദ്യോഗികമായി അംഗീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കുഴം ആരംഭിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറംകലയൻ, ആശാരി പെരുവണ്ണൻ, കൊല്ലൻ, കണിശൻകാടൻ, കുറിച്ചൻ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേരളം ആരു ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. കോട്ടകൾ ഭദ്രമെന്ന് എൽഡിഎഫും യുഡിഎഫും. കടന്നുകയറാനാകുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: നടുവേദന, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു.
1: നടുവേദന ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാത്ത മനുഷ്യർ ഇല്ല എന്ന് തന്നെ പറയാം. പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് നടുവേദന ഉണ്ടാകാറുണ്ട്. നടുവേദന എന്താണ്, എങ്ങനെയാണ് നടുവേദന നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടുവേദനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ, എന്തൊക്കെയാണ് നടുവേദന കൊണ്ട്

നമുക്കുണ്ടാകാവുന്ന ദൂഷ്യവശങ്ങൾ, എങ്ങനെ നടുവേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് 33 കശേരുകളാണ് നടുവിലുള്ളത്. ആ നടുവിന്റെ കശേരുകളിലുണ്ടാകുന്ന ഒരു വേദനയാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ കശേരുകളെ കഴുത്തിലുള്ള കശേരുകൾ, നെഞ്ചുഭാഗത്ത് വരുന്ന കശേരുകൾ, ഇടുപ്പിൽ വരുന്ന കശേരുകൾ, പെൽവിസിൽ വരുന്ന കശേരുകൾ എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നടുവേദന എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഇടുപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെൽവിസിന്റെ ഭാഗത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ്. ഈ വേദന ചിലപ്പോൾ ഒരു കാലിലോട്ടോ രണ്ട് കാലിലോട്ടോ പടർന്നു വരുന്നതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. നമ്മൾ പലതരം ജോലി ചെയ്യുന്നവരാണ്, പലതരം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണ്. കാര്യമായ ജോലി ചെയ്യുന്നവരുണ്ട്, സെഡൻറി ഹാബിറ്റ് ഉള്ളവരുണ്ട്, കായികമായി അധ്വാനിക്കുന്നവരുണ്ട്, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ജോഗ് ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നടുവേദന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നടുവേദന ഉണ്ടാകാൻ നടുവിലുള്ള കാര്യങ്ങളുണ്ട്, വയറിലുള്ള കാര്യങ്ങളുണ്ട്, കാലിലുള്ള കാര്യങ്ങളുണ്ട്, ഇടുപ്പസ്ഥിയിലുള്ള കാര്യങ്ങളുണ്ട്. നടുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശേരുകളുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് മസിലുകളുണ്ട്, കശേരുകൾക്ക് താഴെയായിട്ട് പെൽവിസ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ഇലിയവുമായിട്ട് ചേരുന്ന സേക്രോ ഇലിയാക് ജോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഹിപ് ജോയിന്റുകളുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ തുടയെല്ലുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ നമുക്ക് നടുവേദനയായിട്ട് അനുഭവപ്പെടാം. മസിലുണ്ടാകുന്ന അസുഖങ്ങൾ, അസ്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ അസ്ഥികൾക്കിടയിലുള്ള ഡിസ്കിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതും നടുവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടാം. കൂടാതെ തന്നെ വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ, ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, ചില സമയങ്ങളിൽ നമുക്ക് മോൾഭാഗം നടുവേദന ഉണ്ടാകാൻ തോന്നുന്നത്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോലും ഇടതുവശത്ത് നടുവിന്റെ ഭാഗത്ത് ചിലപ്പോൾ ആദ്യം വേദന തുടങ്ങാം. ലിവറിലുണ്ടാകുന്ന നീരുകൾ ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പെൻഡിസൈറ്റിസ് ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ വിവിധപരമായ കാര്യങ്ങൾ, ഇപ്പോൾ യൂറിട്രിക് സ്റ്റോൺ ചിലപ്പം നടുവേദനയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വയറിനകത്ത് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. പെരിനെഫ്രിക് ആപ്സസ്, ഇലിയോസോയാസ് ആപ്സസ് മുതലായ കണ്ടീഷൻസും നമുക്ക് ഭയങ്കരമായ നടുവേദനയായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരമായ അസുഖങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ട പല കണ്ടീഷനുകളും നടുവേദന ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ട്യൂമറുകൾ, ക്യാൻസറുകൾ, ഇവയൊക്കെ തന്നെ നടുവേദന ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നിസ്സാരമായ ഒരു മസിൽ സ്ട്രെയിൻ, മസിൽ സ്പ്രെയിൻ ഒക്കെ തന്നെയും നടുവേദന ഉണ്ടാക്കാം. ഏറ്റവും നിസ്സാരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന നടുവേദനയുണ്ട്. ഗുരുതരമായ ചില അസുഖത്തിന്റെ സൂചനയായ നടുവേദനയുണ്ട്. സെക്കൻഡറീസ്, അതായത് ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടായിട്ട് നടുവിലോട്ട് വ്യാപിക്കുക, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇതുകൊണ്ടും നടുവേദന ഉണ്ടാകാം. അസ്ഥികളിലുണ്ടാകാവുന്ന ക്യാൻസറുകൾ, മൾട്ടിപ്പിൾ മൈലോമ പോലുള്ള അസുഖങ്ങളും നടുവേദന ഉണ്ടാക്കാം. പല അസുഖങ്ങളോട് നടുവേദന ഉണ്ടാകാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാവുക, വേദന കാലിലോട്ട് പടർന്നു വരിക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് എക്സ്റേ മുതലായ പ്രാഥമിക പരിശോധനകൾ, രക്തപരിശോധനയൊക്കെ നടത്താൻ നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് നടുവേദന ഒഴിവാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ശരിയായ വ്യായാമവും ശരിയായ ആഹാര രീതിയുമാണ്. എന്താണ് ശരിയായ വ്യായാമം? ശരിയായ വ്യായാമം നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ആനുപാതികമായി ചെയ്യുന്ന വ്യായാമമാണ്. വ്യായാമം ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഒരാളുടെ മസിലിനും ബലമുണ്ടാകുകയുള്ളൂ. നമ്മളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തുടങ്ങി വളരെ പീക്കിലോട്ട് പോകേണ്ട ഒരു അഭ്യാസമല്ല വ്യായാമം. വളരെ പതുക്കെ തുടങ്ങി ഗ്രാജുവലായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പല രോഗികളെയും കാണാറുണ്ട്. അവരെല്ലാം തന്നെ ജിമ്മിൽ പോയ ശേഷം നടുവേദനയായിട്ട് വരുന്നവരാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു വ്യായാമവും ചെയ്യാത്ത ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്കും ചിലതരം ക്ഷതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദന. ഒരു വ്യായാമം ചെയ്ത വ്യക്തി പെട്ടെന്ന് വലിയൊരു വെയിറ്റ് എടുക്കുമ്പോൾ ഡിസ്കുകൾക്കുണ്ടാകുന്ന പൊട്ടലോ ബൾജോ പ്രൊലാപ്സോ അല്ലെങ്കിൽ പ്രൊട്രൂഷനോ ഒക്കെ ഉണ്ടായിട്ട് കാലിലോട്ട് വേദന ഉണ്ടാകുന്നു.
വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണമാണ്. അസ്ഥിശോഷണം ഉണ്ടായാലും നടുവേദന സംഭവിച്ചുകൊണ്ടിരിക്കാം. കാരണം അസ്ഥികളുടെ ബലം നഷ്ടപ്പെടുന്നു, ചിട്ടയായ ആഹാരം കഴിക്കുന്നില്ല, പോഷകാംശമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും അതുകൊണ്ടുള്ള ഓസ്റ്റിയോപോറോസും നടുവേദന ഉണ്ടാകാം. അപ്പൊ ചിട്ടയായ ആഹാരം, ചിട്ടയായ വ്യായാമവും ചിട്ടയായ ജീവിത രീതികളും കൊണ്ട് മാത്രമേ

0: നമുക്ക് പല നടുവേദനകളെയും നേരിടാൻ പറ്റും. ഏകദേശം 50% കൂടുതലുള്ള നടുവേദനകളും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാതെ തന്നെ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും നടുവേദനയിലേക്ക് നയിക്കാവുന്നതാണ്. ഒരുപക്ഷെ വേദന എന്ന് പറഞ്ഞ മനുഷ്യനെ അവന്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാകുമ്പോൾ നടുവേദനയുടെ കാര്യവും കാരണവും കണ്ടെത്താനും അതിന് ഉപോത്ബലകമായ ചികിത്സ തേടുവാനും ഏത് രോഗികളും തയ്യാറാകണമെന്നുള്ളതാണ് ഈ നടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കൂടാതെ തന്നെ ഇൻഫെക്ഷൻസ് കൊണ്ടും നടുവേദന ഉണ്ടാകാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്കൈറ്റിസ്, ഡിസ്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ഒത്തിരി രോഗികളിലേക്ക് വ്യാപിച്ചിട്ടുള്ള ട്യൂബക്കുലോസ് രോഗവും നടുവിൽ ബാധിക്കാറുണ്ട്. ആ ട്യൂബക്കുലോസ് രോഗം നടുവിൽ ബാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ നടുവേദന കൊണ്ട് രോഗികളുടെ കാലുകൾ തളർന്നു പോകാറുണ്ട്, അവരുടെ മലമൂത്ര വിസർജനം അതിനുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായ കോംപ്ലിക്കേഷൻസിലേക്കും നടുവേദന നമ്മളെ മുന്നോട്ട് നയിക്കാറുണ്ട്. ഇപ്പം എങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു നടുവുമായി ജീവിക്കാൻ പറ്റും? ആരോഗ്യമുള്ള ഒരു നടുവ് നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖ ലക്ഷണങ്ങളെ നമ്മൾ ഗൗരവമായി കണക്കാക്കണം. അതിനാവശ്യമായ പരിശോധനകൾ ചെയ്യുകയും അസുഖത്തിന്റെ വ്യാപ്തിയും എന്തുകൊണ്ട് നടുവേദന ഉണ്ടായി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, സമീകൃതമായ ആഹാരം കഴിക്കുക, ചിട്ടയായ വ്യായാമം ചെയ്യുക. കാരണം നമ്മുടെ നടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകളും ലിഗമെന്റ്സുകളും ബോണും ചേർന്നുണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിലിന്റെയും ലിഗമെന്റിന്റെയും ബോണിന്റെയും ശക്തിയും ശേഷിയും നടുവിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇതിന്റെ ഏതിന്റെയെങ്കിലും ഒരു ശേഷിക്കുറവോ അല്ലെങ്കിൽ പരാജയമോ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകും. അസുഖം ഉണ്ടാകാതെ നോക്കുക, അസുഖം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1: നടുവേദന അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ SD അനിൽകുമാർ.
2: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി.
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാനെങ്കിൽ സംബന്ധിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ സി വേണുഗോപാൽ എംപി, പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ.

കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക്

0: ഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ ഇവിഎമ്മുകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ ഇവിഎമ്മിലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 16% പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഏപ്രിൽ 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. 2 ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷനനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി

0: മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാംഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാംഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗ്ഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട യുഎസ് സൈനിക നടപടികൾക്കുള്ള പിന്തുണയെച്ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 km ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു. പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക് പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ വേണുഗോപാൽ MP, പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.

0: ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം പ്രീതി ജോസഫ്.
1: ഹലോ, ഇത് കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്.
2: മനസ്സിലായി.
1: ദിലീപ് കുമാർ അല്ലേ? എവിടെയാ താമസം?
2: വീട് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര് കോട്ടപ്പുറം എന്ന് പറയും.
1: ഓ ഓ ഓ.
2: അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒന്ന് കടയിന് കട അടച്ചിട്ടിട്ടൊന്ന് മൂന്നാർ വരെയും പോന്നിരിക്കാണ്.
1: ആഹാ, ഇപ്പൊ മൂന്നാറിലാണോ ഉള്ളത്? എങ്ങനെയുണ്ട് മൂന്നാറിലെ തണുപ്പൊക്കെ?
2: ഞാൻ എത്തിയിട്ടില്ല, മൂന്നാർ എത്തിയിട്ടില്ല, അടിമാലി എത്തിയിട്ടില്ല, അതിനു മുമ്പുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ.
1: വണ്ടി ഓടിക്കാണ്?
2: വണ്ടി ഓടിക്കാ, സൈഡ് ഒതുക്കിട്ടിരിക്കാ. ഞങ്ങള് നാലുപേരുള്ളൂ.
1: നാലുപേര്? സുഹൃത്തുക്കളാണോ കുടുംബമാണോ?
2: ഇല്ല, കൂട്ടുകാര്.
1: കൂട്ടുകാരാണ്? ശരി ശരി. അപ്പൊ ഇന്ന് തന്നെ മടങ്ങുവോ?
2: ഇന്ന് തന്നെ പോരും.
1: എത്ര മണിക്ക് പുറപ്പെട്ടു?
2: ഞങ്ങള് രാവിലെ 6 മണിക്ക്. ഇനി തിരിച്ചു വരുമ്പോ രാത്രി എന്തായാലും 10 മണിയൊക്കെ ആവുകയായിരിക്കും.

0: ആകണം.
1: ആ ശരി ശരി
0: ഇവിടെ
1: ഓക്കെ.
0: ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആനക്കുളം. ആന
1: ആ
0: ഇറങ്ങണം 3 മണിയാവുമ്പോ.
1: ആ അവിടെ പോവാണോ?
0: അവിടേക്കാണ് യാത്ര.
1: എന്റെ അമ്മ ആനയൊന്നും പേടിയില്ലേ?
0: എന്തിനു പേടിക്കണേ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ അവറ്റകൾ നമ്മൾ ഉപദ്രവിക്കുള്ളൂ.
1: അത്രേ ഉള്ളൂ അല്ലേ? ആ ശ്യാ ബോധം
0: പ്രകോപിക്കാണ്ടിരുന്നാ മതി.
1: ആ ബോധം നല്ലതാണ്. ആ വണ്ടിയുടെ ശബ്ദം കാരണേ കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ അത് നിർത്തി സ്വന്തമായിട്ട് വിളി തുടങ്ങിയല്ലേ?
0: കാരണം എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് വൈഷ്ണവ് ഗിരീഷിന്റെ അച്ഛനൊക്കെയാണ്. വൈഷ്ണവ് ഗിരീഷ് അറിയോ ഗായകൻ?
1: വൈഷ്ണവ് ഗിരീഷ് കേട്ടിട്ടുണ്ട്.
0: ആ അതന്നെ പുള്ളിയുടെ അച്ഛനൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത്.
1: അദ്ദേഹം ഒക്കെ ആയിട്ടാണോ മൂന്നാറിലേക്ക് പോകുന്നത്?
0: ആ ഞങ്ങള് 4 പേര് മാത്രം.
1: എന്ത് ഏത് പാട്ടാ ഇപ്പൊ വേണ്ടത്?
0: എനിക്ക് വേണ്ടതേ ഇപ്പൊ എനിക്ക് വേണ്ടത് ദൃക്സാക്ഷി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, നമ്മളെ ദക്ഷിണാമൂർത്തി സ്വാമികള് സംഗീതം നൽകി, യേശുദാസ് പാടിയ അതിമനോഹരമായ ഒരു ഗാനമാണ്.
1: ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ആണോ?
0: ഒരിക്കൽ മാത്രം വിളി കേൾക്കും.
1: മനസ്സിലായി, പറഞ്ഞു വന്നപ്പോഴേ.
0: സൂത്ര ഗാനമാണ് അതില്. അതിലെ വരികളൊക്കെ ഉണ്ടല്ലോ നമ്മള് എന്താ പറയാ,

0: തലോടി ആ ഗാനമാണ് എനിക്ക് ഇതൊക്കെ കേൾക്കേണ്ടത്.
1: മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ, ഗായകനാണല്ലേ.
0: ഞാൻ എല്ലാ പ്രാവശ്യവും ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടിന് ഞാൻ ആവശ്യപ്പെടാറ്. ഞാൻ എല്ലാ പാട്ടുകളും അത് ആവശ്യപ്പെടുന്ന ഗാനങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്.
1: ശ്രീകുമാരൻ തമ്പി സാറിനെ കണ്ടിട്ടുണ്ടോ?
0: എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട്.
1: ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട് കാണണമെന്നല്ലേ.
0: പിന്നെ ഭയങ്കര ആഗ്രഹമാണ്.
1: ഓക്കേ, അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. അവിടെ വാഹനങ്ങളുടെ ശബ്ദം കാരണം മുറിയുന്നുണ്ട്.
0: ആ കേൾക്കാൻ പറ്റില്ല.
1: യാത്രയൊക്കെ സുന്ദരമാകട്ടെ.
0: സന്തോഷം,
1: മനോഹരമായ യാത്ര ആശംസിക്കുന്നു. ഓക്കെ ബൈ.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ.
3: ഹലോ, നമസ്കാരം. ഇത് ആകാശവാണിയുടെ കൊച്ചി നിലയത്തിൽ നിന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. രമേശൻ ചേട്ടനല്ലേ ഇത്? രമേശൻ ചേട്ടനെ ഒന്ന് വിളിക്കണം, ഒരു പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മണലിക്കാട് ശശി എന്നൊരാൾ ഇങ്ങോട്ട്.
2: ആഹാ,
3: ഇപ്പോഴാണ് ഒന്ന് ഓണായത് അല്ലേ. മണലിക്കാട് ശശി ആരാണ്? സുഹൃത്താണ്.
2: അപ്പൊ അവിടെ മറ്റേ പുള്ളിക്കാരി, പുള്ളിക്കാരി സർക്കാർ ജോലി ഉണ്ടായിരുന്നാണോ, പെൻഷൻ പറ്റി. അപ്പൊ ഞാൻ പല ടൈം പാസിന് വേണ്ടി അവിടെ വന്നിരിക്കണേ.
3: ഓ, അത് ശരി. അപ്പൊ ഇങ്ങനെ കൂട്ടാണ് അല്ലേ, വർത്താനൊക്കെ പറഞ്ഞ ഇങ്ങനെ
2: ഇരിക്കും.
3: സുഹൃത്താണ്. ഓക്കെ ഓക്കെ.
2: നമ്മുടെ വീട്ടുകാർക്ക് റേഡിയോ കാണില്ല, റേഡിയോ മാത്രമേ കേൾക്കുള്ളൂ.
3: അപ്പൊ നമ്മുടെ വീട്ടുകാരിക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്. വിജയ ചേച്ചിയെ വിളിച്ച്, വിജയ വിജയ ചേച്ചി
2: കൊടുത്തോട്ടെ.
3: കൊടുക്കൂ കൊടുക്കൂ. പിന്നെ
4: ഹലോ.
3: ഹലോ, ഇത് വിജയ ചേച്ചിയാണോ?
4: അതെ.
3: മണലിക്കാട് ശശി എന്ന് പറയുന്ന സുഹൃത്ത് എഴുതിയിരിക്കുകയാണ്. വിജയ ചേച്ചിയെ വിളിച്ച് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്ന്.
4: അത് ശരി.
3: വിജയ ചേച്ചിയാണ് അവിടുത്തെ റേഡിയോയുടെ ആളല്ലേ?
4: കാലത്തെ വെളുത്തിനോ എന്തും ഞാൻ പറയും, റേഡിയോ ഉണ്ടോ അതിലൂടെ? അത് അത് കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളു എനിക്ക് പറഞ്ഞു. വെളുത്തിനോ 5 മണിക്ക് തൊട്ട് വെച്ച് കേക്കും.
3: അത് ശരി. അപ്പോ ഏത് പാട്ടാ ഇപ്പൊ വേണ്ടത്?
4: ഹരിചന്ദ്രയിലെ ഒരു പാട്ട് കൂടെ വെച്ചിപ്പോ, ആത്മവിദ്യാലയം എന്നുള്ള. ഇപ്പൊ അതല്ലോ, അതല്ലേ ഒടുക്ക അവസാനമുള്ളൂ.
3: അത് ഒടുക്കല്ലേ ഉള്ളത്, ഇടയ്ക്കൊക്കെ വേറെ പലതും ഉണ്ടല്ലോ. അപ്പൊ അത് തന്നെ വേണോ ഇപ്പൊ?
4: വേറെ ഒന്നും കൊണ്ടുപോകാനൊന്നും ഇല്ല നമുക്ക്. ഈശ്വരാന്ന് ചേച്ചി, ഇപ്പൊ ഇതൊക്കെ കേക്ക ആൾക്കൊന്നും ഇവിടെ കാലും കേക്കണതാ.
3: ചൊവ്വാഴ്ച വന്ന മെസ്സേജ് ആണിത്. ചൊവ്വാഴ്ച
2: പാട്ട് കേൾക്കും അല്ലേ?
3: ഈ പറയുന്ന പാട്ട് ഏതാ? ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയമേ അല്ലേ?
4: ഹലോ. ഒരിടത്ത് ഒരിടത്തൊക്കെ ഭയങ്കര നന്നാവുണ്ട് കേട്ടോ, നല്ല അക്ഷരങ്ങളൊക്കെ ആവുണ്ട്. ഞാൻ പറയും, ആര് പറഞ്ഞാലും ഇങ്ങനെയാവില്ല നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന്ന്. എത്ര 7:30
3: അതൊക്കെ കേൾക്കുമല്ലേ?
4: എപ്പോഴും കേൾക്കും.
3: എത്ര മണിവരെ കേൾക്കും?
4: അതാ അവര് എന്നോട് പറയും. പിന്നെ ഒരു ഗോപാലകൃഷ്ണനെ പെട്ടിക്കരുത്, ആ ആളൊരു ദിവസം വിളിച്ചിട്ട് എന്റെ പേര് പറഞ്ഞിരുന്നു.
3: ഏത് ഗോപാലകൃഷ്ണൻ? ആയിക്കോട്ടെ, അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ.
4: ആകാശോടും പറഞ്ഞ കേട്ടോ.
3: അതെ അതെ, പറയാം.
4: അത് വന്നിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ.
3: ശരി,
4: പുള്ളിയോട് പറയാം. സന്തോഷം.
3: ഓക്കെ, ബൈ.

0: നമസ്കാരം. ഷീലയാണോ ഇത്? ഷീലയാണോ?
1: ആണോ? അതെ.
0: ആ, ഞാൻ കൊച്ചി ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു. ഷീലയൊന്ന് വിളിക്കണമെന്നും ഒരു പാട്ട് കേൾപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേണുക മോഹൻ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീല, ഇതുവരെ ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ലല്ലോ ആകാശവാണിയിൽ.
1: ആകാശവാണിയില് രേണു, ഞങ്ങളൊരു ടീച്ചറാണേ. ടീച്ചർ പറഞ്ഞപ്പോഴും എന്നെ അങ്ങനെ വിളിച്ചായതാണ്. ശശികുമാർ സാറായിരുന്നു ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്.
0: ഓ, ശശികുമാർ വിളിച്ചു, പാട്ടൊക്കെ കേൾപ്പിച്ചോ?
1: ഇപ്പഴല്ല, നേരത്തെ. അത് വിളിച്ചിട്ട് ഇപ്പൊ രണ്ടുമൂന്ന് 3 മാസം കഴിഞ്ഞു.
0: ആ, ഓക്കെ ഓക്കെ. വേറെ എന്തൊക്കെയാ?
1: ഞങ്ങൾ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. നല്ല പ്രോഗ്രാം, എല്ലാം നല്ല അടിപൊളി പരിപാടിയാണ്.
0: ഏത് പരിപാടിയാ ഏറ്റവും ഇഷ്ടം? മുടങ്ങാതെ കേൾക്കാൻ
1: പരിപാടി രാവിലെ തുടങ്ങി 5:50 സുഭാഷിതം തുടങ്ങി രാത്രി ഈ കിടക്കുന്ന വരെയുള്ള പരിപാടിയൊക്കെ കേട്ടോണ്ടിരിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് അച്ഛന് വേണ്ടി പോവും. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഉണ്ടാവും, പുള്ളി എല്ലാ പരിപാടിയും കേൾക്കും. ടി വി ഞങ്ങളുടെ ചീത്തയിരിക്കുവാണ്. അത് നന്നാക്കണോന്ന് പറഞ്ഞു. എന്തിനാ ടി വി, നമുക്ക് റേഡിയോ മതിയുന്നത്. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ.
0: ആ, രണ്ടുപേരെ ഉള്ളൂ. എത്ര സമയമാണ് അവിടെ നിക്കേണ്ടി വരിക?
1: അവിടെ 9:30 തുടങ്ങി 3:30.
0: 9:30 മുതൽ 3:30 വരെ.
1: ഞാൻ ഹൗസ് വിസിറ്റിനൊക്കെ പോണം.
0: എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾ അവിടെ നോക്കുക ഹൗസ് വിസിറ്റിന് പോകുമ്പോ?
1: ഹൗസ് വിസിറ്റിന് പോയിട്ട് അവിടെ പ്രെഗ്നന്റ് ഉണ്ടോ, അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ചോദിച്ച് എഴുതിയെടുക്കും. ഇപ്പൊ ഒരു ദിവസം അവര് കുട്ടി രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് വന്നില്ലെങ്കിൽ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് എന്താ കുട്ടി വരാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം.
0: ഓ, ശരി ശരി. അപ്പൊ മിക്കവാറും ആ ഏരിയയിലെ എല്ലാ വീട്ടുകാരെയും അറിയാം അല്ലേ?
1: അറിയാം.
0: ഈ ജോലി ഇഷ്ടമാണോ?
1: ആ, ഇഷ്ടവും ഇഷ്ടവും.
0: പൊതുജന സമ്പർക്കം ധാരാളം ഉള്ള ഒരു ജോലി.
1: ആരും അറിയാത്ത ആൾക്കാരല്ല ഞങ്ങള്.
0: അതെ അതെ, നിങ്ങളുടെ
1: ഞങ്ങളറിയും.
0: അതാണ് ശരിക്കുള്ള സാമൂഹ്യ സേവനം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്.
1: സാമൂഹ്യ സേവനമാണ്.
0: എന്നാ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: നല്ലൊരു പാട്ടേക്ക്, മാഡത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട്.
0: അതെങ്ങനെയാ? എനിക്കിഷ്ടമുള്ള പാട്ട് വെക്കാനല്ലല്ലോ ഞാൻ വിളിച്ചത്. ജയന്റെ ഏത് പാട്ട്?
1: നല്ല പാട്ട്.
0: അപ്പൊ പാട്ട് കേൾക്കാം. പിന്നെ രേണുക മോഹനോട് അന്വേഷണം പറയുക. ഉദയംപേരൂർ പഞ്ചായത്താണ് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലേ?
1: രേണുവിന്
0: ഇഷ്ടമാണോ ആ പഞ്ചായത്ത്? എങ്ങനെയുണ്ട്?
1: നല്ല പഞ്ചായത്തല്ലേ?
0: നല്ല പഞ്ചായത്താണ്.
1: ഞങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ.
0: അതെ അതെ. എന്താണ് പഠിച്ചത്?
1: ഞാനോ? ഞാൻ SSLC.
0: SSLC കഴിഞ്ഞു. ഓക്കെ, പാട്ട് കേൾപ്പിക്കാം. രേണുകയോട് അന്വേഷണം പറയാ, ഞാൻ വെക്കുകയാണ്.
1: ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ, പാട്ട് കേൾക്കാം. ഓക്കെ.

0: ഹലോ
1: ഹലോ, നമസ്കാരം. ഞാൻ
0: ഹലോ
1: കൊച്ചി ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു. ഇത് മുരളീധരൻ ചേട്ടനല്ലേ? എന്താണ് പരിപാടി? ഊണൊക്കെ കഴിഞ്ഞോ? കഴിക്കാൻ വേണ്ടിയുള്ള സമയമായി വരുന്നു അല്ലേ? അപ്പോ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്, കുപ്പായ കേശവയിൽ കുങ്കുമ പൊട്ട് കണ്ട് കൂട്ടുകാരൻ തന്നെ കളിയാക്കി, ഈ പാട്ട് കേൾപ്പിക്കണമെന്നാണ്. അമ്പലപ്രാവ് അല്ലേ? ഓ, പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? പാട്ടൊക്കെ കേൾപ്പിക്കാം, വിശേഷമൊക്കെ ഒന്ന്
0: പറയൂ.
1: ചൂട് ഇവിടെ നല്ല ചൂടാണ്, പക്ഷെ രണ്ടു മൂന്ന് മഴ കിട്ടി. ഇവിടെ തൃശ്ശൂർ മഴ പെയ്തില്ലേ? ഊരകം അല്ലേ?
0: പിന്നെ
1: ആരൊക്കെയുണ്ട് വീട്ടില്?
0: ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, അന്റെ ഭാര്യയും രണ്ടു കുട്ടികളും, പിന്നെ ഒരു മകൻ അപ്പുറത്തന്നെ അഞ്ചാറോടെ അപ്പുറത്ത് സ്ഥലം വാങ്ങി, വീടാസ്ഥലമൊക്കെ വാങ്ങിട്ട് വളർത്തും.
1: ഓ ശരി.
0: മകള് അടുത്തന്നെ ഒരു 3 കിലോമീറ്റർ ദൂരെ വെള്ളാണിച്ചുണ്ട്.
1: അപ്പൊ എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ട്.
0: മകന്റെ പേര് ടീച്ചറാണ്.
1: അതെവിടെയാണ്? തൃശ്ശൂർ തന്നെയാണോ?
0: തൃശ്ശൂര്, തൃശ്ശൂരാണ്. സെന്റ് ജോസഫ് സ്കൂള്. മകന്റെ ഭാര്യ ICICI ബാങ്കിലാണ്. മകള് സൊസൈറ്റിയിലാണ്.

0: സൊസൈറ്റിയിൽ.
1: പൂവത്തോട് എന്ന് പറയും, പൂവത്തോട്.
0: ഓ ശരി ശരി.
1: മൾട്ടിപർപ്പസ് സൊസൈറ്റി അവിടെ.
0: ഓക്കെ, ഇപ്പൊ എല്ലാരും ജോലി ചെയ്യാണ്.
1: ആ മകൻ മൂത്തവൻ ഡ്രൈവർ, എന്താ പ്രശ്നം? നടക്കാമെന്ന് വെച്ചാൽ പ്രയാസാ.
0: എന്താണ് പറ്റിയത്?
1: കാലുമുട്ടുവേദന.
0: അപ്പൊ തീരെ നടക്കാൻ വയ്യ. അപ്പൊ ആരുടെങ്കിലും ഒരു സഹായം വേണം നമുക്ക് അങ്ങോട്ടും
1: അങ്ങോട്ടും ഒക്കെ.
0: വടി കുത്തിയാൽ കുറച്ചൊക്കെ നടക്കാം.
1: ആ
0: കൊട. ഓ അങ്ങനെയാണ് ആണല്ലേ. സർജറി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞോ ഡോക്ടർ. എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ. ജയചന്ദ്രൻ പാടിയ പാട്ടാണ് അല്ലേ? ഈ പടം കണ്ട ഓർമ്മയുണ്ടോ പണ്ട്? അപ്പൊ നമുക്ക് എന്നാ ഈ പാട്ട് കേൾക്കാം അല്ലേ? അവിടെ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഓക്കെ എന്നാ. അപ്പൊ ശരി.

കൂട്ടുകാരൻ എന്നെ കളിയാക്കി, എന്റെ കൂട്ടുകാരൻ എന്നെ കളിയാക്കി. കിളിവാലൻ മുടിക്കുള്ളിൽ കുടമുല്ല പൂവ് കണ്ടു, കിളിവാലൻ മുടിക്കുള്ളിൽ.

0: ആ ഞാൻ ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നു, കൊച്ചി FM-ന്റെ.
1: നമസ്തേ മാഡം, പറഞ്ഞോളൂ.
0: ആ നമസ്കാരം, രാധാകൃഷ്ണ പണിക്കർ ചേട്ടനല്ലേ ഇത്?
1: അതെ അതെ അതെ,
0: ഓ, ഇങ്ങോട്ട് കത്തയച്ചത് കിട്ടിയിട്ടുണ്ട്, ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്ദനാട്ട്. ഓക്കെ, അപ്പൊ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മലരമ്പൻ അറിഞ്ഞില്ല രക്തപുഷ്പത്തിലെ. പാട്ട് കേൾപ്പിക്കാം. അപ്പോ ഇപ്പൊ എവിടെയാണുള്ളത്? വീട്ടിലാണോ ഉള്ളത്?

0: ആ ഞാൻ ഞാനിപ്പോ ഒരു യാത്രയിലാണ്, കുഴപ്പമൊന്നും ഇല്ല, സംസാരിച്ചോളൂ.
1: യാത്രയിലാണോ, കാറിലാണോ അതോ?
0: അതെ അതെ അതെ അതെ.
1: ശരി ശരി, ഓക്കെ. എങ്ങോട്ട്
0: പോയിക്കൊണ്ടിരിക്കുന്നു? ചേർത്തലയിൽ നിന്ന് നേരെ തെക്കോട്ട് വരികയാണ്. പിന്നെ ആകാശവാണിയുടെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ലൗലിമഠാണോ? ലൗലിമഠാണോ?
1: അല്ല, ഞാൻ പ്രീതിയാണ്, പ്രീതി ജോസഫാണ്.
0: ആ പ്രീതിയാണ്. ശരി ശരി ശരി.
1: ലൗലിമഠത്തിനെ അറിയാം അല്ലേ?
0: പിന്നെ ലൗലി മാഡത്തിനെ അറിയാം, പ്രീതി മാഡത്തിനെ അറിയാം, ശശികുമാർ സാറിനെ അറിയാം, എല്ലാരെയും അറിയാം.
1: അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കുകയും അങ്ങോട്ട് വിളിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.
0: അതെ അതെ. പിന്നെ ആകാശവാണിന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ജീവനല്ലേ, ജീവന്റെ ഒരു നാടില്ലേ. പ്രത്യേകിച്ച് അതിന്റെ അവതാരെന്ന് പറഞ്ഞാൽ കളിരുടിന്റ സ്വപ്നങ്ങൾ എന്തളരാത്ത മനസ്സും മലയാത്ത നട്ടലും തറമുരളാത്ത ആത്മാർത്ഥതയും മാറ്റത്തിന്റെ വേറ്റ് നോക്ക് ഉൾക്കൊള്ളാൻ തയ്യാറായ ചിന്താശക്തി പണയം വെക്കാത്ത ഭാവനാഗ്രന്ഥികളല്ലേ എല്ലാ
1: അവതാരവും.
0: ആകാശവാണി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും ഇടയില് വെറും ഒരു വാർത്താ മാധ്യമം മാത്രമല്ലല്ലോ, വിവരവും വിജ്ഞാനപ്രദവുമായ ഒട്ടനവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ, അത് അവതരിപ്പിക്കാനായിട്ട് ഒരു ആരോഗ്യകരമായ പ്രവൃത്തി എടുക്കുന്ന ആളുകളാണ് അതിന്റെ എല്ലാ അവതാരകരും പ്രവർത്തകരും. അതിന്റെ അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു, താങ്ക് യു. അത് ഈ കത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.
0: കേൾക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരം മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. രാവിലെ ഇപ്പൊ 5:55 സുഭാഷിതം മുതലുള്ള രാത്രി വരെയുള്ള പരിപാടി കേൾക്കുമെന്ന് മറ്റു പലരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല, കുറെ പരിപാടികൾ കേൾക്കും
1: കേൾക്കും. അപ്പൊ അവിടെ എന്താണ് എന്താണ് ചെയ്യുന്നത്?
0: ഒന്നും ചെയ്യുന്നില്ല, ജോലി ഉണ്ടായിരുന്നു. ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പിന്നെ ഇപ്പൊ വീട്ടില് അല്പം ചെറിയ കൃഷി ഒക്കെ ആയിട്ട് അങ്ങനെ എഴുത്തും വായനയായിട്ടൊക്കെ തന്നെ ഇരിപ്പ്.
1: എഴുത്തൊക്കെ ഉണ്ടോ?
0: ഉണ്ട് അല്പസ്വല്പം.
1: പബ്ലിഷ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്.
1: കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട്, വായനയുണ്ട്,
0: ചെറുതായിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്.
1: കൂടെ ആരുണ്ട് വീട്ടില്?
0: എന്റെ വീട്ടിലെ ഭാര്യ പത്മകുമാരി, മക്കള് ശ്രീകുമാരി, സതീഷ് കുമാര്, മരുമക്കള് സുനിൽകുമാർ, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവരാണ്. പിന്നെ എനിക്ക് രണ്ടു മൂന്ന് പേർക്ക് ഡെഡിക്കേഷൻ ഉണ്ടാകുന്ന പറഞ്ഞു കേട്ടോ
1: മാഡം.
0: കെ പി മോഹനൻ പെരുമ്പളം, മുംതാസ് ബീഗം മയ്യനാട്, അക്കമ്മ ജോസഫ് കിടങ്ങൂര്, പി ആർ വിജയലക്ഷ്മി ചേർത്തല, മോഹൻദാസ് പുളിക്കൽ, അത്രയും പേർക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ഇത്രയും പേരേ ഉള്ളോ? ഇത് ഒരേ ആളുണ്ടല്ലോ. സുഹൃത്തുക്കളാണ് അല്ലെ? ഇവരുടെയൊക്കെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ ഇടയിലെ ഒരു ചങ്ങലക്കണ്ണികളാണ്.
0: അപ്പൊ
1: എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ?
0: പാട്ട്. നന്ദി, നമസ്കാരം.

0: ഹലോ, ഇത് ഹരിവേലായുധനാണോ? നമസ്കാരം, കൊച്ചി ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പൊ ഇങ്ങോട്ട് വിളിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇത്. ഈ
1: പരിപാടി
0: പിന്നെ എന്തൊക്കെയാ അവിടെ വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നത്?
1: ഞാനോട് ജോലി സ്ഥലത്ത് പെരുമ്പാവൂർ കടയില് പോവാ. അങ്ങനെ പോണു, കുഴപ്പമില്ലാണ്ട് കൂടെ. പരിപാടികളൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് എന്റെ നല്ല അഭിപ്രായമാണ്.
0: ഇന്ന് ജോലി ഇല്ലല്ലോ അല്ലേ? ഇന്ന്
1: വീട്ടിലുണ്ടാവും. ജോലി നിക്കോ? ഞാനോട് സെക്യൂരിറ്റിയാ.
0: സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, കടയില്
1: കുഴപ്പമൊന്നുമില്ല.
0: ഇതിനു മുമ്പ് ഇത്, എന്റെ പേര് പ്രീതി, പ്രീതി ജോസഫ്.
1: പ്രീതി,
0: സ്വർണക്കടയിൽ എങ്ങനെയാ ഇപ്പോഴത്തെ അവസ്ഥ? സ്വർണം വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടോ? വില കൂടുന്നു, കുറയുന്നു എന്ന് പറയാൻ വളരെ കുറവല്ലേ? കൂടുന്നുണ്ട്,
1: കുറയുന്നുണ്ട്
0: അല്ല. പണ്ട് ആളുകൾ സ്വർണം വാങ്ങിയിരുന്നത് പോലെ ഇപ്പൊ വാങ്ങുന്നില്ലായിരിക്കും അല്ലേ?
1: പ്രതീക്ഷിക്കാത്തവരും കൂടിയില്ലേ?
0: അതെ അതെ. ഏതാണ്ട് എങ്ങനെയുള്ളവരാ വരുന്നത് ഇപ്പോ? കല്യാണാവശ്യം?
1: കുട്ടികൾക്ക്
0: ഗിഫ്റ്റ് കൊടുക്കാനും മറ്റും വാങ്ങാനാണ് അല്ലേ?
1: അപ്പോ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ആ പാട്ട് പറയൂ.
1: പാട്ടാരുസാരത്തിലെ കൺമണി പെൺമണി എന്നുള്ള പാട്ട് യേശുദാസ് പാടിയത്.
0: കാര്യം നിസ്സാരത്തിലെ പാട്ട്. ഓ,
1: കൺമണി പെൺമണി.
0: ഓ,
1: മനസ്സിലായി.
0: ബാലേന്ദ്ര മേനോന്റെ സിനിമ അല്ലേ? ആ പാട്ട്
1: കേൾപ്പിക്കാം.
0: വീട്ടിലെങ്ങനെയാ, ആരൊക്കെയാ ഉള്ളത്?
1: ഭാര്യ, ഒരു മോളുണ്ട്, രണ്ട് ഭാര്യക്ക് ഒരു ചെറിയ സർക്കാർ ജോലി ഉണ്ട്. മോളൊരു കടയിൽ അക്കൗണ്ട്സ് ആയിട്ട് പോകണു. ഞാനിവിടെ കടയിൽ പെരുമ്പാവൂർ കടയിൽ ഇങ്ങനെ സ്വർണ്ണക്കടയിൽ വന്നു, അങ്ങനെയൊക്കെ പോണു. എനിക്ക് അപ്പൊ ഈ വീട്ടിലിരിക്കാത്തവര് പരിപാടികൾ അധികം കേൾക്കാനുള്ള സമയം കിട്ടാറില്ല.
0: നല്ല ശബ്ദമാണ്, പാട്ട് പാടാറുണ്ടോ?
1: നല്ല ഗുണപ്രദമായ പരിപാടികളാണല്ലോ എല്ലാ ആരോഗ്യ പരിപാടി, സമകാലി എല്ലാം ചെല്ലാറുള്ളൂ. നിയമവേദി അല്ല, ആരോഗ്യവേദി ഒക്കെ കേൾക്കാറുണ്ട്.
0: നല്ല ശബ്ദമാണല്ലോ, പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് പാടാൻ എനിക്ക് പറ്റിയ കൂടുതല സാർമാരൊക്കെ അടുത്തിരിക്കുക. നമ്മളെ
0: തീർച്ചയായിട്ടും കടയിൽ നിന്ന് ഞാൻ ചോദിച്ചത് പാട്ട് പാടാൻ വേണ്ടി ചോദിച്ചതല്ല, പാടാറുണ്ടോന്ന് ചോദിക്കായിരുന്നു. പാടിക്കോളൂ.
1: കൺമണി പെൺമണിയെ, കാർത്തിക പൊൻ തണിയെ,

0: ആരോ കണ്ണിൽ തനിയെ കണ്ണിൻ മൊഴിയെ മുത്തേ താരാത്ത വളരെ മധുര തേനോത്ത കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ കാരോ കളിരോ ആരാരോ
1: മതിയായി. എല്ലാവരും സുന്ദരമായ ഒരു ശബ്ദം കേട്ടിട്ട് പാട്ട് പാടുമോ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ശരി, ആ കുഴപ്പമില്ല, അപ്പൊ പാട്ട് കേൾപ്പിക്കാം.
0: പാട്ട്
1: ശരി.

0: ഹലോ,
1: ഹലോ,
0: രശ്മിയാണോ? ആ, ഞാൻ ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്ന് വിളിക്കുക. ശ്രീജ എന്നൊരാള് ഉദയംപേരൂരിൽ നിന്നൊരു

0: മെസ്സേജ് ഇങ്ങോട്ട് അയച്ചു. രശ്മിയുടെ വിവാഹ വാർഷികമാണ് മെയ് മാസത്തിൽ, അപ്പോൾ രശ്മിയെ വിളിക്കണം, ഒരു പാട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ശ്രീജ ആരാണ്? കൂട്ടുകാരിയാണോ? ഫ്രണ്ടാണ്. ഓക്കെ, രശ്മിയുടെ വിവാഹ വാർഷികമാണോ? 16 അല്ലേ?
1: ഓക്കെ,
0: അപ്പോ വാർഷികത്തിന്റെ ആശംസകൾ കേട്ടോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഞാൻ വിളിച്ചത് വിവാഹ വാർഷികത്തിന് ഒരു ആശംസ പറയാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാനും വേണ്ടിയാണ്. അപ്പൊ ഒരു പാട്ട് പറഞ്ഞോളൂ. ഓക്കെ, കേൾപ്പിക്കാം. രശ്മി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇൻഷുറൻസ് ഓഫീസാണ്. പിന്നെ വേറെന്തൊക്കെയാണ്? രശ്മി റേഡിയോ കേൾക്കാറുണ്ടോ? സർപ്രൈസ് കോള് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാള് മെസ്സേജ് അയച്ചതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ. എല്ലാരെയും ഞങ്ങൾ ഇങ്ങനെ തന്നെ വിളിക്കാറുള്ളത്.
1: എവിടെന്നാണ്? അങ്ങനെ നമുക്കൊരു സംശയം വന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ രാവിലത്തെ മാത്രമേ കേൾക്കാറുള്ളൂ. രാവിലെ 6 മണിക്ക് 6:10 പ്രഭാതം അത് തുടങ്ങി 9 മണി അമ്പലത്തോട്ടും അത് ഓഫ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ജോലിക്ക് ഉള്ള ഇറക്കണം എന്നൊന്നും കേൾക്കാനില്ല.
0: ഓക്കെ, അപ്പൊ രാവിലത്തെ പരിപാടി കേൾക്കും അല്ലേ?
1: എനിക്ക് രണ്ട് മക്കളാണ്. മക്കളാണ്.
0: പേര് പറയൂ അവരുടെ.
1: മക്കളുടെ ഒരു അദ്ദേഹം, രണ്ടാമത്തെ ഒരു ആര്യ ചേച്ചി.
0: പഠിക്കുകയാണോ? സ്കൂളിൽ പോവാണോ?
1: ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
0: ആ, ഡിഗ്രിക്ക് വലിയ കുട്ടിയാണ്. ഓ, ശരി ശരി. അപ്പോ പാട്ട് വടക്കുന്നാഥനിലെ ഒരു കിളിപ്പാട്ട് പാടുവേ അല്ലേ? അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ 16-ാം തീയതി വാർഷികമൊക്കെ ആഘോഷിക്കൂ, സന്തോഷായിട്ടിരിക്കൂ. ഇപ്പൊ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. എവിടുന്നോ ഒരു കോള് വന്നു എനിക്ക്, ആരോ അറിയാത്ത ഒരാൾ എന്നെ വിളിച്ചു. കളിപ്പിക്കോ മറ്റോ ആണോ എന്നൊരു പേടിയുണ്ടല്ലേ. ആണോ? അതാണല്ലേ, ഞാൻ 2-3 തവണയായി ഈ നമ്പറിൽ വിളിക്കുന്നു. ആദ്യം എടുത്ത് ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നല്ലേ. അദ്ദേഹമാണ്. അവനൊന്ന് കൊടുക്കാവോ? പോയോ അവിടുന്ന്? ഹലോ മോനെ, പേരെന്താണ്? അദ്വൈത്. ഡിഗ്രിക്ക് പഠിക്കുന്നു അല്ലേ? എവിടെയാ? ഏത് കോളേജിലാ?
2: ഞാൻ
0: ഏത് വിഷയമാണ് പഠിക്കുന്നത്?
2: ഓക്കെ.
0: അമ്മ പേടിച്ചു കേട്ടോ, ആരോ വിളിക്കുന്നു എന്നെ. ഓഹോ, ഞാൻ ബംഗാളി ഭാഷയാണോ സംസാരിച്ചത്?
2: അല്ല, അങ്ങനെയല്ല.
0: പിന്നെ
2: അല്ല, ഇങ്ങനെ കോള് എങ്ങനെ എങ്ങനെയാണല്ലോ വിളിക്കുമല്ലോ ഈ ഹിന്ദിക്കാരൊക്കെ. അപ്പൊ ഞാനതാന്ന് ഓർത്തെ.
0: അതെ, ശരി. ഇത് ആകാശവാണിന്ന് വിളിച്ചതാണ്. നിങ്ങളുടെ ശ്രീജ എന്ന് പറയുന്ന ആള് ഒരു മെസ്സേജ് അയച്ചിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പൊ ശരി. ഓക്കെ, ബൈ.
2: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി. ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ, ഇത് ആകാശവാണി എന്നാണ്. കേൾക്കാമോ?
0: ആ കേൾക്കാം.
1: ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ്. പേരെന്താണ്?
0: ലിജോ എന്നാണ്.
1: ലിജോ. ആളൂർ പൊരുന്നക്കുന്നിൽ നിന്ന് ഷീല അശോകൻ ഒരു കത്ത് അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ടിഷ്യൂ പേപ്പർ കമ്പനി നടത്തുന്ന ലിജോ, ഭാര്യ മെയ്മോൾ, അവരുടെ രണ്ട് മക്കളുടെ കുർബാന സ്വീകരണമാണ് മെയ് 3-ാം തീയതി. കൊടകര പേരാമ്പ്ര ഫോൺ. ഇത് ഇയാള് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് കൊടുക്കണം എന്നെഴുതിയിരിക്കുന്നു. ഷീല അശോകൻ അയൽവാസിയാണ് അല്ലേ?
0: അതെ, ഷീല അശോകൻ നമ്മുടെ സ്ഥാപനത്തിന്റെ അടുത്താണ്. പിന്നെ നമ്മുടെ സ്റ്റാഫും കൂടിയിട്ടാണ്.
1: ഓ ശരി ശരി. മക്കളുടെ പേരെന്താണ്?
0: മക്കളുടെ പേര് ലാനിയ, ലിൻസ്.
1: അപ്പോ മെയ് 3-ാം തീയതിയാണ് ഈ ചടങ്ങ് അല്ലേ?
0: അതെ അതെ.
1: അപ്പോ മക്കൾക്ക് ആശംസ നേരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കണമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഏത് പാട്ടാ വേണ്ടത്?
0: പാട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു പറയാനൊരു മടിയുണ്ട്. എന്തായാലും
1: ആലോചിച്ച് പറഞ്ഞോളൂ. ആലോചിച്ച് പറയാം.
0: ആലോചിച്ചിട്ട്
1: കിട്ടുന്നില്ല.
0: മൂവന്തി
1: താഴ്വരയിൽ പാട്ട് കേൾപ്പിക്കാം. പിന്നെ എന്താണ്, ടിഷ്യൂ പേപ്പർ കമ്പനി നടത്തുകയാണല്ലേ? വലിയൊരു സ്ഥാപനമാണോ അത്?
0: 4 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്.
1: വലിയ സ്ഥാപനമാണോ? ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ള

0: വലിയ
1: സ്ഥാപനം
0: എന്ന് വെച്ചാല് ഒരു മീഡിയം ടൈപ്പ് എന്നൊക്കെ പറയാം. ടിഷ്യൂ പേപ്പർ ഇൻഡസ്ട്രിയില്
1: എത്ര പേരുണ്ട് വർക്കേഴ്സ്?
0: അവിടെ 8 പേര് സ്റ്റാഫ് ഉണ്ട് ഇവിടെ.
1: ഓക്കെ, അതിലൊരാളാണ് ഈ കത്ത് എഴുതിയിരിക്കുന്ന ആളല്ലേ?
0: ശീല ചേച്ചി. ഇടയ്ക്ക് ശീല ചേച്ചി വിളിക്കാറുണ്ട്, എന്നിട്ട് അതിന്റെ വോയിസ് നമുക്ക് ഇട്ട് തരാറുണ്ട് വാട്സാപ്പിലേക്ക്.
1: ഓ അത് ശരി.
0: അതെ അതെ.
1: അത് മുമ്പുണ്ടായിരുന്നു, അങ്ങനത്തെ ഗിഫ്റ്റിന്റെ ഒരു പരിപാടി മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല,
0: ഇപ്പൊ
1: ഗിഫ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ. ഇന്ന് സ്ഥാപനം ഉണ്ടോ ശരിക്കും?
0: ഇന്ന് സ്ഥാപനം ശരിക്കും വർക്കിംഗ് ഡേ ആവാറ്, ഇപ്പൊ വർക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഇന്ന് വർക്കിംഗ് ആണ്.
1: ഓ വർക്കിംഗ് ആണല്ലേ. എല്ലാവരും വരും, സ്റ്റാഫ് ഒക്കെ വരും?
0: എല്ലാവരും വന്നിട്ടുണ്ട്, കാരണം ഇപ്പൊ തിരക്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ്, അപ്പൊ എല്ലാരും കൂടി ഇന്ന് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പൊ മൂവന്തി താഴ്വരയിൽ എന്നുള്ള പാട്ട് കേൾപ്പിക്കാം കേട്ടോ മക്കളോട്.

0: അത് മുമ്പുണ്ടായിരുന്നു, അങ്ങനത്തെ ഗിഫ്റ്റിന്റെ ഒരു പരിപാടി മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല.
1: ഇപ്പൊ
0: ഗിഫ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ. ഇന്ന് സ്ഥാപനം ഉണ്ടോ ശരിക്കും?
1: ഇന്ന് സ്ഥാപനം ശരിക്കും വർക്കിംഗ് ഡേ ആവാറ്, ഇപ്പൊ വർക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഇന്ന് വർക്കിംഗ് ആണ്.
0: ഓ, വർക്കിംഗ് ആണല്ലേ. എല്ലാവരും വരും, സ്റ്റാഫ് ഒക്കെ വരും?
1: ആ, എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ തിരക്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ്, അപ്പൊ എല്ലാരും കൂടി ഇന്ന് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ. അപ്പോ മൂവന്തി താഴ്വരയിൽ നിന്നുള്ള പാട്ട് കേൾപ്പിക്കാം കേട്ടോ. മക്കളോട് അന്വേഷണം പറയൂ, അതുപോലെ മെയ്മോളോടും പറയൂ, ഷീലയോടും. ഓക്കെ, അപ്പൊ ശരി.
1: ഓക്കെ ഓക്കെ, ശരി, ബൈ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ രാവിലെ 11 വരെ 37% പേർ വോട്ട് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിമിൽ 38.2% ഡയമണ്ട് ഹാർബറിൽ 35.92% പേരും വോട്ട് രേഖപ്പെടുത്തി. മറ്റന്നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. 15,465 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണലിന് നിയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 140 മണ്ഡലങ്ങളിലെ 43 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നും ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമം ആക്കുന്നതിനുമാണ് അധിക തസ്തിക അനുവദിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ടെലികോം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഈ അത്യാധുനിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഉഭയകക്ഷി സമുദ്ര സഹകരണവും പ്രതിരോധ ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുടെ മ്യാൻമർ സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 5 വരെയാണ് സന്ദർശനം. കുട്ടികളുൾപ്പെടെ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കൂട്ടത്തോടെ നാടുകടത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭ പീഡന വിരുദ്ധ സമിതി ആശങ്ക രേഖപ്പെടുത്തി. അഫ്ഗാൻ പൌരന്മാർക്കെതിരെ നിർബന്ധിതവും ക്രൂരവുമായാണ് പാകിസ്ഥാൻ നടപടി സ്വീകരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തി. 8 സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ. കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 44 സെക്കൻഡ്.
2: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുക്കാനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് എഴുത്തുകാരിയും നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ

0: ജോളി ചിറയത്താണ്. സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ആകാശവാണി നാടകങ്ങളിലുമൊക്കെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ഈ നടിയെ നിങ്ങൾ കണ്ടിരിക്കും. അഭിനയിച്ച സിനിമകൾ നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവും. അങ്കമാലി ഡയറീസ്, ആട്, രണ്ട്, ഈട, കൂടെ, ജൂൺ, വികൃതി, തൊട്ടപ്പൻ, കപ്പേള, മാലിക് എന്നിങ്ങനെ പോകുന്നു അത്. 2021 ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ഒരു ടെലിവിഷൻ അവാർഡും കിട്ടിയിട്ടുണ്ട്. സ്വാഗതം.
1: സന്തോഷം.
0: ഞാൻ ചോദ്യങ്ങളിലേക്ക് ആദ്യം തന്നെ ചോദിക്കാറുള്ളത്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച തൃശൂർക്കാരി ചിറയത്ത് ലോന ജോളി, ജോളി ചിറയത്തായി മാറിയ ആ പരിണാമ കഥ ഒന്ന് പറയാമോ?
1: അത് എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിയിൽ നിന്ന് ഇന്നിരിക്കുന്ന വ്യക്തിയിലേക്കുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യന്റെയും ജീവിത പരിസരങ്ങളിലൂടെ തന്നെയാണ്, സാധാരണ മനുഷ്യന്റെ. അപ്പോൾ അതിൽ നമ്മൾ ആർജിക്കുന്ന, സംശീകരിക്കുന്ന നമ്മളുടെ തിരിച്ചറിവുകളൊക്കെ ഉൾച്ചേർന്ന ഒരു ഞാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജോളി ചിറയത്ത് എന്നുള്ള ഒരു പേര് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് എളുപ്പത്തിന്, മറ്റേതാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് റെഡിയാക്കാനോ നമ്മളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എലബറേറ്റ് ചെയ്തോ എത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ചും കൂടി എളുപ്പമാണ് പറയാനെന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്റെ വിവാഹശേഷവും എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ജനിച്ച ആ ഒരു ഐഡന്റിറ്റി തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ മനഃപൂർവ്വമാണ് ഞാൻ ചിറയത്ത് എന്ന് നിർബന്ധമായിട്ടും വെച്ചത്. എനിക്ക് വേണമെങ്കിൽ ജോളി സി എൽ തന്നെ നിന്നാ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ചിറയത്ത് എന്ന് പറഞ്ഞ ഒരു തറവാട്, നമ്മളതിന്റെ ഒരു മഹിമ തറവാടിത്തം അത് പറയല്ല, പക്ഷെ ഏത് സമയത്തും അമ്മയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും മറ്റു ബന്ധുക്കളിൽ നിന്നാണെങ്കിലും എന്റെ അപ്പച്ചന്റെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ജീവിതാവസ്ഥകളും അദ്ദേഹത്തിന്റെ മദ്യപാനവും കാരണം ഭയങ്കര പരിഹാസപൂർവ്വമാണ് ചിറയത്താളുകളല്ലേ എന്നുള്ളൊരു സാധനം എന്തായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ വലിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, ഞാൻ എന്റെ അപ്പച്ചനോ എന്റെ അപ്പച്ചന്റെ വീട്ടുകാരോ അത്ര മോശമല്ല എന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അന്നത്തെ കുട്ടിക്ക്, ആ കൗമാരക്കാരിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ചിറയത്ത് എന്ന ഒരു ഐഡന്റിറ്റിയിൽ തന്നെ വളർന്ന് ഞാൻ ആരാന്നുള്ളത് അവര് ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു അന്നത്തേക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ചിറയത്ത് എന്നിലേക്ക് തന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത്. പക്ഷെ ഇന്നത്തെ ജോളി അതിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും അത് അങ്ങനെ ഒരു അടയാളം നമ്മുടെ പേരിൽ വന്നു പോയി എന്നല്ലാതെ ഇന്നതിനകത്ത് എനിക്ക് വാശിയുമില്ല, അങ്ങനത്തെ ഒരു വെല്ലുവിളിയുമില്ല. അത് വേറെ കാര്യം.
0: നാസിക്കിലായിരുന്നോ?
1: അപ്പച്ചൻ നാസിക്കിലുള്ള ഒരു സട്ടാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അന്ന് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു അപ്പച്ചന്, ടയർ റീസോളിങ്ങും ചെറിയൊരു റെസ്റ്റോറന്റും അങ്ങനെ കൂൾബാറൊക്കെ ആയിട്ട്. അന്ന് അമ്മയുടെ നാലാമത്തെ കുട്ടിയാണ് ഞാൻ വീട്ടില്. അപ്പൊ ആ സമയത്താണ് അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നം അറിയാം, വാൽവ് ചുങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ എന്നെ ടെർമിനേറ്റ് ചെയ്യണം, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ അന്നത്തെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമായിട്ട് അത് ഭയങ്കര പാപമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഭ്രൂണഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവരുടെ പിടിവാശിയുണ്ട് അങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോ നല്ലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് അവിടേക്ക് കൊണ്ടുപോയത് അപ്പച്ചൻ അമ്മയെ. അപ്പൊ അതുകൊണ്ട് എന്റെ ജനനം നാസിക്കിലായി. അത്രേ ഉള്ളൂ. നാസിക്കിൽ അങ്ങനെ ജനിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് 6 വയസ്സുള്ളപ്പോഴാണ്, 1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ സട്ടാണയിലേക്ക്, അതായത് നാസിക് ഡിസ്ട്രിക്റ്റിലുള്ള ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോണത്. ഒരു 10-11 വരെ പിന്നീട് അവിടെ തന്നെയായിരുന്നു. പിന്നെയും ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്റെ ഒരു ലൈഫിന്റെ ഒരു ജേണി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷിഫ്റ്റുകളുണ്ട്. എന്റെ കൗമാരം വരെ തന്നെ എന്റെ പഠനം പല പല സ്കൂളുകളിലാണ്. അതുപോലെ എനിക്ക് വിവാഹത്തിന് ശേഷമാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ്. എവിടെയും ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ചെന്നൈയിൽ പോണു, പോണ്ടിച്ചേരിയിൽ പോണു, പിന്നെ വീണ്ടും ഗൾഫിയിൽ പോന്നു, പിന്നെ തിരിച്ചു വരുന്നത് എറണാകുളത്തേക്കാണ്, തൃശ്ശൂർക്കല്ല.
0: ഒരു വേരുകളൊക്കെ
1: നടക്കുന്ന ഒരാള്, ഉറപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതെ,
0: അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ
1: പ്രതിസന്ധി ഉണ്ടാക്കും. നമ്മള് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മള് വേറെ രീതിയിൽ നമ്മള് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് സ്റ്റെബിലിറ്റി ആവശ്യമാണ് എല്ലാവർക്കും, അത് ബന്ധങ്ങളിലോ ആണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയിലാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധി എല്ലാ കാലത്തും, അത് കുട്ടിക്കാലം മുതലേ തന്നെ ഉണ്ടായിരുന്നു, അത് വീടിന്റെ അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നു, അതല്ലാതെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും അങ്ങനെ തന്നെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു.
0: നമുക്ക് ഈ പല പല പരിണാമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ്, ഈ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് ഓടി വന്ന് നാടകം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു.
1: അത്രയൊരു അങ്ങനത്തെ ഒരു സന്ദർഭം ഓർത്ത്? ഓ, തീർച്ചയായിട്ടും. അത് ഞാൻ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ്, അതേസമയം വിവാഹമൊക്കെ കഴിഞ്ഞു

0: അതിനുശേഷമാണ് ഞാൻ കുറച്ചും കൂടി നാടകത്തെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അതിനുള്ള ഒരു കാരണം തുടർ പഠനമൊക്കെ ഒരു പ്രതിസന്ധിയിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് കൂത്താട്ടുകുളത്തെ സ്ത്രീ പഠന കേന്ദ്രം, അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം എങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്. അന്ന് ഞാൻ അതിൽ പങ്കെടുക്കുന്നു. നാടകം നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കിയപ്പോൾ തോന്നിയത് നല്ല മീഡിയം ആണല്ലോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ആവിഷ്കാരത്തിനുള്ള ഒരു മീഡിയം ഉണ്ട്. അതിലൂടെയാണ് അന്ന് എനിക്ക് തോന്നുന്നത് ഞാനും സജിത മഠത്തില് ശൈലജ അവരൊക്കെ നാടകം പഠിക്കാൻ തീരുമാനിച്ചു പോകുന്നത് ആ ക്യാമ്പിന്റെയും കൂടെ ഒരു ഇൻസ്പിറേഷനാണ്. പക്ഷെ എനിക്ക് പിന്നെ NSD വരെ പോയെങ്കിലും സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും ജോലിക്ക് പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതത്തിന്റെ ഈ അരക്ഷിതാവസ്ഥയും അനിശ്ചിതാവസ്ഥയും കാരണം നമുക്ക് എവിടെയും ഫിക്സ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പോണ്ടിച്ചേരിയിൽ ജോലി കഴിഞ്ഞ് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ഗൾഫിലേക്ക് പോകാൻ വിസ റെഡിയാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ നിർഭാഗ്യത്തിന് വിസ പ്രോസസ്സൊക്കെ കുറെ നീണ്ടുപോയി. അപ്പൊ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൊരു ആലോചനയിലാണ് അന്ന് ആ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത CS ചന്ദ്രിക, അവരെന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ചന്ദ്രിക അവിടെ തൃശ്ശൂരുള്ള സമയമാണ് അന്ന് ഞങ്ങള് ഇതുപോലെ തന്നെ നാടകം, അന്ന് മാധവി ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന മാധവി ചേച്ചിയാണ് പറയുന്ന വനിതാവേദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോടും. അപ്പൊ അന്ന് ഞങ്ങൾ ആ ക്യാമ്പില് ചെയ്ത സാറ ടീച്ചറുടെ തന്നെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഞാനൊരു ചെറിയ സ്ക്രിപ്റ്റ് അന്ന് ചെയ്തത് അവിടെ. അപ്പൊ ചന്ദ്രിക ചോദിച്ചുവേടി അന്ന് ചെയ്തത് നമുക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തൂടെ. അങ്ങനെ ഞങ്ങളത് ഒരു രണ്ട് ഭാഗമായി ചെയ്യാവുന്ന വിധത്തിൽ അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് റേഡിയോ നാടകം ചെയ്തത്
1: തൃശ്ശൂർ
0: നിലയത്തില്. അതെ അതെ.
1: അന്ന് ഈ കരിയറൊക്കെ തുടങ്ങുന്ന
0: ഒന്നും തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഒരു BA എക്കണോമിക്സ് പഠിച്ചിട്ട് പിന്നീട് പ്രത്യേകിച്ച് എവിടേക്കും തിരിയാൻ പറ്റാതെ അങ്ങനെ 3-4 കൊല്ലം ഇങ്ങനെ തീർന്നു കിട്ടുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യണമല്ലോ നമുക്ക്. അപ്പൊ നാടകം പിന്നെയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേസമയം തന്നെ വൈകാരികമായിട്ട് ബാലുവിനെ വിട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ 21 വയസ്സിലെ വിവാഹിതയായി. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു സമയമായിരുന്നു. ഒന്ന്, എനിക്ക് എന്റെ ഒരു ഐഡന്റിറ്റി രൂപീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ള ആളായിരുന്നു. കാരണം ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷനൊക്കെ എടുത്തിട്ട് സ്വയം പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഡിഗ്രി വരെ അങ്ങനെയാണ് കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് വെറുതെ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വയം ഒരു കുറച്ചിലായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ജോലി മസ്റ്റ്. അപ്പൊ BEd അപ്പുറത്തേക്ക് എനിക്കൊന്നും അന്നൊരു ആലോചന ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് പോലും പറഞ്ഞു ഇങ്ങനെ കൺവെൻഷണൽ ജോബ് തന്നെ ചെയ്യണോ പെണ്ണുങ്ങള്, വേറെ എത്രയോ ഏരിയ ഉണ്ട്. പക്ഷെ വേറെ എത്രയോ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മുടെ എക്സ്പോഷറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ മുന്നിൽ വന്നപ്പോൾ നാടകം പഠിക്കാന്നുള്ളത്. പക്ഷെ നാടകം പഠിക്കാനും പറ്റിയില്ല. 3-4 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ NSD പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് ഇവിടെ ചേർന്നു നമ്മളുടെ അരനാട്ടുകര ഡ്രാമ സ്കൂളില്. അപ്പോഴാണ് അവിടുന്ന് വിസ വന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ പ്രയോറിറ്റി എപ്പോഴും ബാലുവിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. വളരെ ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ട് അങ്ങനെ പ്രാക്ടിക്കലി ഒന്നും ചിന്തിക്കാത്തൊരു, ഇന്നും അതൊന്നും ഇല്ല എന്ന് തോന്നണു. അപ്പൊ അങ്ങനെ അങ്ങോട്ട്
1: പ്രായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു
0: അങ്ങനെയല്ല, കുറച്ചെന്ന് പറഞ്ഞാൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് എന്നും മനസ്സിലുള്ളതുകൊണ്ട് എന്തൊക്കെ ഇമോഷണലി വൾണറബിൾ ആണെങ്കിലും ജീവിതത്തിനെ നമ്മളിങ്ങനെ മുറുക്കെ പിടിക്കും. കാരണം എന്റെ ഉത്തരവാദിത്തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം എനിക്ക് പറ്റില്ല. അപ്പൊ പ്രൈം കൺസേൺ പിന്നെ മക്കളാണല്ലോ. അപ്പൊ അതിനകത്ത് എന്റെ സ്വപ്നം എന്റെ തീരുമാനം എന്നിട്ട് ഇല്ല. പിന്നെ പൊതുവായിട്ട് എന്താണോ യോജിക്കുന്നത് ആ സിറ്റുവേഷനിൽ അതിനെയാണ് ഞാൻ പിന്നെ ഏറ്റെടുക്കുക. അത് ഇഷ്ടത്തോടു കൂടി ആവാം അല്ലാതെ ആവാം. പക്ഷെ അങ്ങനെ ഒരു പ്രകൃതം എനിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്തിട്ടുണ്ട്. അത് അത് പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിയിരുന്നു അതല്ല വേണ്ടിയിരുന്നത്, നമ്മൾ കുറച്ചും കൂടി നമ്മളിലേക്ക് പ്രയോറിറ്റി നമ്മളിലേക്ക് നമ്മുടെ കരിയറിലേക്ക്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും അതങ്ങ് വളർന്നു വന്നേനെ. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സ്ത്രീകൾ ഇനി കുടുംബത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്നുള്ള നല്ല തിരിച്ചറിവിലാണ് ഇപ്പൊ ഇരിക്കുന്നത്.
1: അപ്പോ അന്നത്തെ ആ നാടക അനുഭവത്തെ കുറിച്ചാണ് തൃശ്ശൂർ
0: ആകാശവാണിയിലാണ്. അപ്പൊ അന്ന് ഞാനതിൽ എഴുത്താണ് മെയിൻലി ചെയ്തത്. അത് അഭിനയിച്ചത് അന്ന് സമതയിലൊക്കെ ഉണ്ടായിരുന്ന ചന്ദ്രികേച്ചി അടക്കമുള്ള സ്ത്രീകളാണ് ചെയ്തത്. അപ്പോ അവരവിടെ പൊതുവെ നാടകം റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണല്ലോ, നമ്മള് സ്റ്റേജില് അഭിനയിക്കുന്നത് പോലെയല്ല. അപ്പൊ ആ ഒരു പ്രോസസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര, കാരണം അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ റേഡിയോ മാത്രമേ ഉള്ളൂ. എനിക്ക് 8-ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല. അപ്പൊ ഈ ബാറ്ററിയിൽ ഓടുന്ന റേഡിയോ ആണ്. അപ്പൊ അവിടെ ഞങ്ങളുടെ വീട്ടിലെ റേഡിയോ, അപ്പൊ അയലൊക്കത്തെ എല്ലാ ചേച്ചിമാരും വന്നിരിക്കും. സന്ധ്യയാവുമ്പോ പലരും പലതും പലതും കണ്ടതും കേട്ടതും ഗാനതരംഗിണി ഗാനം പല ഇവന്റ്സ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എപ്പിസോഡുകളായിട്ടാണ് കാണുക. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും തുടർനാടകങ്ങള്. അപ്പൊ എന്റെ ചേച്ചി സത്യം പറഞ്ഞ ആൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് റേഡിയോയിൽ വർക്ക് ചെയ്യണം.

0: അവൾക്ക് ഈ വോയിസ് മോഡുലേഷൻ ഭയങ്കര രസമായിട്ട് ചെയ്യും, നന്നായി പാടും. അപ്പൊ അവൾ എപ്പോഴും പറയും എനിക്ക് റേഡിയോയില് വർക്ക് ചെയ്താൽ മതി, പിന്നെ ആളുകളെ ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാലത്തെ പരിപാടി തന്നെ എന്താണെന്നറിയോ, ഈ കാസറ്റിൽ തന്നെ റീ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. പഴയ പാട്ട് കേട്ട് കേട്ട് മടുക്കുമ്പോ ഞങ്ങൾ നാടകം എഴുതിയുണ്ടാക്കും, എന്നിട്ട് അതിലിട്ടിട്ട് ഓരോരുത്തരൊരു കഥാപാത്രമായിട്ട് ഞാൻ രാജേട്ടൻ അവള് രാധ റെക്കോർഡ് ചെയ്യും. ആ വോയിസ് മോഡുലേഷനിലൊക്കെ നിന്നിട്ട് തന്നെ നമ്മള് റെക്കോർഡ് ചെയ്യും. അപ്പൊ എനിക്ക് എന്നും അൺവേഷാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കളികളാണ്. രാത്രിയാവുമ്പോ ഇങ്ങനെ നമ്മള് കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയിട്ട് ഞങ്ങള് നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു പാട്ട് കേസിട്ടൊക്കെ പോയി കിട്ടും.
1: അതിന്റെയൊക്കെ പ്രചോദനം ആകാശവാണി.
0: ആകാശവാണി ആ കാലത്തെ തൊട്ട് തന്നെ. പിന്നെ രാവിലെ തന്നെ റേഡിയോ അമ്മയാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അവിടെ നമ്മളെ സുപ്രഭാതം തൊട്ടങ്ങനെ വയലും വീടും ഈ പരിപാടികൾ തൊട്ടങ്ങനെ തുടങ്ങുന്നു. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എലമെന്റ് ആയിരുന്നു.
1: പിന്നെ എന്താണ് റേഡിയോ ഒരു ഘടകം
0: അല്ലാതായി മാറിയത്? തീർച്ചയായും ഗൾഫിലൊക്കെ പോയതിനു ശേഷം, അല്ലെങ്കിൽ അതല്ല പ്രവാസ ജീവിതം തുടങ്ങിയതിനു ശേഷം നമുക്ക് റേഡിയോ ഒന്നും അങ്ങനെ ഒരു നിത്യ സാന്നിധ്യമല്ലാതായി. മാത്രമല്ല ടിവിയുടെ കടന്നു വരവ്. അപ്പൊ ടിവി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും ടിവി ഓൺ ചെയ്യാന്നുള്ളതായി. അപ്പൊ അങ്ങനെ പയ്യെ പയ്യെ ആയിരിക്കണം റേഡിയോ പോയത്. പക്ഷെ ഞാൻ ഇപ്പൊ വീണ്ടും റേഡിയോയിലേക്ക് തിരിച്ചു
1: വന്നതാണ്.
0: തിരിച്ചു വരും, കാരണം എനിക്ക് ഇതുമാതിരി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നമ്മള് രാവിലെ വീട്ടില് ജോലിയൊക്കെ ഇത് ഓണാക്കിയിട്ട് അതിങ്ങനെ ബാക്ക്ഡ്രോപ്പ്. മാത്രല്ല, നമ്മള് പൊതുവേ തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളില് ഭയങ്കര ഒരു കണക്ടിവിറ്റി കുറവാണ്, തീർച്ചയായിട്ടും കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ ഓർമ്മകളെ എത്തിപ്പിടിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത് ഞാൻ ബോധപൂർവ്വം അല്ല ചെയ്യുന്നത്, ഒരുപക്ഷെ ഞാൻ പഴയ കാലങ്ങളിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മകളെ തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ തരുന്ന ഒരു ഒരു ജീവനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയായിരിക്കും. അപ്പൊ അതറിയാതെ തന്നെ എന്നിൽ ആ സ്വഭാവം വരികയാണ്. രാവിലെ എന്താ എന്തെങ്കിലും റേഡിയോ പരിപാടി ഓൺ
1: ചെയ്യുക,
0: ചായ
1: ഉണ്ടാക്കുക, പിന്നെ മറ്റു ജോലികളിലേക്ക്
0: പോവുക. അവിടെ ഇങ്ങനെ നടന്നോളൂ, ബാക്ക്ഡ്രോപ്പിൽ അതങ്ങ് നടന്നോളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു രീതിയൊക്കെ.
1: അപ്പോ നമ്മള് റേഡിയോ അനുഭവം, നാടകം റെക്കോർഡ് ചെയ്ത അനുഭവം ഒക്കെ പറഞ്ഞല്ലോ. കുട്ടിക്കാലത്ത് റേഡിയോ ധാരാളം കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന
0: ചലച്ചിത്രഗാനങ്ങളാണ്.
1: അന്ന് അത് കേൾക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ കാലത്ത് കേട്ടിട്ടുള്ളതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇന്നും ആ സന്ദർഭം പോലും ഓർക്കുന്ന ഒരു പാട്ട്.
0: എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാല്, ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോ അത്രയും കുട്ടിയുള്ള ഒരു കൗമാരത്തിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന എന്റെ അമ്മയോടാണ്. അപ്പൊ എനിക്ക് എപ്പോഴും വെച്ചാല് അമ്പിളി കൊമ്പത്തെ പൊന്നൂഞ്ഞാലിൽ അമ്മയെ കണ്ടോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് എടുത്തു കേൾക്കും. അതുപോലെ എന്റെ ചേച്ചി നന്നായി പാടും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ നമ്മളെല്ലാം ഈ പ്രണയ വിരഹ ഗാനങ്ങളാണ് ഞങ്ങളൊക്കെ
1: പാടുക.
0: പ്രണയവും വിരഹവുമാണ്. അപ്പൊ ഒരു കുഞ്ഞി പ്രേമൊക്കെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പ്രണയ ഗാനങ്ങളാണ്. അപ്പൊ അത് ഗാനതരംഗിണിയൊക്കെ വരാൻ ഇങ്ങനെ കാത്തുക്കും. അപ്പൊ നമ്മളെ ഓർക്കുന്ന മനുഷ്യന് വേണ്ടിട്ട് ഒരു പാട്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ഞങ്ങള് നമ്മളെ പെൺടോക്കുകളിലാണ് ഇന്ന് ഈ പാട്ടുണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മളെ കുറിച്ച് അപ്പുറത്താളെ ഓർക്കുന്നുണ്ടെന്ന് ആ വിചാരിച്ച പാട്ട്
1: ആർക്കറിയാം അല്ലേ. അപ്പൊ നമുക്ക് അമ്പിളിക്കൊമ്പത്തെ
0: പൊന്നൂഞ്ഞാലിൽ അമ്മയെ കണ്ടു കാട്ടുപോവേ.

0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇടയ്ക്കൊരു റേഡിയോ നാടകാനുഭവം ഉണ്ടായി, ആ ഒരു നാടക പഠനമൊക്കെ നടത്തിയിരുന്ന ആ കാലത്ത്. എന്താണ് പഠിച്ചത്?
1: എക്കണോമിക്സ് ആണ്, ബി എ എക്കണോമിക്സ് ആണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം മുന്നോട്ടൊന്നും പോയില്ല പഠനം. ഒരു ഗ്രാജുവേഷനിൽ പഠനമൊക്കെ, അതായത് അക്കാദമിക് ലെവലിലുള്ള പഠനങ്ങൾ പിന്നെ അവിടെ അവസാനിച്ചു. നാടകം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, NSD വരെ പോയി, സെക്കൻഡ് റൗണ്ടിൽ ഔട്ടായി. പിന്നീട് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും BTA ചേരാനായിട്ട്.
0: 1.5 കൊല്ലം
1: ഞാൻ അന്ന് പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്, അതിൽ ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ആയിട്ട്.
0: പോണ്ടിച്ചേരിയിൽ അങ്ങനെ 1.5 കൊല്ലം
1: ജോലി ചെയ്തതിനാണ് തിരിച്ചു വന്നത്. അപ്പൊ തിരിച്ചു നാട്ടിൽ വരുമ്പോൾ 4 മാസത്തിനകം വിസ ശരിയാവുന്നാണ് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യത്തിന് ബാലുവിന് അന്നേരം കിട്ടിയ ജോലി പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1.5 കൊല്ലം നാട്ടിൽ സ്റ്റക്കായി. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വീണ്ടും നാടകം തന്നെ പഠിക്കാം. അപ്പൊ ഞാൻ ബാലുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഒന്ന് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് കുട്ടികളൊന്നും വേണ്ട, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കുടുംബം ഒന്നും വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പ്രണയവിവാഹമാണ്. അപ്പൊ അന്ന് നമ്മള് വിവാഹത്തിന് മുമ്പൊന്നും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ബാലുചേട്ടൻ പറയുന്നത് അതുപോലെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉള്ളിലൊരു വേദനയുണ്ട്, അങ്ങനെയല്ലല്ലോ വേണ്ടത് കുട്ടികളും കുടുംബം. പക്ഷെ നമ്മളുടെ ഒരു ഫിലോസഫി അല്ലെ, നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കാന്നുള്ളതിനപ്പുറത്ത് അത് വേണ്ടാന്ന് വെക്കേണ്ടത് എന്തിനാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പുള്ളി പറയുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് 3-4 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായി. ഇതിങ്ങനെ പന്തടിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു വൃത്തിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി BTA ചേരുകയാണ്, എനിക്കിങ്ങനെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്ന് എന്തെങ്കിലും പഠിക്കണം, ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. രണ്ട് ഫാമിലിക്കും താല്പര്യമില്ല. കാരണം അക്കാലത്ത് നാടകം പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തോ കുറഞ്ഞ കാര്യമായിട്ടാണ് എനിക്കാണ്. അത് ഇന്നും അഭിനയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ടത് നാടകമായി ബന്ധപ്പെട്ടത് ഒന്നും ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുക്കാനൊന്നും പേരന്റ്സ് കുട്ടികളെ അനുവദിക്കാറില്ല ഇന്ന് പോലും. അപ്പൊ പിന്നെ അക്കാലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിൽ നിന്നും ഭയങ്കര, അവർക്കും പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഞങ്ങളോട് അത് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ നടപ്പിന്റെ ഉദ്ദേശം, കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലമായിട്ടും ഇനിയും കുട്ടികൾ വേണമെന്നെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അവർക്ക് അങ്ങനത്തെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് പരിഗണിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ തീരുമാനിച്ചു BTA ചേരാം. BTA ചേർന്ന് പിന്നീട് 1 മാസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. അന്നേരമാണ് എനിക്കൊരു വിസിറ്റ് വിസ വരുന്നത്. 1 മാസത്തെ DSF വിസയാണ് വന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 കൊല്ലത്തോളമായി കണ്ടിട്ട്, ബാലുവിനൂടെ വരാനും പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പോയതാണ്. ഞാൻ അവിടെ പോയതിനു ശേഷം പിന്നെ പെട്ടെന്ന് ഗർഭിണിയാവുന്നു. അപ്പോഴേക്കും ബാലന്റെ തീരുമാനങ്ങൾ മാറിയിരുന്നു. ഇനി കുട്ടികളായാലും കുഴപ്പമില്ല. സിമ്പിളി ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ എന്തൊക്കെ നമ്മൾ വളരെ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ തോന്നുമ്പോഴും ഒരു പ്രത്യേക പ്രായത്തിൽ നമ്മളെ ഡിസൈൻ ചെയ്യുന്നത് വേറൊരാൾ തന്നെയാണ്.

0: നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും 45 വയസ്സും
1: അല്ലെങ്കിൽ
0: സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒക്കെ തന്നെയാണ് നമ്മള് ജീവിതം ഡിസൈൻ ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് സംഭവിക്കുന്നത് 45 വയസ്സാകുമ്പോഴാണ്. പക്ഷെ അതിലെനിക്ക് വേദന ഉണ്ടായിരുന്നില്ല, കാരണം എന്റെയും കൂടി ഇഷ്ടമായിരുന്നു ബാലുവിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ മെയിൻ പ്രൈമറി കൺസേൺ. അതായതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല.
1: പിന്നെ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
0: സിനിമയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നാടകം കാലം കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് കുറെ സുഹൃത്തുക്കള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ടെസ്റ്റ് എഴുതാനൊക്കെ വരുന്നത് ഞങ്ങള് ചെന്നൈയിലുള്ള സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് സിനിമ കുറച്ചും കൂടി നല്ലതല്ലേ, പക്ഷെ നമുക്ക് എന്തേലും പഠിക്കണം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ച് ഗൾഫില് ഒന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ശ്രമിച്ചത്, വേറെ ജോലിയൊന്നും ആ സമയത്ത് കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അവിടെ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സെയിൽസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാനൊരു 8-10 കൊല്ലം ഞങ്ങളുടെ ഓൺ സ്റ്റുഡിയോ റൺ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഒരു ഓഫീസ് ജോലിക്ക് പറ്റിയ ഒന്നുമേ എനിക്ക് CV വെക്കാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയൊക്കെ നടക്കുമ്പോ അതില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി തുടങ്ങിയത്. അപ്പോഴേക്കും 10-42 കഴിഞ്ഞു. എന്നാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഓട്ടെ, അവിടെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. പിന്നെ നമ്മള് അവിടെ സ്ത്രീകളുടെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ക്യാമറ ചെയ്യണം. അപ്പൊ ക്യാമറ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടല്ല, പക്ഷെ അവിടെ അതൊരു മസ്റ്റാണ്. സ്ത്രീകളുടെ പരിപാടിക്ക് സ്ത്രീകൾ ക്യാമറ ചെയ്തില്ലെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാതെ പോകും. അപ്പൊ ഞാനങ്ങനെ ഒരു ക്രാഷ് കോഴ്സൊക്കെ ചെയ്തിട്ട് ഞാനാണ് അത്യാവശ്യം അത്തരം വർക്കുകൾ ഞാൻ ചെയ്യല് ക്യാമറ. അപ്പൊ ആ ഒരു ഫലത്തിലാണ് അന്ന് നമുക്ക് വിഷ്വൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധ്യത അറിയാൻ വേണ്ടിയിട്ടും. പിന്നെ എന്റെ വിചാരം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സമഗ്രതയിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് അങ്ങനെയൊന്നുമല്ല. അപ്പൊ കാര്യങ്ങൾ മാറിയൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ 2011 കാര്യം. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്നാലും പിന്നെ ഞാൻ ചെയ്തത് ജയൻ കെ ചെറിയാന്റെ സിനിമയാണ്, കബോഡ് എസ്കേപ്സ് എന്ന് പറഞ്ഞിട്ട്.
1: അത് കഴിഞ്ഞപ്പോ കാര്യങ്ങൾ പഠിച്ചു.
0: പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഒരു എഫേർട്ടും സ്ട്രെയിനും സ്ട്രഗിളും മനസ്സിലായെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ടെക്നിക്കലി ഒന്നും നമ്മളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ആ പക്ഷെ ഒരു സിനിമ രൂപപ്പെട്ടു വരുന്നതിന്റെ പെയിൻ കറക്റ്റ് മനസ്സിലാവും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അറിയാലോ നമുക്ക് ഈ വീട് എന്ന് പറഞ്ഞതിന്റെ ഒരുപാട് ഇമോഷണൽ ബർഡൻസും കൂടി ഉണ്ട്. അത് കൂടാതെ തന്നെ അതിന്റെ ഫിസിക്കൽ ലേബറും ഉണ്ട്. ഇതെല്ലാം ഒരു സ്ത്രീയിൽ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് പലതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇതിനെല്ലാം വേണ്ടത് ടൈം ലിവറേജും സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ആ ഏരിയ തന്നെ വിട്ടു, സിനിമ എന്നുള്ള ഒരു ഏരിയ വിട്ട് വെറുതെ. പിന്നെ പൊതുവെ പിന്നെ സോഷ്യൽ ആക്ടിവിസ് ആയിരുന്നു. ഞങ്ങൾക്കൊരു സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലുണ്ടാവുന്ന കൊച്ചും വലുതുമായിട്ടുള്ള എല്ലാതരം സമരങ്ങളും സവിശേഷമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, നിരന്തരം അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലായിരുന്നു. ഞാൻ അതിനിപ്പോ അത് വലിയൊരു ആക്ടിവിസം എന്ന് കാണുകയല്ല, അതൊരു ഉത്തരവാദിത്വമായിരുന്നു.
1: അന്നൊന്നും ഒരു വരുമാനമാർഗം
0: എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പാല് കൃത്യമായിട്ട് അയക്കുന്ന മന്ത്ലി റവന്യൂ വെച്ചിട്ട്.
1: എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ?
0: ആള് അവിടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു പത്രത്തില്. അപ്പൊ അന്നിങ്ങനെ എന്റെ ജോലിക്ക് ഫ്രീലാൻസ് ആയിട്ട് അപ്പോഴും സ്റ്റുഡിയോ വൈൻഡ് അപ്പ് ഇതെങ്കിലും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ക്ലയന്റ് ഉണ്ടായിരുന്നു. 2008 റിസഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ ക്യാമറ ഡിജിറ്റലൈസ് ചെയ്തോടുകൂടിയിട്ട് സ്റ്റുഡിയോനെ ഡിപെൻഡ് ചെയ്ത ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഒരു ഇൻസെക്യൂരിറ്റി വന്നപ്പോ ആളിങ്ങനെ നിർബന്ധപൂർവ്വം തന്നെ വിട്ടതാ. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് വേറെ എന്ത് ചെയ്യണെന്നുള്ളത് ആർക്കും ഒരു ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ എല്ലാരും വിചാരിക്കുന്നത് 10-42 വയസ്സായില്ലേ, 10-42 വയസ്സായ സ്ത്രീകൾക്ക് ഇനി എന്താ
1: ചെയ്യാനുള്ളത്,
0: മക്കള് വലുതായി, മക്കളെ പഠിപ്പിക്കുക, അവര് അവരെ ജീവിതം നോക്കി ഇങ്ങനെ
1: കഴിഞ്ഞു.
0: 42 വയസ്സ് വരെ മാക്സിമം ആണ് നമ്മുടെ ലൈഫ് സ്പാനില്. അപ്പൊ ഇനി എന്താണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ നമ്മള് ജീവിച്ചില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ പരിഭാഗപ്പെട്ട ഒരു കുടുംബ വ്യവസ്ഥയോ സമൂഹമോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡും കൂടിയാ. അപ്പൊ എല്ലാ അർത്ഥത്തിലും അകവും പുറവും ഒരു നരകാവസ്ഥയാണ് സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാല്, ശരീരവും മനസ്സും. അപ്പൊ പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇടപെടാവുന്ന കാര്യങ്ങളിൽ ധൈര്യപൂർവ്വം ഇടപെടുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെ ഇപ്പൊ ഒരു കുഞ്ഞ് നേരം വൈകിയാലോ, അവരിന് ഒരു പരീക്ഷയിൽ തോറ്റാലോ ഒക്കെ ഇതിന്റെ അധിക ബാധ്യത നമ്മളിലാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മള് ഓരോ സ്ത്രീയും പുറത്തേക്ക് പോകണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര എളുപ്പമല്ല. അത് കഴിഞ്ഞു വന്നപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ ഇത്തരം താല്പര്യങ്ങൾ അറിയുന്ന സുഹൃത്ത് സുർജിത്ത് ഗോപിനാഥ്, അവൻ നാടകത്തിൽ നിന്ന് വന്നാണ്. അവനും അവന്റെ വൈഫും ഒക്കെ ദിവ്യൊക്കെ നാടകത്തിലുള്ളവര്. അപ്പൊ വളരെ ചെറിയ പ്രായത്തില് ഞാൻ പറഞ്ഞല്ലോ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നിട്ട് നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ചു കാലം നാടക പ്രവർത്തനങ്ങള്. BTA ചേർന്നിരിക്കുമ്പോ തന്നെ

0: ഞങ്ങളെ അടുത്ത് ചേർപ്പിലുള്ള ഒരു സ്ഥലത്താണത്. അപ്പൊ അവര് 10-25 വർഷമായിട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരികമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ സിനിമ പ്രദർശന നാടകങ്ങള്, പുസ്തകം ട്രാൻസ്ലേഷൻ, അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ മൊഗേരി മാഷയും അതുപോലെ ഉണ്ണികൃഷ്ണൻ, ഇഞ്ചി ഉണ്ണികൃഷ്ണൻ മാഷയൊക്കെ കാണുന്നത്. അവരുടെ പ്ലേകളിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു നാടകം എന്നുള്ളതിനെ ഞാൻ സ്റ്റേജിൽ അഭിസംബോധന ചെയ്യണത്.
1: അത് കഴിഞ്ഞ് ഈ അങ്കമാലി ഡയറീസ് ആണ് ആദ്യത്തെ
0: സിനിമ.
1: അവിടേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട്.
0: തീർച്ചയായിട്ടും എന്റെ ചേച്ചിയൊക്കെ പാടുന്ന ഒരു പാട്ട്, അവള് ഞാൻ പറയലേ നന്നായി പാടും. അപ്പൊ ഞങ്ങളിങ്ങനെ മഴക്കാല രാത്രികളിലൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കിടക്കുമ്പോ അവള് എനിക്ക് പാടിത്തരുന്നത് വീണേ വീണേ വീണക്കുഞ്ഞെ എന്നെഞ്ചിലെ താളത്തിൽ.
1: അതും ജാനകിയമ്മ പാടിയ പാട്ട്
0: ആയിരിക്കും. ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ അന്ന് നമ്മുടെ ഫേവറേറ്റ്. അപ്പൊ അതെന്റെ ചേച്ചിക്ക് ആയിക്കോട്ടെ

0: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്. ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ചയാണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയേ ഉള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും പിന്നെ ഓരോ കോംബോയ്ക്കും ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അപ്പോ നമ്മള് പറഞ്ഞു വന്നത് അങ്കമാലി ഡയറീസിലേക്ക് വലതുകാൽ ഊന്നി
3: വന്നതിന്റെ ഒരു ചില തീർച്ചയായിട്ടും എന്റെ സുഹൃത്ത് സൂർജിത് ഗോപിനാഥാണ്. അവൻ അന്ന് യോബിന്റെ പുസ്തകം എന്നുള്ള സിനിമയില് ചെമ്പൻ വിനോദിന്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം

0: അവൻ വിനോദ് പറയുന്നു അവനൊരു സിനിമ ചെയ്യുന്നുണ്ട് ഓൺ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ടോട്ടലി ന്യൂ ഫേസസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു ഇതുമാതിരി തന്നെ ഒരു ഇരുനിറത്തിലുള്ള പ്രിഫറബിളി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇരുനിറക്കാരി അമ്മയെ വേണമെന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് എന്തോ എനിക്ക് നാടകവും സിനിമയ്ക്കായിട്ടുള്ള താല്പര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവനെ സ്ട്രൈക്ക് ചെയ്ത് അവൻ വിളിച്ച് പറയുന്നു ഞാൻ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഒരു തമാശ ഒരു സിനിമയൊക്കെ ചെയ്തു നോക്കാം എന്നുള്ളത്. ഒരു കരിയറായിട്ട് അത് മാറുന്നോ മാറ്റണം എന്നൊന്നും അന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അത് അയച്ചു കൊടുത്തപ്പോ ചെമ്പം വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഫോട്ടോ ഒക്കെ കിട്ടി നമ്മള് പ്രോജക്ട് ഓൺ ആകുമ്പോ പറയാം. പിന്നെ ഞാനും അത് ഫോളോ അപ്പ് ചെയ്തില്ല. ഒരു 10 മാസത്തേക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. 10-11 മാസം കഴിഞ്ഞപ്പോ ചെമ്പം വിളിച്ചിട്ട് പറഞ്ഞു ഡയറക്ഷൻ ഞാനല്ല ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഓഡീഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓഡീഷന് പങ്കെടുത്തേ പറ്റൂ വേറെ സേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനയുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഒരു വല്ലാത്ത നിരാശയിലിരിക്കുന്നോണ്ട് എങ്ങും പോവാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അപ്പൊ മക്കള് പറഞ്ഞില്ല അമ്മ ഒന്ന് പോയിക്കോന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ള രീതിയിൽ പോയതാണ്. ഓഡീഷന് കിട്ടുന്നു, പിന്നെ അങ്കമാലി ഡയറീസ് സംഭവിക്കുന്നു. അത് വളരെ വലിയ വിജയമാകുന്നു. അതുകൊണ്ട് ഇന്ന് സിനിമേനകത്ത് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് നമുക്കൊരു അങ്കമാലി ഡയറീസിലെ അമ്മ എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇന്നും സിനിമയില്. ഇതാണ് ക്യാരക്ടർ ഇല്ല എപ്പോഴും പോയില്ല. അപ്പൊ ആരാണ് ചിലപ്പോ എല്ലാവർക്കും പേര് ഓർമ്മയില്ല. അപ്പൊ അങ്കമാലിയിലെ അമ്മ അങ്ങനെയാണ് അവിടെ ഒരു പരസ്പരം പറയുക.
1: പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയത്?
0: 2016 ഷൂട്ട് തുടങ്ങി. 17 മാർച്ച് 3 ആ സിനിമ ഇറങ്ങുന്നത്. പിന്നെ അതിനുശേഷം വെറുതെ ഇരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ വെറുതെ ഇരിപ്പൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്.
1: ശരി,
0: കോവിഡിന് ശേഷം കുറച്ച് ഡള്ളാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ വളരെ മോശം ഒരു അവസ്ഥയാണ് സിനിമ.
1: ആദ്യത്തെ സിനിമയിലെ ഒരു പാട്ട് കേൾക്കണം തോന്നിയില്ലേ?
0: ഒന്ന് അങ്കമാലിയിലെ പാട്ട് തന്നെ നമ്മുടെ തെയ്യാമ വെച്ചൂടെ, ഒരടിപൊളി പാട്ടല്ലേ അത്.

0: അങ്കമാലി ഡയറീസ് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അതിനുശേഷമുള്ള ആദ്യത്തെ, അത് കഴിഞ്ഞ് ഉടനെ വന്ന പടം ഏതാണ്?
1: ആ സമയത്ത് തന്നെ എനിക്ക് ഉടനെ ഓഫർ വന്നത് എന്ന് പറഞ്ഞാല് കൂടെ അഞ്ജലി മേനോന്റെ
0: പൃഥ്വിരാജിന്റെ
1: സിനിമ, അതെ അത് വന്നു. പിന്നെ ഒരു പാരലൽ സിനിമ തന്നെ ഇരട്ട ജീവിതം, സുരേഷ് നാരായണ നമ്മുടെ സുഹൃത്തിന്റെയാണ് ആ സിനിമ വന്നു. പ്രിയനന്ദന്റെ പതിരക്കാലം വന്നു. പിന്നെ അരുൺ അരവിന്ദിന്റെ കാറ്റ് ആസിഫ് അലിയുടെ ഉമ്മയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് വഴിക്ക് വഴി വന്നിരുന്നത്. പിന്നീട് പിന്നെ ജൂണ്, വികൃതി,
0: ഏതെല്ലാം ഒരു അമ്മ വേഷം.
1: ആ എനിക്ക് തോന്നുന്നു ജൂണിലും മാലിക്കിലും ഒക്കെ ഒഴികെ എല്ലാതും ഓൾമോസ്റ്റ് അമ്മ വേഷം തന്നെയാണ്. മാലിക്കിലും ഒരു പ്രിസൺ ഐ ജി അല്ലേ,
0: സ്പെഷ്യൽ സിനിമ പോലെ
1: പ്രിസൺ ഐ ജി ആയിട്ടാണ് അതിനകത്ത്. കുറച്ച് വേഷമുള്ളെങ്കിലും അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ വികൃതിയിലാണെങ്കിലും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ്.
0: ഇതിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന്?
1: അത് സ്വാഭാവികമായിട്ടും നമുക്ക് ആദിത്യ കുഞ്ഞെന്നുള്ള രീതിയില് നമുക്ക് അങ്കമാലി ഡയറീസിലെ അമ്മയാണ് എപ്പോഴും വളരെ ചേർക്കാനെന്ന് വെച്ചാല് നമ്മളൊന്നും അറിയാതെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു, ഒന്നും അറിയാതെ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് മുന്നൊക്കെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമുകൾ അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാവുന്നതിന്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗ്രൂമിങ് സെഷൻ ഉണ്ടാവുന്നു. ആ പ്രോസസ്സ് തന്നെ വളരെ രസകരമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും പുതുമുഖങ്ങള്. അപ്പൊ 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവുന്നു. നല്ല തരത്തിലുള്ള ഡിസ്കഷൻസും ഇന്ററാക്ഷൻസും ആക്ടിവിറ്റീസും. അപ്പോഴേക്കും നമ്മൾ തന്നെ അമ്മയും മക്കളും പോലെയായി അതിനകത്ത്. അപ്പൊ എല്ലാവരും അതിനകത്ത് തന്നെ അമ്മച്ചിയെന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക്. കാരണം

0: ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ ഒരു പരിസരം കുറച്ചും കൂടി ഹൈറാർക്കിയലായിട്ട് തന്നെയാണ് ആ സ്ട്രക്ചർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അമ്മ മകൻ ബന്ധങ്ങളൊക്കെ നമുക്ക് അഭിനയിക്കുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് അതിനൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാനുള്ള സമയം വേണം. അതൊന്നും സിനിമയിൽ സാധ്യമല്ല.
1: കാരണം ക്യാമ്പുകൾ അതിനുള്ള
0: അതൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി നിർബന്ധം. അപ്പൊ അഞ്ജലി മേനോന് ഏത് സിനിമയ്ക്കും ഞാൻ കേട്ടിട്ടുള്ളത് അവര് ഗ്രൂമിങ് സെഷൻസ് വെക്കും. ചിലപ്പോ വലിയ ക്യാൻവാസിൽ പോകുന്നതൊക്കെ ആണെങ്കിൽ അവർ 10 ദിവസമൊക്കെ ക്യാമ്പ് വെക്കും. അപ്പൊ അതെനിക്കാണ് അത് ആവശ്യം വേണ്ടുന്ന. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാവർക്കും അതിനുള്ള സംഭവിക്കാറില്ല.
1: സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ പണ്ടും വേദനാകരമായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലേ? എന്താണ്
0: എനിക്ക് തോന്നുന്നു, പൊതുവെ സിനിമ എന്ന് മാറ്റിവെച്ചിട്ട് സമൂഹത്തിലെ ലോകത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മള്. അപ്പൊ സമൂഹത്തിലെ സ്ത്രീ ജീവിതങ്ങൾ എന്താണോ അതിന്റെയൊക്കെ തന്നെ ഏറെയും കുറഞ്ഞ പ്രതിഫലനങ്ങളോട് കൂടിയ വർക്ക് സ്പേസുകളെ നമുക്കുള്ളൂ. പിന്നെ സിനിമ കുറച്ചും കൂടിയും ഒരു ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ലൗഡ് ആയതുകൊണ്ടും എല്ലാവരും ആ ജീവിതത്തിന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും അവിടെ എന്ത് നടന്നാലും കുറച്ചും കൂടി അധികം അറിയുന്നു എന്നേ ഉള്ളൂ. ചിലപ്പോ അതിന് കിട്ടേണ്ടാത്ത അത്രയ്ക്ക് മൈലേജൊക്കെ കിട്ടിപ്പോകും. ചിലപ്പോ നമ്മൾ ഇതിലും വളരെ മോശമായതോ ഭീകരമായതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിത്യജീവിതത്തിലും മറ്റു തൊഴിലിടങ്ങളിലും ഉണ്ടാവാം. പക്ഷെ അതിലും നമ്മൾ ഫോക്കസ് ചെയ്യില്ല, കാരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാതും മാർക്കറ്റിന്റെ ഗെമിക്സിൽ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യ ജീവിതമാണ്. നമ്മള് മാർക്കറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്.
1: സിനിമയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സംഗതി?
0: എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാല് ഈ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായത്. അതല്ലാതെ എനിക്ക് വേറെ രീതിയിലുള്ള ഇങ്ങനെ എന്തെങ്കിലും ന്യൂസൻസ് അതൊരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ എല്ലാവരുടെയും അനുഭവം അതായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു ഇമേജും ഒക്കെ വേണമെങ്കിൽ കുറച്ച് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് തന്നെയാണോ മറ്റു എല്ലാവരുടെയും അവസ്ഥ എന്ന് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ മോശമായിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും നമുക്ക് അഥവാ ഉണ്ടാവുന്നതിന് നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ അതിനോട് യൂസ്ഡ് ടു ആയി ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്ഷൽ അസോൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റേഴ്സിലൂടെയാണ് മനുഷ്യർ പരസ്പരം പോകുന്നത് അല്ലെ. അത് അങ്ങനെ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ യൂസ്ഡ് ടു ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിലൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഡിസ്റെസ്പെക്ട് ഉണ്ട്, അതിൽ തുല്യതയില്ല. അതായത് നിങ്ങളാണോ പെണ്ണോ നിങ്ങളുടെ മനോഭാവം എന്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടേതുമായ ഒരു ഇടമാണെന്നുള്ള മനസ്സിലാക്കൽ ഉറപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ വരാനും പെരുമാറാനും. അത് എന്തുകൊണ്ടും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഹൈറാർക്കിയിലാണ് അത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ നടന്മാരുടെയും നടിമാരുടെയും പ്രശ്നമല്ല, അവർക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരാണ് അത് തീരുമാനിക്കുന്നത്.
1: സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്,
0: സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അവര് കുറെ പേര് തീരുമാനിക്കുകയാണ് ഇന്ന ആള് വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, ഇന്ന ആള് വരുമ്പോൾ മിണ്ടി കൂടാ, ഇന്ന ആള് വരുമ്പോൾ ഇങ്ങനെയാണ്. ആ മനുഷ്യൻ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ ചുറ്റുമുള്ള ഒരു ലോകം ഉണ്ടാക്കുന്ന ഒരു ഒരു ഒരു സ്പേസ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. മാത്രമല്ല നമ്മൾ നിയമത്തെയൊക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ എത്തിയതിന്റെ ഭാഗമായിട്ടും WCCയുടെ ഭാഗമായിട്ടും ഹേമ കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം IC എന്താന്നുള്ളത് സമൂഹം മനസ്സിലാക്കി. IC 2013 പോഷ് ആക്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നിയമം ബാർ കൗൺസിലില് പോലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കും കൂടിയുള്ള ഒരു പുതിയ ഈവൻ നമ്മൾ സംസാരിച്ച അഡ്വക്കേറ്റ്സ് വരെ പറയുന്നത് ഞങ്ങളാണുള്ളത് ആദ്യമായിട്ട് ആവശ്യം വെക്കുന്നത്. നമ്മളെ പരിമിതികളാണ് അത് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഈവഞ്ച്വലി മാറും, മാറിയേ പറ്റൂ. അല്ലാതെ നമുക്ക് ആർക്കും അതിന് പുറകിലേക്ക് നടക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു നിമിത്തമായി സിനിമയിൽ വന്നതിന്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരുപാട് കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ജോലിയില്ലായ്മ, നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ മുന്നിൽ ആരെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടാലോ, ഒരു മോശം കാര്യം സംഭവിച്ചാലോ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ വയലൻസ് എടുക്കുന്നുള്ളതല്ല, വളരെ പൊളൈറ്റ് ആയിട്ടും സമാധാനത്തിൽ ഞാൻ അതിൽ ഇടപെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നീതി എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ഒരിത്തിലും നീതി എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് സംസാരിച്ചേ പറ്റൂ എന്നൊരു അറിവ് എവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് ആക്ടിവിസം എന്നൊന്നും എനിക്ക് പറയാനൊന്നും ഇഷ്ടമല്ല, കാരണം ഞാൻ അത്ര പെയിൻഫുൾ ആയിട്ട് ആക്ടിവിസ്റ്റ് എന്നുള്ള ലൈനിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് എന്റെ കാര്യങ്ങൾ പറയുന്നത് അല്ലേ. അപ്പൊ എനിക്കത് നാണക്കേടാണ് അത് അങ്ങനെ പറയാനായിട്ട്. ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ജീവിതം

0: സമൂഹത്തിനും സാധാരണ മനുഷ്യർക്കും വേണ്ടി കൊടുത്ത മനുഷ്യരാണ്. ഓക്കെ, അന്നൊരു കാലത്ത് സമരത്തിനെന്നൊക്കെ പറഞ്ഞ പന്തംകുളത്തെ പ്രകടനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒക്കെ ഇറങ്ങിയിരുന്നു. ഇന്നിപ്പോ അതുപോലും ചെയ്യുന്നില്ല. വളരെ സേഫ് സോണിലിരുന്നിട്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാല് മുട കണ്ട ഇടപെടും, അതിനപ്പുറത്ത് വേറെ ആക്ടിവിസ് ഒന്നും.
1: മുട കണ്ട ഇടപെട്ടിരിക്കും,
0: അത്രേ.
1: അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട്.
0: എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാലോ, നിറങ്ങൾ തൻ നൃത്തം നിറഞ്ഞൊരു മണ്ണിൽ. ഇതെന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ദിവസം ഒരു വട്ടമെങ്കിലും അത് കേട്ടിരിക്കും.

0: ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഞാൻ എഴുതുമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരത്തെ ആവുമായിരുന്നില്ല. എന്തായാലും എന്റെ ജീവിതം പതുക്കെ എഴുതണം, എഴുതി വെക്കണം, പബ്ലിഷ് ചെയ്യാനൊന്നുമല്ല. എനിക്ക് വളരെ കുഞ്ഞിലെ ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ അത് നിന്നുപോയി. ഈ അടുത്തല്ല, കുറെ വർഷങ്ങളായിട്ട് നിന്നുപോയി. ഇവൻ ഗൾഫിലെത്തിയിട്ടും മക്കളുള്ള സമയത്തും എനിക്ക് എഴുതുന്ന ഡയറി, അതാത് ദിവസത്തെ ആലോചന, അനുഭവമൊക്കെ, അനുഭവത്തിലേറെ ഞാൻ ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതായിരിക്കും ഞാൻ എഴുതി വയ്ക്കുക. ഒരു കാലത്ത് ഞാൻ ബാലുവിന് കഴിക്കുന്ന കത്തുകൾ പോലും എന്റെ ഒരു ദിവസത്തെ ആലോചനകളായിരിക്കും. അപ്പൊ അതൊരു 50 പേജിന്റെ ബുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഒരു ഇന്റർവ്യൂ വന്നു. അവരൊരു ഇന്റർവ്യൂ ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെ അത് വളരെ നീണ്ടുപോയപ്പോ അവര് 21 എപ്പിസോഡായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. അന്നേരം കുറച്ച് ആളുകള് പബ്ലിഷേഴ്സ് എന്നെ സമീപിച്ചു, അത് ബുക്കാക്കി കൂടെ എന്ന് ചോദിച്ചു. ഗൂസ്ബെറി ആണ് ആദ്യം വന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു. പിന്നെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് അത് എഴുതി കൊടുത്തു. അതായത് 600 പേജ് ഉണ്ടായിരുന്നു എഴുതി വന്നപ്പോ. 3 കൊല്ലം എടുത്തു. അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബുക്കായി ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. 2023 നവംബറില് ഷാർജയിൽ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്, ഷാർജ ബുക്ക് ഫെയറിൽ. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം ഞങ്ങൾ അവരുടെ എക്സ്പോ സെന്ററിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അപ്പൊ എല്ലാ കൊല്ലവും ഉള്ള സമയത്തൊക്കെ ഞാനാണ് അത് കവർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വെന്യൂല് എന്റെ പുസ്തകം റിലീസ് ചെയ്യണം ഒരാഗ്രഹത്തിന്റെ പുറത്ത് അത് അവിടെ റിലീസ് ചെയ്തത്. പിന്നെ 3-ാമത്തെ പതിപ്പ് ഇവിടെയും സാഹിത്യ അക്കാദമിയിലും വെച്ചിട്ട് റിലീസ് ചെയ്തത്.
1: എന്തായിരുന്നു നിന്ന് കത്തുന്ന കടലുകൾ എന്ന ഒരു പേരിന്റെ പ്രസക്തി? അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താണ്?
0: ഞാൻ ഈ മനുഷ്യരെന്ന് പറയുമ്പോൾ നിങ്ങള് അതില് സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുന്നത് അമ്മമാരെ സ്ത്രീകളെയാണ്, നമ്മൾ അടുത്ത് കാണുന്നത് അവരെയാണല്ലോ. എന്റെ അമ്മ ആളി കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലിറ്ററലി അമ്മയ്ക്ക് തീ പിടിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക്. എനിക്ക് 7-8 വയസ്സുള്ളപ്പോഴാണ് അത്. മണ്ണെണ്ണ സ്റ്റൗവിൽ നിന്ന് തീ പിടിച്ചിട്ട് അമ്മ ഒരു തീപ്പന്തം പോലെ ഇങ്ങനെ കത്തി ഓടി നടക്കുന്നതും, പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞത് അമ്മയെ പരിശോധിക്കുമ്പോൾ മാത്രം ഒരു പച്ചമരം നിന്ന് കത്തുന്ന പോലത്തെ ഒരു ജീവിതമായിരുന്നു അവരുടേത്. അപ്പൊ കത്തുന്ന എന്നൊരു ഇമേജ് അതിലൂടെയാണ്. അതല്ലാതെ തന്നെ ഞാൻ നോക്കുന്ന എല്ലാ അമ്മമാരും എന്റെ അമ്മയെക്കാളും പരിതാപകരമായ ജീവിതം ജീവിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ചേച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ കൂട്ടുകാരികളായിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകള്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാല് സിസ്റ്റർഹുഡിനെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ തരം വിയോജിപ്പുകൾ ഉണ്ടായാലും സ്ത്രീ അനുഭവം നമുക്ക് ഏറെയും കുറഞ്ഞ ഒന്നായിരിക്കും ഈ ലോകത്തുനിന്ന്. പിന്നെ കടൽ ആദ്യമായിട്ട് കാണുന്നത് അമ്മയുടെ ഒപ്പം പോയിട്ടാ. അപ്പൊ എനിക്ക് ചെവി കേൾക്കൂലായിരുന്നു കുട്ടിക്കാലത്ത്, 45% എനിക്ക് കേൾവി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞല്ലോ അഥവാ ഈ കുട്ടി ഉണ്ടാവുകയാണെങ്കിലും സർവൈവൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് ENT ഇഷ്യൂസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്തോ ചെറിയ പ്രായം തൊട്ട് തന്നെ കേൾവിയില്ലായിരുന്നു, വളരെ സ്ട്രെയിൻ ആയിട്ട് എന്നോട് സംസാരിക്കണം, അതായത് അവർക്ക് പറയണം പിന്നെ. അപ്പൊ അന്നിങ്ങനെ അമ്മയുടെ കൂടെ കടൽ കാണാൻ ആദ്യമായിട്ട് പോകുമ്പോ എനിക്ക് മാത്രം ഈ കടലിന്റെ ഇരമ്പൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞു, ആ കടലിരുമ്പം കടലിരുമ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താണ് കടലിരുമ്പ്? അപ്പൊ ഞാൻ വിളിക്കും, അമ്മ അതെന്താ അതെന്താ, അവിടെ എത്തുമ്പോ കേക്കും എന്നൊക്കെ പറയാ. അപ്പൊ നമുക്ക് കുറച്ച് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. ഇത്രയും വിശാലമായ ഒരു ഏരിയ ആണ് ഈ കടലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ശീതനും കാറ്റും ആ ഒച്ചയും അതാണ് ഇരമ്പം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അമ്മേനെ പിടിച്ചു വിങ്ങി വിങ്ങി കരഞ്ഞു. അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. അപ്പൊ കരയുന്നത് ഒരിക്കലും പേടിയോണ്ടല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കടൽ എന്ന് പറയുന്നത് എപ്പോഴും അമ്മയായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഞാൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏകാന്തമായ നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കടലിന്റെ അടുത്തിരുന്നിട്ടാ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പാതിരിക്കുകയാണെങ്കിലും എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും ഈ കടൽക്കരയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, കടലിനോട് വർത്തമാനം പറയും. അപ്പൊ ഞാൻ സ്വയം വിചാരിക്കും അമ്മയാണ് കേൾക്കണേന്ന്, എന്നെ കേൾക്കുന്നത്. അപ്പൊ ഒരു കാറ്റ് വന്നാലും ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറെ ഭാവനയിലും കൂടിയാണ് മനുഷ്യർ ഒരു സ്വാസ്ഥ്യം കണ്ടെത്തുന്നത്.
1: അമ്മ എത്ര കാലം കൂടെ?
0: എന്റെ അമ്മ 67 വയസ്സിലെ മരിക്കുന്ന, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 21 വയസ്സ് വരെയല്ലേ അമ്മയുടെ ഒപ്പം ഉണ്ടായുള്ളൂ. ബാക്കി മുഴുവൻ ഒരു പ്രവാസ ജീവിതത്തിലല്ലേ എന്റേത്.
1: അന്ന് അങ്ങനെ തീയാളി കത്തിയിട്ട് അമ്മ
0: രക്ഷപ്പെട്ടു. ഞങ്ങളന്ന് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പൊ അമ്മ ഈ വെള്ളം ചൂടാക്കിയിട്ട് സോപ്പ് മുക്കി വെക്കും തുണികള്. അപ്പൊ സാരിത്തല ഭയങ്കര ഒരു നൈലോൺ ഒരു നൈസ് സാരി എടുത്തിരുന്നു അമ്മ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങ് തീയാളി. അപ്പൊ അങ്ങനെ ഒരു അത് ഭയങ്കര എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അത്. അതൊക്കെ ചേർന്നിട്ടായിരിക്കും നിന്ന് കത്തുന്ന കടൽ എന്നുള്ള ഒരു ഇമേജ് വന്നത്, കടലും അമ്മയും. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ കടലിനകത്ത് എപ്പോഴും ഏത് അവസ്ഥയിലും അവിടെ ചെറിയ ചെറിയ വോൾക്കണേഴ്സ് എറപ്റ്റ് ചെയ്യുന്നുണ്ട്, തീയുണ്ട്. ആ വെള്ളത്തിന് പോലും കെടുത്താൻ പറ്റാത്ത തീ കടലിനകത്തുണ്ട്. അതുപോലെ മനുഷ്യന്റെ മനസ്സും എത്ര നിങ്ങൾ കാമായിട്ടും സോഫ്റ്റായിട്ടും നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത എന്തോ ഒരു വേവും നോവും ഉണ്ടാവും പല മനുഷ്യരിലും. അതിനെ നമുക്ക് കാണാൻ പറ്റാത്ത

എത്രത്തോളം നമുക്ക് കമ്പാഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മനുഷ്യനിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് അവരെ മുറിവിനെ കാണാനോ എക്നോളേജ് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓ നിങ്ങൾക്കും ആ വേദന ഉണ്ടല്ലേ എന്ന് എക്നോളേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റിലെ നിങ്ങളുടെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ത്രീകളുടെ എലമെന്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് വളരെ വൈദ്യരൻ

0: ഫെമിനിസ്റ്റ് രാഷ്ട്രീയം തന്നെ വെക്കേണ്ടത് നമ്മളെ ഏറ്റവും പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുള്ള കമ്പാഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നിവൃത്തികേടിന്റെ അല്ല, കമ്പാഷനെ നമ്മൾ ഇനി എല്ലാവരിലേക്ക് എത്തിക്കാനും അതിനെ ഉണർത്താനും നോക്കണം. നമ്മുടെ ആവശ്യത്തിലേറെ വെറുപ്പും ദേഷ്യവും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഒരു പണി അതായിരിക്കരുത്. സോഷ്യൽ കണ്ടീഷനിങ് കൾച്ചറൽ കണ്ടീഷനിങ് ഒക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, പക്ഷെ സ്നേഹവും എമ്പതിയും ഉണ്ടാവുന്നത് ആ കണ്ടീഷനിങ്ങിന്റെ ഭാഗം മാത്രമല്ല. അത് നമ്മൾ ചിലപ്പോൾ അതിന്റെ
1: സ്നേഹവും എമ്പതിയും പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ്
0: പ്രശ്നങ്ങള്
1: കടലുകളൊക്കെ
0: ഉണ്ടാവുന്നത്. അതാണ് അതാണ് സാമൂഹിക നീതി എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീയെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് നിങ്ങളെ വീടിനകത്ത് തന്നെ ഒരു അധികാരവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെ എലിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കുടുംബം അല്ലേ? അപ്പൊ ആ കുടുംബത്തിനകത്ത് എപ്പോഴും സ്വീകാര്യതയും അവകാശവും അധികാരവും. സീ, ഞാൻ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ അധികാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ തരത്തിലൊരു പവർ പൊസിഷനിലും നമ്മൾ എവിടെയെന്നുള്ളതുണ്ട്. നമ്മൾ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നതിനപ്പുറത്ത് മറ്റൊരാൾ നമ്മളെ വീക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും കൂടെ ഒരു പെണ്ണ് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ നിമിഷം ജീവിക്കേണ്ടി വരും. അത് ഭയങ്കര ഗതികേട് തന്നെയാണ്. അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ പോലും നമ്മൾ വയലൻസിന്റെ രാഷ്ട്രീയം അല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മാറണമെങ്കിൽ
1: ലോകം മാറട്ടെ.
0: തീർച്ചയായിട്ടും
1: നമുക്കൊരു പാട്ട് കൂടെ കേൾക്കാം.
0: വിഷാദമുള്ള പാട്ടുകളൊക്കെയാണ് എനിക്കിഷ്ടം. ഒരേ കടലിലൊരു പാട്ടല്ലേ, യമുന വെറുതെ

0: ാണ് കോഫിയും പിന്നെ പെപ്പറും
1: ബിസിനസ്സാണ്
0: അതിന്റെ. അതിൽ അവനാണ് അതിന്റെ മാർക്കറ്റിംഗ് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെറിയ മോൻ ബാംഗ്ലൂർ റോബോട്ടിക് സർജറിയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കടവന്ത്രയിലാണ്. വലുള്ളത് മാനന്തവാടിയിലാണ്. പുള്ളിയുടെ പുതിയ പാർട്ണർ ഒത്ത് അവിടെ ഉണ്ട്.
1: അപ്പോ ജീവിതം അങ്ങനെ സുഗമമായി ഒഴുകട്ടെ. സിനിമാ രംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ കാണാനിടയാകട്ടെ. അമ്മയായിട്ടോ മകളായിട്ടോ എങ്ങനെയും
0: എനിക്ക് സത്യത്തിൽ ഒരു കുഞ്ഞാവാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും കാര്യമുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കും ആർക്കെങ്കിലും എന്നെ ഒരു മകളായിട്ട് ദത്തെടുത്തോടെ
1: ഈ പ്രായത്തിലോ എന്നുള്ള ചോദ്യം
0: വരും. നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ദത്തെടുത്തൂടെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. എനിക്ക് വലിയ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും പ്രീതി വിളിച്ചതിലും ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കാണാൻ കഴിയട്ടെ.
1: എനിക്കും സന്തോഷം ഈ ഒരു ശബ്ദം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ സാധിച്ചതിൽ.
0: താങ്ക് യു സോ മച്ച്.
2: ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത് സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത്. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം റനീഷ് ജോർജ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.

0: എത്ര കുട്ടികളാ?
1: എനിക്ക് രണ്ട് ആൺകുട്ടികൾ.
0: രണ്ടുപേരും
1: എന്ത് ചെയ്യണെന്ന് വെച്ചാല് മൂത്ത മോൻ അച്ഛന്റെ കൂടെ തന്നെയുള്ളൊരു സംരംഭത്തിൽ

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 2 മണി കഴിഞ്ഞ് 59:40. ഇനി 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടു നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ യുസി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബിജെപി എംപി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം

0: മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12-ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. സെൻസസിന്റെ 2-ാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് 2-ാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെച്ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 3 കഴിഞ്ഞ് 5:16. ഇപ്പോൾ പങ്കജ് ഉദ്ദാസ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ലവ് അറ്റ് ദ മൂവീസ് എന്ന ആൽബമാണ് കൊച്ചി വേസിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
1: കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വാൽപ്പാറ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 രണ്ടാം പതിപ്പ് June 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിലെ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാർ ഇൻഫെൻട്രി സ്കൂൾ കമാൻഡന്റായി ചുമതലയേറ്റു. കണ്ണൂർ ഇരിട്ടി കിളിയന്തറയിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ വിശേഷങ്ങളും പ്രിയ ഗാനങ്ങളും കോർത്തിണക്കിയ നാലുമണിപ്പൂക്കൾ ഇതാരംഭിക്കുകയായി.

നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും ആശംസകൾ അറിയിക്കാനുമായി നാലുമണിപ്പൂക്കളിലേക്ക് വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഇപ്പോൾ മുതൽ 5 മണിവരെ നമ്പർ 94 46 45 58 88. നിങ്ങളുടെ പേരും സ്ഥലവും പ്രിയഗാനവും വിശേഷങ്ങളും ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തിയ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ആവർത്തിക്കാം. 94 46 45 58 88. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. പൂച്ചാക്കലിൽ നിന്ന് അജയനാണ് ആദ്യത്തെ സന്ദേശം അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, എന്റെ ഭാര്യ സിന്ധുവിന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. അവധിയായതിനാൽ കേൾക്കാൻ സാധിക്കാത്തതിനാൽ ഒരു ജന്മദിനഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ സിന്ധുവിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കേൾക്കാം നന്ദിനിയോപ്പോൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

വേട്ടയ്ക്കാരൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു പുത്തൻപള്ളിയിൽ നിന്നും ശ്രീ പാർവതി. മറ്റു വിശേഷങ്ങളും ഡെഡിക്കേഷൻസും ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അടുത്ത മെസ്സേജിൽ കൂടുതൽ വിശേഷങ്ങളും ഡെഡിക്കേഷൻസും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ തമിഴ് ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

നാലുമണിപ്പൂക്കളിലേക്ക് വന്നിട്ടുള്ള അടുത്ത മെസ്സേജ് ഇതാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. നായരമ്പലത്ത് നിന്നാണ്. എന്റെ മക്കൾക്കും ഹസ്ബൻഡ് ശരത്തിനും സർവമായ എന്ന ഫിലിമിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയച്ചാള് വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ സ്വന്തം പേര് പറയാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പേര് വയ്ക്കാൻ മറന്നുപോയ ആ ശ്രോതാവിന് വേണ്ടിയിട്ട് നമുക്ക് സർവമായയിൽ ഒരു പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാൽമണിപ്പൂവേ, എന്റെ പേര് ദേവൂട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്കും എന്റെ പ്രിയപ്പെട്ട ഏട്ടനും വേണ്ടി ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ഹിന്ദി സിനിമയിലെ ആഖോം കി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതാ ദേവൂട്ടിക്കും ദേവൂട്ടിയുടെ ഏട്ടനും വേണ്ടിയിട്ട് കുമാർ സാനുവും കവിതാ കൃഷ്ണമൂർത്തിയും നയിച്ച ആ ഗാനം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവേ, ഒരു പാട്ട് വെച്ചു തരാമോ? ഹം മർ ജായെങ്കേ ആഷിക്കി ടു. ഐ എം ആദിൽ ഫ്രം കോടാലി തൃശൂർ. വേറെ വിശേഷമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആദിൽ ആവശ്യപ്പെട്ട ആ ഗാനം കേൾക്കാം.

അടുത്ത മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? സുഖായിരിക്കുന്നു. ഇത് എവിടുന്ന? ചേരാനല്ലൂരിൽ നിന്നാണ്. ഗീതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊച്ചുമക്കൾക്ക് വേണ്ടി അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിഹാൻ, ഋതുനന്ദൻ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് മിന്നൽവള എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സന്ദേശം വന്നിട്ടുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ സജ്ന മമ്പാട്, നിലമ്പൂരിൽ നിന്ന്. ഞങ്ങൾക്കൊരു പാട്ട് വെച്ചു തരുമോ? മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മിന്നൽവള നരിവേട്ട. ഡെഡിക്കേഷൻ ഉണ്ട് രണ്ടു കുട്ടികൾക്കും. അവരുടെ പേര് അൽന, ഫൈസ, ഫാത്തിമ. പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും, അപ്പോൾ നാലുമണിപ്പൂക്കളുടെ എല്ലാ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് വിഖാൻ, ഋതുനന്ദൻ, അൽന, ഫൈസ, ഫാത്തിമ, ഈ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമുക്കപ്പോൾ നരിവേട്ടയിൽ ആ പാട്ട് കേൾക്കാം.

അടുത്ത മെസ്സേജ് ഇതാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പ്രതിഭ. എനിക്ക് ചന്ദ്രോത്സവം മൂവിയിലെ ആരാരും കാണാതെ എന്ന സോങ് വെച്ചു തരണം. ഈ സോങ് ഞാൻ എന്റെ അച്ഛനും ബാലൻ അമ്മയ്ക്കും ഗീത ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രതിഭ

ഹായ് നാലുമണിപ്പൂവെ, ഞാൻ ചെറായിയിൽ നിന്നും ശ്രീദേവി വത്സൻ. എനിക്ക് ബാസിഗർ എന്ന ഹിന്ദി ചിത്രത്തിലെ കുമാർ സാനുവും അനു മാലിക്കും പാടിയ സോങ് വെച്ചു തരുമോ? ഇതെല്ലാ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് ശ്രീദേവി പറഞ്ഞിട്ടുള്ളത്.

അടുത്ത മെസ്സേജ് ഇതാണ്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ മുത്തശ്ശേരിയിൽ നിന്നും ജിനി. നാളെ എൻ്റെ കൊച്ചുമോളുടെ ജന്മദിനമാണ്. മോൾക്ക് വേണ്ടി മുത്തേം മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കയർ കമ്പനിയിൽ ജോലി ചെയ്യുവാന്ന് പറഞ്ഞിട്ടുണ്ട് ജിനി. അവിടെ 13 കൂട്ടുകാരുണ്ട്. അവർ എല്ലാ ദിവസവും 4 മണിയാവാൻ കാത്തിരിക്കും. കൃത്യമായിട്ട് 4 മണിപ്പൂക്കൾ കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിനിയുടെ കൊച്ചുമോളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ആ കുഞ്ഞിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയോടെ തീരുകയാണ്. ഇത്രയും സമയം സന്ദേശങ്ങൾ അയച്ചും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടും അത് ആസ്വദിച്ചുമൊക്കെ നാലുമണിപ്പൂക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. സമയക്കുറവ് മൂലം എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിയ പരിപാടി നാലുമണിപ്പൂക്കൾ വീണ്ടും നിങ്ങളുടെ കാതോരത്തെത്തും നാളെ വൈകിട്ട് 4 മണിക്ക്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.ihrd.ac.in.

0: ബിരിയാണീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: വെഡിങ് ഫിക്സ് ചെയ്തോലെ എങ്കി, ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
4: കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള അവധിക്കാല കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. ഓൺലൈനായി www.lbscentre.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ഇതുകൂടാതെ 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എലിജിബിലിറ്റി +2 കൊമേഴ്സ് BCOM ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2 എന്നീ കോഴ്സുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 94 95 79 0 574 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 94 95 79 0 574 വെബ്സൈറ്റ് വിലാസം www.lbscentre.kerala.gov.in.
5: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്.
6: ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ച ആണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലും നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയുള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും പിന്നെ ഓരോ കോംബോയ്ക്കൊപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുട്ടനാട് CUCEK, കൂടാതെ സർവകലാശാലയുടെ കീഴിലുണ്ടായിരുന്ന അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000-2014 കാലയളവിൽ പാർട്ട് ടൈം ഫുൾ ടൈം പഠനം നടത്തിയ ബിടെക് വിദ്യാർത്ഥികളിൽ 3-ഉം 5-ഉം സെമസ്റ്ററിലെ പാസ്സാകാത്ത വിഷയങ്ങളുള്ളവർക്കായി നടത്തുന്ന വൺ ടൈം മേഴ്സി ചാൻസ് പരീക്ഷകൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ഫൈൻ സഹിതം ഈ മാസം 6 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 8. പരീക്ഷാ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റായ www.kusat.ac.in സന്ദർശിക്കാവുന്നതാണ്. www.cusat.ac.in. തിരുവനന്തപുരം IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ഈ മാസം ആരംഭിക്കുന്ന FYUGP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 94-95-06-93-07. സേവന വാർത്തകൾ വീണ്ടും 6:25 കേൾക്കാം.
0: ആകാശവാണി FM വാർത്തകൾ. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വാൽപ്പാറ വാഹന അപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള IEFFK May 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സരവിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 2nd June 3-5 തിരുവനന്തപുരത്ത് നടക്കും. ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിലെ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FCയെ നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദ ഗേൾ ഫ്രണ്ട് ഈ ചിത്രത്തിൽ അരുൺ ആലാട്ട് എഴുതി, ഹിഷാം അബ്ദുൾ വഹാബ് ചിട്ടപ്പെടുത്തി. ചിന്മയി, ഹിഷാം അബ്ദുൾ വഹാബ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ചിത്രം റൺവേ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ഗായകർ സുരേഷ് പീറ്റേഴ്സ്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ, സുനന്ദ.

0: സാരഥി എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ചിത്രം സേഫ്, ഗായകൻ കെ എസ് ഹരിശങ്കർ, ഗാനശില്പികൾ ശ്യാം നട്ടായിക്കോട്ട്, രാഹുൽ സുബ്രഹ്മണ്യൻ.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബി കെ ഹരിനാരായണന്റെ വരികൾ എബി ടോംസ് റിയക് ചിട്ടപ്പെടുത്തി കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം ചിത്രം സകല കലാശാല

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
0: ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
2: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447 5.

0: 6212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്രഗാനങ്ങൾ. എന്ന് സ്വന്തം പുണ്യാളൻ, ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, സാം CS എന്നിവർ പാടിയ ഗാനം. വിനായക് ശശികുമാർ എഴുതി, സാം CS ചിട്ടപ്പെടുത്തിയത്.

ചിത്രം പൊറിഞ്ചു മറിയം ജോസ്, ഗാനരചന ജോ പോൾ, സംഗീതം ജേക്സ് ബിജോയ്, ഗായകർ ജേക്സ് ബിജോയ്, കേശവ് വിനോദ്, ജിതിൻ, മെറിൻ ഗ്രിഗറി.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: അടുത്ത ഗാനം പാടിയത് ശ്രേയ ഘോഷാൽ, ചിത്രം പ്രണയകഥ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം അൽഫോൻസ് ജോസഫ്.

അടുത്ത ഗാനം ശക്തിശ്രീ ഗോപാലൻ പാടിയത്, ചിത്രം സർവം മായ. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ചില്ല് ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല് ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല് ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ഒരു ഗാനം കൂടി കേൾക്കാം. സുഷിൻ ശ്യാം പാടിയത്, ചിത്രം നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം റെക്സ് വിജയൻ.

കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:00. ഇപ്പോൾ ഉണ്ണിമേനോൻ പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. ഗാനരചന സലാഹുദ്ദീൻ കേച്ചേരി, സംഗീതം A. രാമചന്ദ്രൻ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വാണിജ്യാടിസ്ഥാനത്തിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന കൂനമ്മാവ് വള്ളുവള്ളി സ്വദേശിനി വനജ അശോകനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം, സെൻസസ് 2027. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുക്കുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:35 ന്യൂസ് ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഫാദർ വിൻസെന്റ് മൈക്കിൾ വാര്യത്ത് അവതരിപ്പിച്ചത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, തുടർന്ന് വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ്, ഈഴപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരിയുടെ അവൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, കേരളം വരൾച്ചയിലേക്കോ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ നോവൽ, തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി.

0: എൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: രാവിലെ 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം, 8:30 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്, 10:25 സേവന വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, 10:30 സ്മൃതിരാഗം, 11:00 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 11:05 സ്മൃതിരാഗം തുടരും, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളെ ഉച്ചയ്ക്ക് 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത, 3:00 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 3:05 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി,
6: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15, ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
7: ഓ, എത്ര ശ്രദ്ധിച്ചാലും ഗ്യാസിന് നല്ല ചെലവ്. ആദ്യം തന്നെ നീ പഴയ സ്റ്റൗ ഒന്ന് മാറ്റ്. ഈ ശനിയാഴ്ച ആണെങ്കിൽ പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നല്ല കോംബോ ഓഫറുകളുണ്ട്. 14,050 രൂപ വില വരുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ LPG സ്റ്റൗ, പ്രഷർ കുക്കർ കോംബോയ്ക്ക് 8,400 രൂപയേ ഉള്ളൂ. 8,050 രൂപയുടെ കോംബോയ്ക്ക് വെറും 4,000 രൂപയും, പിന്നെ ഓരോ കോംബോയ്ക്കും ഒപ്പം വെജിറ്റബിൾ ചോപ്പർ ഫ്രീ ആയിട്ടും കിട്ടും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ്മ.
2: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ, മുനമ്പം, ചെറായി, കുഴിപ്പള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര. 6:00 ലളിതഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 വാർത്താ വീക്ഷണം തിരുവനന്തപുരം റിലേ, 6:50 കാർഷിക ജീവനം, 7:20 വിപണി വാരാന്തവലോകനം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം, കേരളം വരൾച്ചയിലേക്ക്, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്, IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ ഷിൻഡോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. അവസാന ഭാഗം 8:30 ഈവനിംഗ് മെലഡി, 8:35 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 10:00 ഗാനമഞ്ജുഷ, 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ട അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
8: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം,

0: ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോണൌട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 16 സെക്കൻഡും. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം, യേശുദാസ് പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: പ്രിയരിപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ICAR സിഫ്റ്റിൻ്റെ EIS ഡിവിഷനിൽ MPED നെറ്റ് ഫിഷ് പ്രോജക്ടിന് കീഴിൽ താൽക്കാലിക യങ് പ്രൊഫഷണൽ 2 ഒഴിവിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിഷറീസ് എക്കണോമിക്സ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ എക്കണോമിക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 21-45 ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 4 കൊച്ചി ICAR സിഫ്റ്റ് ഓഫീസിൽ രാവിലെ 9 അഭിമുഖത്തിന് എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് www.cift.rec.in സന്ദർശിക്കുക. വിലാസമൊരിക്കൽ കൂടി: www.cift.rec.in. ഫോൺ നമ്പർ 04842-41-23-00. മറ്റൊരു നമ്പർ 04842-41-23-66. നമ്പറുകൾ ആവർത്തിക്കാം: 04842-41-23-00, 04842-41-23-66.

0: കിട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 8-9-11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. നമ്പർ 04-8-4-2-6-0-41-16. മറ്റൊരു നമ്പർ 9-4-5-5-7-7-4-4-5. നമ്പറുകൾ ഒരിക്കൽ കൂടി 04-8-4-2-60-41-16, 94-95-57-74-45.
3: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
4: ആബീസ് ടീം ആൻഡ് സോനാബാദ്,
3: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
4: www.gilgal.in.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കാറ്റ് 2026 ഈ മാസം 9-10-11 തീയതികളിലായി നടത്തുന്നു. അപേക്ഷകർക്ക് അവരവരുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ പ്രവേശന വെബ്സൈറ്റായ www.admissions.qsat.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 97-78-78-319, 97-78-78-319. കോട്ടയം ജില്ലയിൽ അനധികൃത ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും. പോലീസ്, എക്സൈസ്, റെയിൽവേ, സുരക്ഷാസേന, ഡ്രഗ് കൺട്രോൾ യൂണിറ്റ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയെ ഏകോപിപ്പിച്ചാണ് പരിശോധന. ഇതിനായി

വകുപ്പുകളിൽ നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തും. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം തടയാൻ കർശന നടപടിയെടുക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. വിദ്യാർത്ഥികൾക്കായി വൈദ്യപരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തും. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ കൗൺസിലിംഗ് നൽകും. ലഹരിയിൽ നിന്ന് മോചിതരാകാനുള്ള സഹായവും നൽകും. ജില്ലയിലെ ഡ്രഗ് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഇവിടങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളമുൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യുജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
0: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1,125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ S വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര, കൊയിലാണ്ടി വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
0: തമിഴ്നാട്ടിലെ 234 നിയമസഭ

0: മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള മെയ് 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12th ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP

0: ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

ചലച്ചിത്രഗാനങ്ങൾ. ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ. ഇന്നും നാളെയും കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 36°C, കുറഞ്ഞ താപനില 26°C. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 10 സെക്കൻഡും.

0: ബഡ്ജറ്റ് ആൻഡ് ഏസി വേണം എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: വാണിജ്യാടിസ്ഥാനത്തിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന കൂനമ്മാവ് വള്ളുവള്ളി സ്വദേശിനി വനജ അശോകന്റെ കൃഷിരീതികളാണ് കിസാൻ വാണിയിൽ ഇന്നാദ്യം.

സർവീസിൽ നിന്നുമുള്ള വിരമിക്കൽ വള്ളുവള്ളി സ്വദേശിനിയായ വനജയുടെ ജീവിതത്തിൽ ഇടവേളയായിരുന്നില്ല, മറിച്ച് ഒരു പുതുയാത്രയുടെ തുടക്കമായിരുന്നു. ആദ്യകാലങ്ങളിൽ ചെറിയ തോതിൽ തുടങ്ങിയ കൃഷിയാണ് ഇന്ന് മികച്ച വരുമാനമാർഗമായി മാറിയത്. നല്ല വിത്ത് തെരഞ്ഞെടുക്കുന്നത് മുതൽ കൃഷിയിലെ ഓരോ കാര്യങ്ങളിലും വനജ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇന്ന് സമീപ പ്രദേശങ്ങളിലെ പലരും ഈ കൃഷിയിടം സന്ദർശിച്ച് പഠനം നടത്തുന്നു. ആത്മവിശ്വാസം, പരിശ്രമം ഇവയുണ്ടെങ്കിൽ ഏതു പ്രായത്തിലും ഉജ്ജ്വല വിജയം കൈവരിക്കാം എന്നതിന് വനജ ഒരു മാതൃക തന്നെയാണ്. കൃഷി അനുഭവങ്ങളിലേക്ക്.

0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് ശീലം ഒക്കെ ഉള്ള ഒരാളാണോ, എങ്ങനെയാണ്?
1: ചെറുതിൽ അച്ഛനും കിളപ്പ് കൃഷി ചെയ്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ്.
0: കൃഷിയോട് എങ്ങനെ ഒരു ഇഷ്ടം പണ്ട് മുതലേ ഉണ്ടായി കാണും അല്ലേ?
1: ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്.
0: റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൃഷിയിലേക്ക്?

0: വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മള് എന്ത് കൃഷിയിലാണ് തുടങ്ങിയത്?
1: ആദ്യം ഞങ്ങൾ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് ഏത്തവാഴ കൃഷി ചെയ്തത്. 2 വർഷം ഞങ്ങൾ ഏത്തവാഴ കൃഷി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് 3ാമത്തെ പ്രാവശ്യം അത് കുറച്ച് നഷ്ടത്തിലായതുകൊണ്ട് പിന്നെ അതിൽ ശ്രമിച്ചില്ല. അതിനുശേഷമാണ് ഞാൻ പൊട്ടുവെള്ളരി കൃഷി ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിലെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി, ഒരു രതി ബാലൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ പൊട്ടുവെള്ളരി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഏത്തവാഴയ്ക്ക് ശേഷം പൊട്ടുവെള്ളരി എന്ന് പറയുന്ന ഈ ഒരു ആശയം, അതായത് പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ ഇതൊരു സീസൺ കണക്കാക്കി കൃഷി ചെയ്യുന്ന ഒരു വിളയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പൊട്ടുവെള്ളരിയിലേക്ക് എത്തിയത്?
1: ശരിക്കും ഇത് പാടത്ത് കൃഷി ചെയ്യുന്ന ഒരു വിളയാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ തൊട്ട് അടുത്ത് ഏലൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഈ പൊട്ടുവെള്ളരി കൃഷി

0: കുട്ടി, ഒരു രതിബാലൻ എന്ന് പറഞ്ഞൊരു കുട്ടി കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ പൊട്ടുവെള്ളരി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഏത്ത മഴയ്ക്ക് ശേഷം പൊട്ടുവെള്ളരി എന്ന് പറയുന്ന ഈ ഒരു ആശയം, അതായത് പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ ഇതൊരു സീസൺ കണക്കാക്കി കൃഷി ചെയ്യുന്ന ഒരു
0: ആ
1: വിളയാണല്ലോ.
0: അതെ
1: അപ്പൊ
0: അതെ,
1: അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പൊട്ടുവെള്ളരിയിലേക്ക് എത്തിയത്?
0: ശരിക്കും ഇത് പാടത്ത് കൃഷി ചെയ്യുന്ന ഒരു വിളയാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ തൊട്ട് അടുത്ത് ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ പൊട്ടുവെള്ളരി കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. കൊടുങ്ങല്ലൂര് ഇതൊക്കെ ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയെങ്കിൽ എന്താ, അതായത് ഞങ്ങളുടെ ഇവിടെ പൂഴി മണ്ണാണ്, അപ്പൊ അതിലെ വിജയിക്കില്ലെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ പഞ്ചായത്തിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തായാലും ഒരു പുതിയ കൃഷി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പൊ ഏലൂർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ട ആദ്യം തുടങ്ങിയപ്പോ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നത്. എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞങ്ങളത് ചോദിച്ചു മനസ്സിലാക്കി ആ രീതിയിൽ ഞങ്ങൾ ചെയ്തത്. ആദ്യത്തെ വർഷം ചെയ്തു, ഞങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അഞ്ചാമത്തെ വർഷം ഞങ്ങൾ ചെയ്യുന്നത്.
1: ഇത്രയധികം സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ വിത്ത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്?
0: ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഒരു 50 സെന്റ് സ്ഥലത്ത് ചെയ്തോളൂ. ആദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിത്ത് വാങ്ങുന്നത്. ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, അവിടുത്തെ വിത്താണ് നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പോയി വിത്ത് വാങ്ങുന്നത്. അവിടെ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് അതിന് ശേഷം ഇത് നടുന്നത്.
1: എല്ലാ വർഷവും പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ
0: ആ
1: നമ്മുടെ തന്നെ വിത്ത് ഉപയോഗിച്ച് അങ്ങനെ ഇതുവരെ
0: ഇല്ല,
1: പരീക്ഷിച്ചിട്ടില്ലേ?
0: ഞങ്ങളുടെ വിത്ത് ഉപയോഗിക്കില്ല, പുതിയ വിത്ത് വാങ്ങും ഞങ്ങൾ. നമ്മളുടെ വിത്ത് തന്നെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല നമുക്ക്, അതിന് വിളവ് കുറവായിരിക്കും.
1: ഏത് മാസത്തിലാണ് നമ്മൾ ഇത് നടേണ്ടത്?
0: ശരിക്കും അതൊരു ജനുവരി നല്ല വേനൽക്കാലത്താണല്ലോ ഇതിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കോട്ടുവള്ളിക്കാവ് അമ്പലം എന്ന് പറഞ്ഞ അവിടുത്തെ ഉത്സവത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഈ വിളവ് കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ഇന്ന് ഇടുന്നത്. അപ്പൊ അത് കുംഭമാസത്തിലെ ഭരണിയാണ് അവിടുത്തെ ഉത്സവം. അപ്പൊ ആ ഭരണിക്കാവുന്ന രീതിയിൽ ഇത് 45 ദിവസം മതി ഇതിന്റെ വിളവെടുക്കാനായിട്ട്. അതാണ് ഏറ്റവും ഇതിന്റെ ഒരു പ്രത്യേകത. 45-ാമത്തെ ദിവസം നമുക്ക് ഇതിനെ വിളവെടുക്കാം. അതിനനുസരിച്ചാണ് ഞങ്ങൾ ഈ വിത്ത് വിതയ്ക്കുന്നത് എല്ലാ വർഷവും.
1: 45 ദിവസം മതി ഇത് ഏകദേശം വിളവാവാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കൃഷി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ പൊട്ടുവെള്ളരി കൃഷി ചെയ്യാറുണ്ടോ ആ വർഷം തന്നെ?
0: ഇല്ല, പിന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒരു വിളവേ എടുക്കുള്ളൂ. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മഴയ്ക്ക് മുന്നേ ഇത് ചെയ്തു വിളവെടുത്ത് തീർക്കണമല്ലോ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പൊട്ടിപ്പോകും. തന്നെയല്ല, തണുപ്പായി കഴിഞ്ഞാൽ ഇതിന് വാങ്ങാൻ ആളും ഉണ്ടാവില്ല.
1: നടീൽ രീതിയൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ വിത്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് ആ ഒരു രീതി ഒന്ന് പറയാം.
0: ആദ്യം തന്നെ ഞങ്ങള് നിലൊരുക്കും, പിന്നെ അതിനകത്ത് കുമ്മായം വിതറും. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഓപ്പൺ പ്രിസിഷൻ ഫാം മെത്തേഡിലെ, അതായത് വാരം പോലെ കോരി അതിനവിടെ പൈപ്പ് ട്രിപ്പ് ലൈൻ ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ മൾട്ടിങ് ഷീറ്റ് വിരിച്ച് എന്നിട്ടൊരു ഹോൾ ഉണ്ടാക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ വിത്ത് വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിനകത്ത് മുള വന്നിട്ടുണ്ടാകും. കുഴിയിലും 3 വിത്ത് വെച്ചിടും.
1: ചെടി മുളച്ചു വന്നതിന് ശേഷം പിന്നെ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യേണ്ടത്?
0: ആദ്യം തന്നെ അടിവെള്ളം ഇട്ട് കൊടുക്കും. കോഴിക്കാട്ടമുള്ള സമയത്താണ് ഈ കോഴിക്കാട്ടം, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ കോഴിവളം കിട്ടിയില്ലെങ്കിൽ ചാണകപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്ത് അടിവെള്ളം ഇട്ട് ആദ്യമേ ചെയ്തിട്ടുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന വളം ട്രിപ്പ് ഇറിഗേഷൻ, ആ ട്രിപ്പ് ലൈൻ വഴി പൈപ്പിൽ കൂടിയാണ് അതിനകത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ചെടിയുടെ വളർച്ച അനുസരിച്ച് പിന്നെ വളം കൊടുക്കും അതിൽ കൂടെ.
1: നമ്മളുടെ സാധാരണ പച്ചക്കറി കൃഷി പോലെ തന്നെ കീടബാധ വരാറുണ്ടോ?
0: കീടബാധ എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, ഇത് കഴുകി ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് കീടനാശിനി ഞങ്ങൾ അടിക്കാറില്ല. ഞങ്ങള് കെണി നല്ല ഈച്ചയുടെ ഭയങ്കര ശല്യമായിരിക്കും. ഇതിന് കായുണ്ടായി വരുമ്പോഴത്തേക്കും, പൂവും കായ്ക്ക് ഉണ്ടായി വരുമ്പോഴത്തേക്കും ഭയങ്കര ഈച്ച ശല്യമായിരിക്കും. അപ്പൊ അതിന് മുന്നേ തന്നെ കെണി വാങ്ങിച്ച് ഒരേ തടത്തിലും ഒരു 3-4 എണ്ണം വെച്ച് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ കുറെ 100 കെണിയോളം വയ്ക്കും ഇത്രയും സ്ഥലത്ത് അതിന്റെ ഉള്ളില്. അപ്പൊ ഈ വർഷം വാങ്ങുന്ന പാത്രം ഞങ്ങൾ അടുത്ത വർഷം ഉപയോഗിക്കും. എന്നിട്ട് കേക്ക് വാങ്ങും, കേക്ക് വാങ്ങി അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. പച്ചക്കളൊക്കെ അതിൽ ആകർഷിച്ച് അതിലേക്ക് പോയിട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലും കൂടുതൽ ഇത് തോന്നണമെങ്കിൽ ഞങ്ങൾ വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടെ മിക്സിയിൽ അടിച്ച് അരിച്ച് പ്രയറിൽ ഒഴിച്ച് അത് ചെയ്തു കൊടുക്കും. കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ്.
1: ഒരു പൊട്ട് വെള്ളരി ഏകദേശം എത്ര കിലോ വരെ ഉണ്ടാവും?
0: ഞങ്ങൾക്ക് 7.5 കിലോ വരെയുള്ളത് ഞങ്ങള് കൃഷിഭവന്റെ എക്കോ ഷോപ്പ് വഴിയാണ് ഇത് കൂടുതലും വിൽക്കുന്നത്. പിന്നെ ഞങ്ങള് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പ് തുറക്കും ഈ സീസൺ ആകുമ്പോ, അപ്പൊ അവിടെ വന്ന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ കിലോ 60 രൂപ. പുറത്തെ വിലയൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. ചിലപ്പോ അവര് പറയും 50 രൂപയാണ് ഒക്കെ പറയും, ചിലപ്പോ 70 രൂപ 80 രൂപയൊക്കെ പുറത്ത് വിലയുണ്ടാവും. അപ്പോഴും ഞങ്ങൾ

0: രൂപയ്ക്ക് തന്നെയാണ് ഈ എല്ലാ വർഷവും കൊടുത്തോണ്ടിരുന്നത്, 60 രൂപയ്ക്ക് തന്നെയാണ്.
1: അപ്പൊ നമുക്ക് ഈ ഒരു 60 രൂപയ്ക്ക് കൊടുക്കുമ്പോഴും നമുക്കിത് ലാഭമായിട്ട് തന്നെയാണോ പോണത് ഈ
0: ആ,
1: ഒരു കൃഷി?
0: ഞങ്ങൾക്ക് ഇപ്പോ 1 ഏക്കറില് 80,000 രൂപയോളം ഞങ്ങൾക്ക് ചെലവ് വരും. ഞങ്ങൾക്ക് ഒരു 1,50,000 രൂപ വിറ്റ് വരവുണ്ടാകും.
1: ഭൂമി പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു.
0: ആ
1: അപ്പൊ
0: ആ
1: ഈ ഒരു കൃഷി മാത്രമാണോ ചെയ്യണത് ഇങ്ങനെ പാട്ടത്തിനെടുത്തിട്ട്? ഇത് കഴിഞ്ഞാൽ
0: ആ
1: നമ്മൾ വേറെ
0: ഇത്
1: ഏതെങ്കിലും?
0: കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തല്ല, ഈ വർഷം ഞങ്ങള് പയറിട്ട ചീഞ്ഞ, അപ്പൊ ചെയ്തിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അതും ഞങ്ങൾക്ക് ലാഭകരമായിട്ട് തന്നെ കിട്ടി.
1: അതായത് പൊട്ടുവെള്ളരിയുടെ ഇടവേളയായിട്ട് പയർ.
0: ഇടവേളയായിട്ട് ഞങ്ങള് പയറും കൂടെ ചെയ്തു ഇപ്രാവശ്യം. അപ്പൊ പൊട്ടുവെള്ളരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പയറായി തുടങ്ങി.
1: അപ്പൊ അതുപോലെ പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നിലത്ത് പടർന്നു പോകുന്ന ഒരു ചെടിയാണല്ലോ. അപ്പൊ കായ നിലത്ത് മുട്ടുമ്പോ അതിന് ചീയൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
0: ഇല്ല,
1: സംഭവിക്കാറുണ്ടോ?
0: അങ്ങനെ ഇടാവാറില്ല. വെള്ളം ഇതല്ല, നമുക്ക് അധികം വെള്ളം ഈ കടയ്ക്ക് മാത്രമല്ല, ഡ്രിപ്പ് ലൈൻ ആയതുകൊണ്ട് വെള്ളം നമ്മള് കായലൊന്നും അധികം വെള്ളം വീഴുന്നില്ല. മൾട്ടിങ് ഷീറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ, വാരത്തിന് താഴേലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബെഡ് പോലെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വള്ളിനേക്ക് എടുത്ത് ബെഡിലേക്ക് ആക്കും, പടർത്തുന്നത് ഈ ബെഡിൽ തന്നെയായിരിക്കും.
1: അപ്പൊ ശരിക്കും നമ്മളുടെ ഈ ഒരു കൃഷി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം ഇങ്ങനെ പടർന്നു കിടക്കുന്ന നിറയെ ഇലകൾ, അതിന്റെ ഇടയിൽ ഈ വെള്ളരി ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ മഞ്ഞ കളറിലെ അല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ.
0: അതെ അതെ, പൂഴി മണ്ണില്ല, അതാണ്. ഇവിടെ ആരും അങ്ങനെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ ഇപ്പൊ തത്തപ്പള്ളി ഭാഗത്തൊക്കെ ആളുകൾ ചെയ്തു തുടങ്ങിയിരുന്നത്. എന്നാലും ഞങ്ങളെ പോലെ ഇത്രയും സ്ഥലത്ത് ചെയ്യുന്നില്ല, കൂടുതൽ സ്ഥലത്ത് ചെയ്യുന്നില്ല ആരും.
1: വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആശയം തോന്നിയിട്ടുണ്ടോ?
0: ഇത് തന്നെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് പച്ചക്കറികള്, നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികള്. അപ്പൊ ഇത്രയും എളുപ്പമല്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ കൂടെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്രയും പരിചരണം ആവശ്യമില്ല, നമ്മൾക്ക് ഇത് ചെയ്ത് പെട്ടെന്ന് ആകുകയും ചെയ്യുമല്ലോ. പിന്നെ ഉണ്ടായി കഴിഞ്ഞ ഇതിന്റെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇന്ന് എടുക്കുന്ന വിളവ് ഇന്ന് തന്നെ തീർക്കണം, നമുക്ക് വിറ്റഴിക്കണം. പൊട്ടിയതൊന്നും നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ബാലൻസ് വരുന്നത് ചിലപ്പോ അങ്ങനെ ചീത്തയിൽ പോവാറുണ്ട്. എങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഞങ്ങള് വിളിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പച്ചക്കറികള് ഞങ്ങള് നോക്കുന്നുണ്ട്, പന്തൽ കൃഷി, പടവലം, പാവല് അങ്ങനെയുള്ളത് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും.
1: കൃഷിയിലേക്ക് വന്നപ്പോ ഏത്തവാഴ കൃഷിയാണ് ചെയ്തത്, പക്ഷെ അത് പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് പരാജയം, എന്തായിരുന്നു ആ കാരണം?
0: കാറ്റിനൊക്കെ കുറച്ച് മറിഞ്ഞു വീണ്. ആദ്യത്തെ വർഷം നന്നായിട്ട് കിട്ടി ഞങ്ങൾക്ക്. അതില് ഒരു കൊല 12, 15, 17 കിലോ വരെയൊക്കെയുള്ള കായ്ക്കലുണ്ട്. പിന്നെ പിന്നത്തെ വർഷം ആ പറമ്പിൽ തന്നെ ചെയ്തത്. അത് ഇനി അതുകൊണ്ടായിരിക്കോ, തുടർച്ചയായിട്ട് ഒരു കൃഷി തന്നെ ചെയ്യുമ്പോൾ നമ്മൾക്ക് വിളവ് കുറയും എന്ന് പറയുമല്ലോ. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കാം, അത്രയും നമുക്ക് സക്സസ് ആയില്ല. അപ്പൊ അതില് ഞങ്ങൾക്ക് നഷ്ടം വന്നു.
1: 1 ഏക്കറിന്റെ മുകളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാണ്. അപ്പൊ നമുക്ക് സഹായിക്കാനായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
0: ചെയ്യാനായിട്ട് ഞങ്ങള് നെല്ലൊരുക്കുന്നതിനൊക്കെ നമ്മൾ ട്രാക്ടർ വിളിക്കും, പിന്നെ പണിക്കാർ വിളിക്കും, അതിനൊക്കെ ഞങ്ങള് കൂലിക്കാണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇപ്പൊ കൃഷിഭവനിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിന് സഹായിക്കും. അങ്ങനെ ആ ഹെൽപ്പും കൂടെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്.
1: വിശ്രമ ജീവിതം നയിക്കേണ്ട ഈ ഒരു സമയത്ത് ഇങ്ങനെ കൃഷിയെ സ്നേഹിച്ച്, കൃഷിയിൽ ഇത്രയും എൻഗേജഡ് ആയിട്ടിരിക്കുകയാണ്, അതെങ്ങനെ സാധിക്കുന്നു?
0: നമ്മൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വിഷമില്ലാത്ത സാധനം, അതാണ് ഞങ്ങളുടെ പോളിസി. വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകളും പറയുന്നുണ്ട് ഞങ്ങളുടെ സാധനം നല്ലതാണ്, നല്ല പുട്ടുപൊടി പോലെ കല്ലപ്പൊന്നുമില്ല, നല്ല സാധനമാണെന്ന് പറഞ്ഞു. ഈ വർഷം വാങ്ങിച്ചവര് അടുത്ത വർഷവും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകും ഞങ്ങളുടെ അടുത്ത്.
1: അതുപോലെ അപ്പൊ നമുക്ക് പൊട്ടുവെള്ളരി ഏത് മണ്ണിലും കൃഷി ചെയ്യാം എന്നുള്ളത്
0: ചെയ്യാമെന്ന് ഞങ്ങൾ
1: തെളിയിച്ചിരിക്കുകയാണ്. അതെ അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി തെളിയിച്ചു.
0: ഞങ്ങൾ രണ്ടുപേരും കൂടി തെളിയിച്ചു.
1: അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങള് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാ, കൃഷിഭവനിൽ തന്നെയാണോ സമീപിക്കാറ്?
0: അതെ അതെ അതെ, ഞങ്ങളപ്പോ കൃഷി ഓഫീസർ വിളിക്കും, കൃഷിഭവനിൽ വിളിക്കും. ഇതാവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിക്കും. ഞങ്ങള് സാറിനെ വിളിച്ച് സംശയം ഞങ്ങളപ്പോ ചോദിച്ച് സാർ അതിനെന്താന്ന് വെച്ച് പരിഹാരം അപ്പൊ തന്നെ പറഞ്ഞുതരും.
1: നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്, പ്രത്യേകിച്ചും വീട്ടമ്മമാരോടൊക്കെ എന്താ പറയാനുള്ളത് കൃഷിയെ പറ്റിയിട്ട്?
0: പറയാനുള്ളത് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുക, വിഷമില്ലാത്ത പച്ചക്കറികളും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. എന്തായാലും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ, എനിക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, റിട്ടയർ ചെയ്തിട്ട് 12 വർഷം, അപ്പോ എന്റെ പ്രായം അറിയാലോ. അപ്പൊ എല്ലാവരും അതുപോലെ നമ്മളെ കൊണ്ട് പറ്റി, നമ്മൾക്ക് ഈ പുറം നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പച്ചക്കറികൾ. എല്ലാവരും ശ്രമിച്ചാൽ ഇപ്പൊ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ പഴയ രീതിയിൽ നിന്ന്.
1: മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
0: താങ്ക് യു, താങ്ക് യു.

വാണിജ്യാടിസ്ഥാനത്തിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന കൂനമ്മാവ് വള്ളുവള്ളി സ്വദേശിനി വനജ അശോകന്റെ കൃഷിരീതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് വനജയെ വിളിക്കാവുന്നതാണ്. നമ്പർ 94 95 49 52 20.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി കിസാൻ വാണിയിൽ മണ്ണിനെ ജീവനെ പോലെ ചേർത്തു പിടിക്കുന്ന അനിതാ ഭവനിൽ VS പത്മകുമാറിനെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. സമൂഹത്തിൽ ആരോഗ്യബോധം കൂടിയതോടെ പഴവർഗ്ഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പപ്പായയ്ക്ക് ആവശ്യം വർദ്ധിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോഴാണ് പത്മകുമാർ പപ്പായ കൃഷിയിലേക്ക് തിരിയാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇദ്ദേഹം പപ്പായ കൃഷിക്ക് തുടക്കമിട്ടത്. റെഡ് ലേഡിയാണ് പ്രധാന വിള. ഏകദേശം 1000 വിത്തുകൾ വാങ്ങി പോളിഹൌസിൽ മുളപ്പിച്ച ശേഷം തെങ്ങുകൾക്കിടയിൽ ഇടവിളയായി തൈകൾ നട്ടു. ഓരോ ചെടികൾക്കും പ്രത്യേകം തുള്ളിനന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ജൈവരീതിയിലാണ് കൃഷി. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്?
1: ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷിയെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. നെല്ലും നാളികേരവും പച്ചക്കറിയും തുടർച്ചയായി കൃഷി ചെയ്യുന്ന അച്ഛനോടൊപ്പം പറമ്പിൽ പോയാണ് കൃഷി രീതികൾ ഞാൻ ആദ്യം കാണുന്നതും പിന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതും.
0: നിലവിലിപ്പോൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
1: കഴിഞ്ഞ 15 ഞാൻ വാഴ, തെങ്ങ്, പച്ചക്കറി എന്നീ കൃഷികളിൽ ഏർപ്പെട്ടു വരികയാണ്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കുക മാത്രമല്ല, ചെറിയ തോതിൽ അത് വിപണനം നടത്താനും എനിക്ക് കഴിയുന്നുണ്ട്.
0: അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പപ്പായ കൃഷിയിലേക്ക് തിരിഞ്ഞത്?
1: നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ അവബോധം കൂടിയതോടുകൂടി ഒരു ഫ്രൂട്ട് കൃഷിയിലേക്ക് മാറിയാലോ എന്ന ചിന്ത എന്നിലുണ്ടായി. അങ്ങനെയാണ് പപ്പായ കൃഷിയിലേക്ക് പോകണമെന്ന് ഞാൻ ആലോചിച്ചത്. എന്റെ കൃഷിഭവനിൽ കൃഷി ഓഫീസറുമായി ഞാൻ ഇക്കാര്യം പങ്കുവെക്കുമ്പോൾ നല്ല സാധ്യതയുള്ള ഒരു വിളയാണ് പപ്പയെന്നും അതിലേക്ക് ഇറങ്ങുന്നത് നന്നാവുമെന്നും കൃഷി ഓഫീസർ ഉപദേശിച്ചു. ഹൈബ്രിഡ് വിത്ത് വാങ്ങി കൃഷിഭവന്റെ തന്നെ മേൽനോട്ടത്തിൽ അത് മുളപ്പിച്ച് തയ്യാക്കി ഇപ്പോൾ എൻ്റെ തെങ്ങുംപുരയിടത്തിൽ ഒരു ഇടവിളയായി ഞാൻ ഈ ഹൈബ്രിഡ് റെഡ് ലേഡി പപ്പയ കൃഷി നടത്തുകയാണ്.
0: ഇതിന്റെ കൃഷി രീതി ഒന്ന് വിവരിക്കാമോ?
1: പുരയിടം കിളച്ച് പണയുണ്ടാക്കി 2 അകലത്തിൽ കുഴിയെടുത്ത് കുമ്മായം വിതറി 15 കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്താണ് ഞാൻ ഈ തൈ നട്ടിട്ടുള്ളത്. 1 പ്രായമായ തൈയാണ് നടാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കടുത്ത വേനലല്ലേ ഇപ്പോൾ, എൻ്റെ പപ്പയ ചെടികളിൽ കുറേയൊക്കെ വേനൽച്ചൂടിൽ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ തുള്ളിജല പ്രയോഗമാണ് എല്ലാ ചെടികളിലും നടത്തിയിട്ടുള്ളത്. മണ്ണിൽ കൃത്യമായി ജലാംശം ലഭിക്കുന്നതിന് ഈ കണികജല പ്രയോഗം, ഹൈടെക് പ്രയോഗം ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
0: ഇടയ്ക്ക് കളകളൊക്കെ വരുമല്ലോ, അപ്പോ ഈ കളകൾ വരാതിരിക്കാനായിട്ട് താങ്കൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്?
1: ചെടികൾക്കിടയിൽ തള വരാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഞാൻ വിരിച്ചിട്ടുണ്ട്. ആധുനികമായ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ പ്ലാനിങ്ങും എനിക്ക് കൃത്യമായിട്ട് കൃഷി ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്.
0: ഈ കൃഷിക്ക് എന്തെങ്കിലുമൊക്കെ രോഗബാധ കണ്ടിട്ടുണ്ടോ? അവ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്?
1: കർഷകൻ എന്ന കൃഷിയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രോഗകീടബാധയാണ്. പച്ചക്കറിയിൽ ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ, കായതുരപ്പൻ, നീരൂറ്റിക്കൊടിക്കൽ കീടങ്ങൾ തുടങ്ങി ധാരാളം കീടരോഗബാധയാണ് നിലനിൽക്കുന്നത്. മൊസൈക്ക് ഒരു വൈറൽ രോഗമാണ്. മുഞ്ഞരോഗം എല്ലാ പച്ചക്കറികളെയും ബാധിക്കുകയാണ്. വേപ്പെണ്ണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ജൈവ കീടനാശിനി. 1 വെള്ളത്തിൽ 5 വേപ്പെണ്ണ ചേർത്താണ് ഞാൻ ഈ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജൈവ കീടനാശിനി എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ

0: തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രേയ എന്ന ജൈവ കീടനാശിനി. അതും 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ചേർത്ത് ഉപയോഗിച്ചാൽ കുറേയേറെ ഇത്തരത്തിലുള്ള രോഗകീടാണുബാധകളെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
1: താങ്കളുടെ പപ്പായ ചെടിയിൽ മൊസൈക്ക് രോഗബാധ കണ്ടിട്ടുണ്ടോ?
0: മൊസൈക്ക് രോഗം ആരംഭത്തിൽ എൻ്റെ പപ്പായ ചെടിയെ ബാധിച്ചിരുന്നു. അപ്പോൾ തന്നെ ആ ചെടികൾ തോട്ടത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഞാൻ പുഴുതു മാറ്റി. തുടർന്ന് തൊട്ടടുത്ത ചെടികളിൽ രോഗം വരാതിരിക്കാൻ വേണ്ടി ജൈവ കീടനാശിനി നൽകി. ഇതുമൂലം എനിക്ക് മൊസൈക്ക് രോഗത്തിൽ നിന്നും സമ്പൂർണമായ നിയന്ത്രണം ഉണ്ടായി.
1: ഇതിന്റെ വിപണനം എങ്ങനെയാണ്?
0: പപ്പയുടെ വിപണനത്തിനായി ഞാൻ ചില സൂപ്പർ മാർക്കറ്റുകളെ സമീപിച്ചിട്ടുണ്ട്. അവരെല്ലാം അതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് വഴിയും കുറച്ചൊക്കെ വിറ്റഴിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാട്ടിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെ ഓൺലൈൻ വിപണിയും ആലോചനയിലുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ആഗ്രഹമുണ്ട്. ഇതിനായി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാമെന്ന് കൃഷി ഓഫീസർ സമ്മതിച്ചിട്ടുണ്ട്.
1: കൃഷി ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സഹായങ്ങൾ എന്തൊക്കെയാണ്?
0: ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവ കൃഷി ഓഫീസിൽ നിന്നും എനിക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിനും ആനുകൂല്യം ലഭിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള സഹായത്തിന് ഞാൻ കാത്തിരിക്കുകയാണ്. കാർഷിക കർമ്മസേനയിലെ തൊഴിലാളികളുടെ സഹായവും എനിക്ക് കൃഷിയിൽ ലഭിച്ചിട്ടുണ്ട്.
1: അപ്പോൾ താങ്കളുടെ ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കിസാൻ വാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: ഏത് കൃഷിയും മികച്ച സാങ്കേതിക വൈദഗ്ധ്യത്തോടെയും നല്ല മുന്നൊരുക്കത്തോടെയും ആരംഭിച്ചാൽ അത് വിജയിക്കും എന്ന കാര്യത്തിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് കൃഷി ഓഫീസിന്റെ സഹായം പൂർണ്ണമായി ലഭ്യമാക്കി നാം കൃഷിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് കാർഷിക വൃത്തിയിൽ നിന്നും നല്ല പ്രതിഫലം ലഭിക്കും എന്നാണ് അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും ചെറുമക്കളെയും കൃഷിയിലേക്ക് കൊണ്ടുവന്ന് കൃഷിപാഠം തലമുറ തലമുറ രീതിയിൽ കൈമാറാൻ എല്ലാവരും ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുണ്ട്.
1: ഇത്രയും വിശേഷങ്ങൾ നമ്മുടെ കിസാൻവാണി ശ്രോതാക്കളോട് പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്കളുടെ ഈ ഒരു സംരംഭം വളരെ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കിസാൻ വാണിയിൽ ഇതുവരെ പപ്പായ കൃഷി വിശേഷങ്ങൾ പങ്കുവച്ചത് ജൈവ കർഷകനായ VS പത്മകുമാർ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9446417191. നമ്പർ വീണ്ടും പറയാം: 9446417191. ഇന്നത്തെ കിസാൻ വാണി പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ഡോക്ടർ സൂര്യബാബു എസ്, നീതു എൻ ടി.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
4: ഇത് ആരുടെ നമ്പറായേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
5: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
3: 10.5 മാറ്റ് സത്യം.
6: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
7: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്നും നാളെയും കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 36°C, കുറഞ്ഞ താപനില 26°C. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

0: നാടൻ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള, മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 26,800 രൂപ, ആലപ്പുഴ 25,900 രൂപ, കോട്ടയം 29,200, എറണാകുളം 25,500, കൊച്ചി റെഡി 25,900, ആലുവ 27,900 രൂപ, വടകൻ പറവൂർ 27,300 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,200, വടക്കൻ പറവൂർ 15,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 4,000 രൂപ, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000 രൂപ. നാളികേരം തുണ്ടില്ലാത്ത ദായിരത്തിന് എറണാകുളം 28,000, ആലുവ ക്വിൻ്റലിന് 5,400, തൊടുപുഴ 1,000 30,500 രൂപ. കയർ ക്യുൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,000 രൂപ. കുരുമുളക് ക്യുൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,400, ആലുവ 68,500, കോതമംഗലം 68,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 2,900, കട്ടപ്പന 2,600. ചുക്കു ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, കോതമംഗലം 24,000, തൊടുപുഴ 25,000, കട്ടപ്പന 25,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 20,700, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 20,400, തൊടുപുഴ 23,500. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 20,500, കട്ടപ്പന 20,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 147,000 രൂപ, ആലുവ 155,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 3,800 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ, നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,700, ആലുവ 3,500, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMkochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
4: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ.

0: മലക്കം പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
1: പ്രീതി, ഇന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈനിൽ. ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:52. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISLൽ ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPLൽ ചെന്നൈയ്ക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം May 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2,792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
3: രണ്ടാമത്
2: അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധമന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
2: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94%ത്തിലധികമായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സെനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല 1 മത്സരിച്ച അദ്ദേഹത്തിന് 2001 അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ

0: ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈയ്ക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ FM ഈവനിംഗ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ മുതൽ 9 മണിവരെ ശ്രോതാക്കളുടെ ഇഷ്ട ഇനങ്ങളുമായി FM ഈവനിംഗ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: FM Evening. FM Evening-ൽ ആദ്യം
1: സമകാലികം.
2: രാജ്യത്തെ 16-ാമത് സെൻസസ് അഥവാ കാനേഷുമാരി തുടങ്ങുകയാണ്. പൂർണമായും ഡിജിറ്റൽ രീതിയിലാണ് പുതിയ സ്ഥിതിവിവര കണക്കെടുപ്പ്. 2021-ൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മൂലം മാറ്റിവെച്ചതായിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: എന്റെ പേര് ഡോക്ടർ ടി എൽ ശ്രീകുമാർ. ഞാൻ എറണാകുളം ജില്ലയിലെ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസറാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന സെൻസസ് 2027-ന്റെ എറണാകുളം ജില്ലയിലെ 4 മാസ്റ്റർ ട്രെയിനർമാരിൽ ഒരാൾ കൂടിയാണ്. ആദ്യഘട്ട മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം തിരുവനന്തപുരത്ത് വച്ച് 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ പൂർത്തിയായി. അത് നടത്തിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിന്റെ നാഷണൽ ട്രെയിനർമാരാണ്. ഈ തവണത്തെ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഡിജിറ്റൽ സെൻസസ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2011 ശേഷം ഏതാണ്ട് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ പൂർണ്ണമായൊരു പിന്തുണ ഈ സെൻസസിന്റെ വിജയത്തിന് വേണ്ടി ആവശ്യമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ഡാറ്റ കളക്ഷൻ ആണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ജൂലൈ 1 മുതൽ 30 വരെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഭവന പട്ടിക, അതായത് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്നത് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും നടക്കുക. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് നടത്തുന്നത് ജില്ലാതലത്തിൽ സെലക്ട് ചെയ്യുന്ന എന്യൂമറേറ്റർമാർ മുഖേനയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിൽ സെൽഫ് എന്യൂമറേഷൻ, അതായത് സ്വന്തമായി തന്നെ നമുക്കൊരു വെബ് പോർട്ടൽ വഴി ഈ സെൻസസിന്റെ വിവരങ്ങൾ നമുക്ക് സ്വയം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഈ തവണ നൽകുന്നുണ്ട്. അപ്പോൾ സ്വയമായിട്ടും നമുക്ക് വിവരങ്ങൾ നൽകാം. അതോടൊപ്പം ജൂലൈയിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് വഴിയും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കപ്പെടും. ഈ രണ്ട് രീതിയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ സംസ്ഥാനത്തിന്റെ സെൻസസ് നോഡൽ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പാണ്. സംസ്ഥാനത്ത് ഒരു സെൻസസ് ഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെയാണ് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം ജില്ലകളിൽ ജില്ലാ കളക്ടർമാരാണ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരെ സഹായിക്കാൻ അതാത് ചാർജ് തലത്തിലുള്ള സെൻസസ് ഉദ്യോഗസ്ഥരെയും ജില്ലകളിൽ നിയമിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അത് ഏകോപിപ്പിക്കുന്നതും ഫീൽഡ് തലത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതും. സെൻസസ് 2027 നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ

0: പ്രത്യേകത മുൻപ് ചെയ്തിരുന്ന പോലെ പേപ്പർ ഷെഡ്യൂളുകളുടെ ഉപയോഗം തവണ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട എന്യൂമറേറ്റർമാർ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഒരു മൊബൈൽ ആപ്പിലൂടെ, അതിനെ പറയുന്ന പേര് HLO ആപ്പ് എന്നാണ്, ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആപ്പ് അതാണ് അതിന്റെ പേര്. ആ ആപ്പിലൂടെ നേരിട്ട് വിവരശേഖരണം നടത്തി അപ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് 33 ചോദ്യങ്ങൾക്കാണ് ഒരു വിവരദാതാവ് ഉത്തരം നൽകേണ്ടത്. അതായത് ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ വീടിന്റെ പ്രധാനപ്പെട്ട അതിന്റെ വീട്ടു നമ്പർ, അതോടൊപ്പം നമ്മളൊരു ഒരു സെൻസസ് ഹൗസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ അതിന് കൊടുക്കും. അതോടൊപ്പം ആ വീടിന്റെ നിലം, നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വസ്തുക്കൾ, വീടിന്റെ ഭിത്തിയുടെ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ, മേൽക്കൂരയുടെ തരം, വീട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് താമസത്തിനാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷോപ്പ് പോലെയുള്ള ഉപയോഗങ്ങൾക്കാണോ, കുടുംബത്തിൽ എത്ര പേരാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, അതുപോലെ കുടുംബത്തിന്റെ കുടിവെള്ള സ്രോതസ്, ശുചിത്വ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങൾ അടങ്ങുന്ന ആ ഒരു ആദ്യഘട്ട സർവേയാണ്. ഈ ആപ്പ് വഴി അതിന്റെ ഉത്തരങ്ങൾ ശേഖരിക്കപ്പെടുകയും അത് അനാലിസിസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളുമായി ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതേസമയം തന്നെ നമുക്ക് ഇത് സ്വന്തമായി തന്നെ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് സ്വയമേവ ചെയ്യുന്നതിനും സൗകര്യമുണ്ടാവും. അങ്ങനെ സ്വയമേവ ചെയ്യുന്ന സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ഈ ഉത്തരങ്ങൾ നൽകി പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്ന ഒരു നമ്പർ ലഭിക്കും. ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ജൂലൈ മാസത്തിൽ നമ്മളുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരുമ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ ID അവർക്ക് കൈമാറുകയും ചെയ്യണം. ആ സെൽഫ് എന്യൂമറേഷൻ ID, അതായത് എന്യൂമറേറ്റർ, അവരുടെ മൊബൈൽ ആപ്പ് വഴി വെരിഫൈ ചെയ്യുകയും കൊടുത്ത വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. മാസ്റ്റർ ട്രെയിനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ ഞങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുതലായ വിവരങ്ങളെല്ലാം ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ജില്ലകളിലെ മാസ്റ്റർ ട്രെയിനർമാർ ഇനി ജില്ലാതലത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫീൽഡ് ട്രെയിനർമാരെ പരിശീലിപ്പിക്കുകയും ഈ ഫീൽഡ് ട്രെയിനർമാർ മുഖേന, അതായത് എന്യൂമറേറ്റർമാരെയും ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന സൂപ്പർവൈസർമാരെയും ട്രെയിൻ ചെയ്യുകയും അതിനുശേഷം ഈ ട്രെയിനിങ് പൂർത്തിയാകുന്നതോടുകൂടി ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാർ ഈ ഡാറ്റ കളക്ഷന് വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാരാണ് ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് സൂപ്പർവൈസർമാർ എന്ന് പറയുന്ന കുറച്ചു പേരെ കൂടി നമ്മൾ നിയോഗിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് താഴെ തട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻസസ് 2027 ആദ്യഘട്ട ഭവന പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും മറ്റും ഒരു കണക്കെടുപ്പാണ്. അതിന്റെ ഭാഗമായി വ്യക്തിവിവരങ്ങളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്നില്ല എന്നതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ നമ്പറോ വോട്ടർ ID കാർഡിന്റെ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നൽകേണ്ടതില്ല. നമ്മുടെ വീട് എന്ന് പറയുന്ന ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ശേഖരിക്കുന്നത്. സെൻസസിന്റെ പരിശീലനങ്ങളുടെ എല്ലാം ഭാഗമായി താഴെത്തട്ടിൽ സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന 2 പ്രധാന വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഫീൽഡ് തലത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ അഗൃഹനാഥൻ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരു വിവരശേഖരണ പ്രക്രിയ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ നടക്കുന്ന ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള പദ്ധതികളും മറ്റ് പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഈ ഒരു മാസക്കാലം, അതായത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള ഒരു മാസക്കാലം, എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുമ്പോൾ വിവരം നൽകാൻ, നമ്മൾ വീട്ടിൽ പരമാവധി നമുക്ക് വിവരം നൽകാനുള്ള ഒരു സന്നദ്ധത കൂടി എല്ലാവരും കാണിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഈ സമയത്തുണ്ടെങ്കിൽ സെൽഫ് എന്യൂമറേഷൻ വഴിയാണെങ്കിലും നമുക്ക് വിവരങ്ങൾ നൽകാനുള്ള ഒരു സന്നദ്ധത എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം.
1: ഇന്ത്യയിൽ സെൻസസ് 2027 നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയുള്ള ഈ പ്രക്രിയ 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്.
2: എറണാകുളം കലക്ടറേറ്റിലെ മജിസ്റ്റീരിയൽ സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് MG നിഷ.
1: ആദ്യത്തേത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ്. കേരളത്തിൽ ഇത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്, ഒരു മാസം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്, അത് 2027 ഫെബ്രുവരിയിലാണ് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു സംവിധാനം കൂടി ഇത്തവണത്തെ സെൻസസിന്റെ പ്രത്യേകതയാണ്. ഇത് ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് സെൻസസ് പോർട്ടലിലൂടെ ഓരോരുത്തർക്കും ഓൺലൈനായി ഡേറ്റ നൽകി ഇതിൽ പങ്കെടുക്കാവുന്നതാണ്.

0: sc.census.gov.in എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അതിൽ കാണുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഓരോരുത്തർക്കും സെൽഫ് എനോമറേഷൻ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഒരു സെൽഫ് എനോമറേഷൻ ഐ ഡി ലഭിക്കും. പിന്നീട് ജൂലൈ മാസത്തിൽ എനോമറേറ്റർമാർ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഈ ഐ ഡി അവർക്ക് കൈമാറുക. തുടർന്ന് ഈ പ്രക്രിയ അവർ പൂർത്തിയാക്കിക്കോളും. അങ്ങനെ ഓരോരുത്തർക്കും ഈ സെൻസസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ വിവരങ്ങൾ നേരിട്ട് നൽകുവാനും പറ്റും. അതുവഴി എന്യൂമറേറ്റേഴ്സിന് അവരുടെ ജോലി കുറച്ചുകൂടി ലഘൂകരിക്കാനും പറ്റും.
1: പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർക്കുള്ള പരിശീലന പരിപാടിയിലൂടെ April 18 കേരളത്തിൽ സെൻസസ് പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജില്ലയിലെ സെൻസസ് ഓഫീസർമാർക്കും ചാർജ് ഓഫീസർമാർക്കുമുള്ള പരിശീലനങ്ങൾ ജില്ലാതലങ്ങളിൽ നടത്തി. തുടർന്ന് മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വരുന്നു. ഇനി ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലനം ജില്ലാതലത്തിലും അതേ തുടർന്ന് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസേഴ്സിനുമുള്ള പരിശീലന പരിപാടികൾ ചാർജ് തലങ്ങളിലും നടത്തുന്നതാണ്. ഈ പരിപാടികൾ പൂർത്തിയായതിന് ശേഷം സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതാണ്.
2: സെൻസസ് 2027 അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
3: ജില്ലാ സെൻസസ് ഓഫീസർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്.
2: സെൻസസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ബഹുമാനിയായ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. പിന്നെ ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ ADM ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ജനറലും. സബ് ഡിവിഷനിൽ 2 സെൻസസ് ഓഫീസേഴ്സ് ആണുള്ളത്. 1 സബ് കളക്ടർ ഫോർട്ട് കൊച്ചിയും RDO മൂവാറ്റുപുഴ. ഈ പ്രവർത്തനങ്ങളിൽ ഇവരെ കൂടാതെ അഡീഷണൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസേഴ്സ് ആയി ജോയിന്റ് ഡയറക്ടർ LSTD, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ഡെപ്യൂട്ടി ഡയറക്ടർ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഫർമാറ്റിക്സ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ, IT മിഷൻ എന്നിവരും ഉണ്ട്. ഈ സെൻസസ് ഓപ്പറേഷൻസിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി ചാർജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അർബൻ ചാർജ് ഓഫീസറായിട്ട് 3 ചാർജായിട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് മാത്രം തിരിച്ച് ചാർജ് ഓഫീസേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ 13 മുനിസിപ്പൽ സെക്രട്ടറിമാരും ഉണ്ട്. അപ്പൊ 13+3=16 ചാർജസ് ആയിട്ട് അർബൻ ചാർജിനെ തിരിച്ചിരിക്കുകയാണ്. റൂറൽ ചാർജ് ഓഫീസേഴ്സായിട്ട് 7 തഹസിൽദാറും ഉള്ളതാണ് റൂറൽ ഏരിയ. ഇതിനെ സംബന്ധിച്ച് ട്രെയിനിങ് ഷെഡ്യൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസ്ട്രിക്ട് ആൻഡ് ചാർജ് സെൻസസ് ഓഫീസേഴ്സിന് 20-25 April വരെ അതിന്റെ ട്രെയിനിങ് നടന്നു കഴിഞ്ഞു. ഇനി മാസ്റ്റർ ട്രെയിനർമാരുടെ ട്രെയിനിങ് ആണ്. അത് 6 May തൊട്ട്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തൊട്ട് 9 May 4 മാസ്റ്റർ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടക്കുകയാണ്. ട്രെയിനിങ് ഷെഡ്യൂൾഡ് ഫോർ ഫീൽഡ് ട്രെയിനേഴ്സ് ഉണ്ട്. അത് 18 May-25 May 3 ബാച്ചസ് ആയിട്ട് 118 ഫീൽഡ് ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എന്യൂമറേഷൻ സൂപ്പർവൈസേഴ്സ് ചാർജ് ലെവലിൽ 28/5/2026 മുതൽ 23/6/2027 വരെയാണ് ട്രെയിനിങ് നടക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുന്നത്. 1 സെൻസസ് പ്രാഥമിക ഘട്ടം, ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക്, അത് തിരിച്ച് ആദ്യ ഘട്ടമായിട്ട് നടക്കുന്നത്. അത് 1/7/2026 മുതൽ 30/7/2026 വരെയാണ്. ഈ സെൽഫ് എന്യൂമറേഷന് അവസരമുണ്ട്. അത് നമ്മുടെ സെൽഫോൺ മുഖാന്തരം ആപ്പുണ്ട്, ആപ്പ് മുഖാന്തരം ആണ് ചെയ്യുന്നത്. 15 16/6-30/6 വരെയാണ്. സെൻസസിന്റെ അടുത്ത ഘട്ടം, 2 പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. ഇത് February 2027 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ സെൻസസിന്റെ പ്രവർത്തനങ്ങളിൽ എന്യൂമറേറ്റേഴ്സുമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ബൃഹത്തായ ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാ സഹകരണങ്ങളും നൽകണമെന്നും ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
3: ഒരു രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ചും മറ്റും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള വ്യവസ്ഥാപിതമായ പ്രക്രിയയാണ് സെൻസസ്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും സെൻസസ് ഡാറ്റ അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ യഥാതഥമായ വിവരങ്ങൾ സമർപ്പിച്ച് സെൻസസ് 2027 വിജയിപ്പിക്കാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. നിർവഹണം റിയ,
4: സഹായം TP വിവേക്.
5: സമകാലികം.

പ്രീലി എഫ് എം ഈവനിംഗ് തുടരുന്നു. കെ എസ് സി ബി അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ ദേശാഭിമാനി റോഡ്, മൈക്രോവേവ് സ്റ്റേഷനും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.

0: പറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: സേവന വാർത്തകൾ. കോട്ടയത്തെ കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തണം. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 84 17 72. നമ്പർ ഒരിക്കൽ കൂടി 62 82 84 17 72.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: KKS ഗവൺമെന്റ് ITIയിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി മെയ് ആദ്യവാരത്തിൽ ആരംഭിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ PV ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും സൌജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് NSQF ലെവൽ 3 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിങ്ങും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് KKS ഗവൺമെന്റ് ITI മാളയുമായി ബന്ധപ്പെടുക. 94 95 24 27 99. മറ്റൊരു നമ്പർ 99 95 12 12 51. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495 24 27 99. മറ്റൊരു നമ്പർ 99 95 12 12 51.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: കേരള ജുഡീഷ്യൽ സർവീസസിലെ ബാക്ക്ലോഗ് ഒഴിവുകൾ, NCA റെഗുലർ ഒഴിവുകൾ സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ തസ്തികയിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.kerala.codes.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സി ആപ്റ്റ് സംയുക്തമായി ആരംഭിക്കുന്ന ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ പ്രസ് വർക്ക് പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് 2026-2027 അധ്യയന വർഷം ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ SSLC പാസ്സായിരിക്കണം. നൂതന സാങ്കേതിക അച്ചടി രംഗത്ത് തൊഴിൽ സാധ്യത ഏറെ ഉള്ള കോഴ്സാണ്. വിശദവിവരങ്ങൾ പരിശീലന വിഭാഗത്തിലെ 0484260352 95 26

36 44 00 എന്നീ ഫോൺ നമ്പറുകളിൽ ലഭ്യമാകും. നമ്പറുകൾ ഒരിക്കൽ കൂടി 04842653 2 95263644 00 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 5. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
2: ഉപ്പുകുട്ടൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി. മാമലകളുടെ പിന്നിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുകയാണ് സൂര്യൻ. അകലെ നിന്ന് ഒരു തേക്കുപാട്ട് കേൾക്കുന്നു. വൃദ്ധനായ ചെറുമൻ നാവൂട്ടിയാണ് പാടുന്നത്. വാർദ്ധക്യത്തിലും എത്ര മധുരമായി പാടുന്നു നാവൂട്ടി. യാതന അനുഭവിപ്പാൻ മാത്രം പിറന്നവനാണ് ചെറുമനും പുലയനും. രാവിലെ മുതൽ രാത്രി വരെ വെള്ളം തേവണം. പാടശേഖരങ്ങൾ നിറയുന്നത് വരെ വെള്ളം തേവണം. കൈയും കാലും കുഴയും. വയറ്റിനുള്ളിൽ തീ ആളിക്കത്തുന്നുണ്ടാവും. പെരുമൻ പടിഞ്ഞാറസ്തമിക്കുമ്പോഴും ചെറുമന് വെള്ളം തേക്ക് തന്നെ. പണി അവസാനിപ്പിക്കാൻ മേലാളരുടെ കാര്യസ്ഥൻ തമ്പ്രാൻ വന്ന് അനുവാദം തരണം. അതുവരെ വെള്ളം തേക്ക് തന്നെ. ഭർത്താവിനെയും കാത്ത് ചാളയ്ക്കുള്ളിൽ കഴിയുന്നു കെട്ടിയവൾ. അച്ഛൻ്റെ വരവും കാത്ത് ചാളയ്ക്കുള്ളിൽ കഴിയുന്നു കുഞ്ഞുങ്ങൾ. വിശപ്പുകൊണ്ട് തളർന്ന അവരുടെ മുഖവും മേനിയും ചെറുമൻ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നു. അച്ഛാ, വിശക്കുന്നു, വല്ലതും കൊണ്ടത്തരൂ. അവരുടെ വിലാപം ഉൾക്കാതുകൾ കൊണ്ടയാൾ കേൾക്കുന്നു. സായം സന്ധ്യ. കുങ്കുമം പൂശിയ പുതപ്പുമായി വന്നെത്തുകയാണ്. രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങാറുള്ള കുളക്കോഴികൾ കളകള ശബ്ദവും പുറപ്പെടുവിച്ചുകൊണ്ട് കുളത്തിലിറങ്ങുകയാണ്. തണുത്ത കാറ്റ് വീശുകയാണ്. ആ രംഗം ഉപ്പുകൂറ്റൻ ഓർത്തു, മനസ്സിൽ ദർശിച്ചു. നാവൂട്ടിയുടെ തേക്കുപാട്ട് ഒരു വലിയ കാവ്യമായി ഉപ്പുകൂറ്റന് തോന്നി. അയാൾ ആ വരികൾ ശ്രദ്ധിച്ചു. നേരം പോയി, നേരം പോയി, പൂക്കൈതാ മറപറ്റി, കുന്നാം കോഴികുളക്കോഴി തത്തിത്തത്തിച്ചാടുന്നി. നേരം പോയ നേരത്തും കൊല്ല കൊല കൊല്ലണിയോ, അരമുറിക്കരിക്കും തന്ന് കൊല്ല കൊല കൊല്ലണിയോ, അരത്തുണ്ട് കള്ളും തന്ന് കൊല്ല

0: കോഴി കുളക്കോഴി തത്തി തത്തി ചാടുന്നേ, ഏനവിടെ ചെല്ലും മുമ്പേ ഇടില്ല മൂടില്ല, ഏനവിടെ ചെന്നേ പിന്നെ കെട്ട പുര കെട്ടിച്ചു, ഏനവിടെ ചെന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചു, നേരം പോയി നേരം പോയി. പെട്ടെന്ന് പാട്ട് നിലച്ചു. നാവൂട്ടി നാട്ടുവെളിച്ചത്തിൽ നടന്നു വരുന്നത് ഉപ്പുകുറ്റൻ കണ്ടു. അയാൾ അടുത്തെത്തി. നാവൂട്ടി കിതയ്ക്കുന്നുണ്ടായിരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഛത്തീസ്ഗഡിലെ കാംഗർ നാരായണൻപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നു പോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. IPL ചെന്നൈയ്ക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.

What's the word for the feeling we get when we smell a familiar perfume, a song, or an experience that stops us in the tracks? എങ്ങു നിന്നെന്നറിയാതെ പെട്ടെന്ന് നമ്മെ വീണ്ടും കീഴ്പ്പെടുത്തുന്ന പരിചിതമായ ഏതോ സുഗന്ധം, കേട്ടുമറന്ന ഒരു പാട്ട് അല്ലെങ്കിൽ അനുഭൂതി. വാക്കുണ്ട് സ്റ്റൗണ്ട്, STOUND, സ്റ്റൗണ്ട്. എ സഡൻ സ്റ്റൗണ്ട് ഓഫ് സോറോ സ്വെപ്റ്റ് ഓവർ ഹർ വെൻ ഷി എൻറ്റേർഡ് ഹർ ചൈൽഡ്ഹുഡ് ഹോം. താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നേരം എങ്ങു നിന്നെന്നറിയാതെ ഒരു വിഷാദം അവളെ കീഴടക്കി. എ സ്റ്റൗണ്ട് ഓഫ് സെൻസ് ടൈഡ് ടു ഹർ മദർ പൊസെസ്ഡ് ഹർ. എ മെമ്മറി ഷാർപ്പ് ആൻഡ് കൺസ്യൂമിംഗ്. അവളുടെ അമ്മയുടെ മണങ്ങൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു, ഓർമ്മയേക്കാൾ വീറോടെ, വായ്പോടെ. അസ്റ്റൗണ്ട് എന്ന വാക്ക് നമ്മൾക്ക് കുറെ കൂടി പരിചയമുള്ള ഒന്നാണ്. അസ്റ്റൗണ്ട്, ASTOUND. അസ്റ്റൗണ്ട് ഇസ് ടു ഷോക്ക് ഓർ സർപ്രൈസ്, ഞെട്ടിപ്പിക്കുക എന്ന അർത്ഥം. ദി ന്യൂസ് അസ്റ്റൗണ്ടഡ് മീ, ആ വാർത്ത എന്നെ ഞെട്ടിപ്പിച്ചു. ഓൾവേസ് ഡു വാട്ട് ഇസ് റൈറ്റ്, ഇറ്റ് വിൽ ഗ്രാറ്റിഫൈ ഹാഫ് ഓഫ് മാൻകൈൻഡ് ആൻഡ് അസ്റ്റൗണ്ട് ദി അതർ. എപ്പോഴും ശരിയായത് ചെയ്യുക, അങ്ങനെ മനുഷ്യരിൽ പാതിയെ തൃപ്തിപ്പെടുത്താനും മറുപാതിയെ അതിശയിപ്പിക്കാനും കഴിയും. മാർക്ക് ട്വെയിനിന്റെ വാക്കുകളാണ്. അസ്റ്റോണിഷ് എന്ന പദവും ഇതേ പ്രകാരത്തിൽ ഉപയോഗിക്കാം. Astonish, ASTONISH. Both these words point to experiences that stop you in the tracks, experiences that suddenly cause you to stop moving or doing something because you are surprised, impressed, or even frightened. The breathtaking view of the sea from the cliff will stop anyone in their tracks.

0: പല കാഴ്ചകൾക്ക്, ഈണങ്ങൾക്ക്, വ്യക്തികൾക്ക് നമ്മുടെ മേൽ വിവരണാതീതമായ ഒരു മന്ത്രശക്തിയുണ്ടെന്ന് തോന്നും. അവയുടെ അത്ഭുതകരമായ ആകർഷണ വലയത്തിൽ നാം അറിയാതെ വീണുപോവും. നമ്മൾ തിരയുന്ന വാക്ക് ഡ്യുവൻഡേ ആണ്. ഡ്യുവൻഡേ, DUENDE. ഡ്യുവൻഡെ ഇസ് എ പവർ ഓഫ് ഇറെസിസ്റ്റബിൾ അട്രാക്ഷൻ. ഡാൻസിലെന്ന പോലെ, പാട്ടിലെന്ന പോലെ, കാളപ്പോരിലുമുള്ള ആ ഇരുണ്ട മാന്ത്രിക ശക്തി കവിയെ, പ്രേക്ഷകനെ, ശ്രോതാവിനെ ഉള്ളിലേക്കുള്ളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഇന്ദ്രജാലം. ഡ്യുവൻഡെ. സ്പാനിഷ് കവിയായ ലോർക്ക ഈ ശക്തിയെ കാണുന്നത് ഏറ്റവും വലിയ പ്രചോദനവും പ്രഭാവശേഷിയുമായാണ്. സംതിങ് അബൌട്ട് ഹർ ഐസ് ഹാഡ് ദി അൺമിസ്റ്റേക്കബിൾ ഡ്യുവൻഡെ ടു അട്രാക്ട് ദി അറ്റൻഷൻ ഓഫ് പാസേഴ്സ് ബൈ. ദ സോങ് ലെറ്റ് ഡ്യുവൻഡെ ഇൻ ഹർ ലൈക്ക് എ ബ്രൈറ്റ് ഫ്ലെയിം.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: ഇന്ന് ഈ പരിപാടിയിൽ ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി അഭിമുഖം.
1: വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മൾ ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് കുഞ്ഞുനാൾ മുതലേ പലപ്പോഴും ഈ ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം ആസ്മകളുണ്ട്. പിന്നെ ഇതിൽ കുറേ കാലം നീണ്ടു നിൽക്കുന്നതുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നതുണ്ട്, ഇങ്ങനെ പലതരമുണ്ട്. അപ്പോൾ എന്തായാലും ആസ്മയെക്കുറിച്ച് പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരില്ല. എങ്കിലും നമുക്ക് ഈ ആസ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അതിനെ സുഖപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചികിത്സയെക്കുറിച്ചും മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ നമുക്ക് അത്തരം കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ആസ്മ? നമ്മൾ വലിവിൻ്റെ അസുഖമെന്നും ശ്വാസം മുട്ടലെന്നും ഒക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. എങ്ങനെയാണ് വൈദ്യശാസ്ത്രം ഇതിനെ കാണുന്നത്?
2: ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്വാസം മുട്ട് തന്നെ, പക്ഷെ മരുന്നിലൂടെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വാസം മുട്ടിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുക. അപ്പോൾ ആസ്മ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് പ്രായമായിട്ട് ഇങ്ങനെ ഭയങ്കര വലിവ് പോലെയൊക്കെ വന്ന് മരണത്തിലേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊന്നുമല്ല. ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ആസ്മ കൂടുതലും പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണ്. മിക്കവാറും അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു ആസ്മ അല്ലെങ്കിൽ ഈവൻ അലർജിയുടെ ഒരു പാരമ്പര്യം ഉണ്ടാവും. അലർജിയും ആസ്മയായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡി എൻ എയിലുള്ള ചെറിയ ചേഞ്ചസ് കാരണം ചെറിയ പ്രത്യേക വസ്തുക്കളോട്, അതിപ്പോൾ ബാക്കിയുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും ആയിരിക്കില്ല, സാധാരണ പൊടി, ചിലർക്ക് പൂച്ചയുടെ ഫറിനോടായിരിക്കും, ചിലപ്പോൾ ഡോഗിന്റെ ഫറിനോടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോടുള്ള ഒരു അലർജി ബോഡിക്ക് ഡെവലപ്പ് ചെയ്യും.
1: ശരീരം അമിതമായിട്ട് പ്രതികരിക്കും.
2: ഈ അലർജി എന്ന് പറഞ്ഞാൽ തന്നെ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ബോഡിയുടെ ഒരു പ്രതികരണത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മൂക്കിലും തൊണ്ടയിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുമ്മലായിട്ട് അലർജി എന്ന് നമ്മൾ വിളിക്കുന്ന പേരിൽ വരും. ഇതേ പ്രോബ്ലം നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അത് ശ്വാസം മുട്ടും വീസിങ്ങും ഒക്കെ ആയിട്ട് പുറത്തു വരുന്നത്, അതിനെയാണ് നമ്മൾ സാധാരണ ആസ്മ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു തരത്തിലുള്ള ആസ്മ. ഇത് കൂടാണ്ട് തന്നെ കുറേ കാലമായിട്ടുള്ള നോക്ഷ്യസ് സ്റ്റിമുലൈ എന്ന് പറയില്ലേ, നമ്മളുടെ ഇപ്പോഴത്തെ പൊല്യൂഷൻ, പൊടികൾ, പുക,
1: ചില വസ്തുക്കളോടുള്ള സമ്പർക്കം,
2: അതെ, നിരന്തരമായിട്ടുള്ള സമ്പർക്കം കാരണം പിന്നീടുള്ള പ്രായത്തിൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ ഇതിനുള്ള ഒരു ടെൻഡൻസി ഉള്ളവർക്ക് തന്നെ പിന്നീടുള്ള പ്രായത്തിൽ ചിലപ്പോൾ ഇത് വരാം. ഇത് കൂടാണ്ട് ഹാർട്ടിന്റെ കംപ്ലയിൻസ് കൊണ്ട് വരുന്ന ഒരു കാർഡിയക് ആസ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് എന്തെങ്കിലും ശ്വാസകോശത്തിന്റെ അകത്തുള്ള, ശ്വാസകോശം എന്ന് പറഞ്ഞ ഒരു ഓർഗനാണല്ലോ, അതിന്റെ അകത്ത് ശ്വാസക്കൊഴലുകൾ ഉണ്ട്. ഇത് പോയിട്ട് എത്തിച്ചെല്ലുന്ന സ്പോഞ്ച് പോലത്തെ,

0: നമ്മുടെ ശ്വാസകോശത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അവയവമുണ്ട്. അപ്പൊ ഈ ശ്വാസക്കുഴലുകളുണ്ട്, വായു നമ്മൾ മൂക്ക് കൂടി എടുത്ത് വലിയ കുഴലുകൾ വഴി ചെറിയ ചെറിയ ചെറിയ ചെറിയ കുഴലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതാണ്ട് ഒരു ഒരു ട്രീ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് അതെ നമ്മുടെ ശ്വാസകോശം പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു തണ്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ചെറിയ ചെറിയ ബ്രാഞ്ചസിലേക്ക് പോകുന്നു. അവസാനം ആൽവിയോള എന്ന് പറയുന്ന നമ്മുടെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗ്രന്ഥികളിലേക്ക് ഇത് എത്തുന്നു. അപ്പൊ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടാവുന്നത് ശ്വാസക്കുഴലുകളിലാണ്. ഈ കുഴലുകളിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരുമ്പോ കുഴലുകളുടെ വാള് തടിച്ചിരിക്കും. വാള് തടിച്ചിരിക്കുമ്പോൾ എന്താണ്ടാവുക, ല്യൂമൻ ഉണ്ടാവില്ല. ഭിത്തിക്ക് വണ്ണം കൂടുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട്, ഇപ്പൊ ഒരു പൈപ്പിന്റെ ഭിത്തിക്ക് ഭയങ്കര വണ്ണം കൂടുതലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിന് പോവാൻ പറ്റില്ലല്ലോ. പിന്നെ സോൾട്ടൊക്കെ അടിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ഒരു ലെയർ പോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പോവാനുള്ള വഴി കുറയണു. അതാണ് എക്സാക്ട്ലി ആസ്മയുടെ പ്രോബ്ലം. അപ്പൊ അത് മേജറായിട്ട് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പാരമ്പര്യമായിട്ടുള്ള നമുക്ക് ഈ അലർജിയോടുള്ള ഒരു ടെൻഡൻസി കാരണമാണ്. വേറെ പല കാരണങ്ങളായിട്ട് ഉണ്ടാവുക. ചില സമയത്ത് ഇൻഫെക്ഷനോടുള്ള ഒരു റിയാക്ഷൻ കൊണ്ടും വലിവ് വരാം. പക്ഷെ അതിനെ നമ്മൾ ആസ്മ എന്ന് വിളിക്കൂല,
1: താൽക്കാലികമാണ്.
0: ഒരു മാസമൊക്കെ നമ്മൾ കുറച്ച് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിപ്പോവും.
1: അതേപോലെ
0: അതെ അതെ അതെ അതെ. അപ്പൊ അതുപോലത്തെ റിയാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും, പൊടിയോടും പുകയോടും ഒക്കെ. പക്ഷെ ഈ ആസ്മയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവരാണ് അത് പുറത്ത് പറയാവും, പൊടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാ. പിന്നെ ചിലരൊക്കെ സംശയിക്കും, ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും വീസിംഗ് വന്നു, നമ്മളൊരു ഇൻഹെയിലർ അല്ലെങ്കിൽ നെബുലൈസേഷൻ ഒക്കെ കൊടുക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര പേടിയാവും, അയ്യോ ഇത് സ്ഥിരമായി പോവോ, എനിക്ക് ആസ്മ വരുമോ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ആ സമയത്ത് താൽക്കാലികമായിട്ട് വരുന്നതാണ്, അത് മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ ആസ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഒരു പത്തോളജിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്മ കംപ്ലീറ്റ്ലി ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റി അതിനെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല,
1: അതിനെ
0: കൺട്രോൾ ചെയ്യാൻ സാധിക്കും,
1: നിയന്ത്രിക്കാൻ
0: പറ്റും. ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റിക്കളയാൻ പറ്റില്ല. നമ്മുടെ ഷുഗർ പ്രഷർ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ പോലെ തന്നെ.
1: ഇതിപ്പോ പാരമ്പര്യ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അതേപോലെ തന്നെ നമുക്ക് അലർജി, അതാണ് വേറൊരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരാൾക്ക് ആസ്മ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് ലക്ഷണങ്ങൾ ആസ്മയായിട്ട് തിരിച്ചറിയണമെങ്കിൽ?
0: ഇതിന് നമുക്ക് അലർജിക് മാർച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ ആസ്മ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ നമുക്ക് കുഞ്ഞിലേ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഉണ്ടാവുന്ന കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും സ്കിന്നിലൊക്കെ അലർജി ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. അതന്നെ അറ്റോപ്പി എന്ന് പറയും, ഡെർമറ്റൈറ്റിസ്, അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും,
1: പിന്നെ
0: അതെ വരണ്ട ചർമ്മമായിരിക്കും. വരണ്ട ചർമ്മം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും പിന്നെ സ്ഥിരമായിട്ടുള്ള സ്കിന്നിന്റെ പുറത്തുള്ള അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് കുറയും. പിന്നെ ഇത് കുട്ടികൾ എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ ചില കുട്ടികൾക്ക് ഭക്ഷണത്തിനോടുള്ള അലർജി കാണപ്പെടും. ഇതേ കുട്ടികൾക്ക് തന്നെയാണ് കുറച്ചൊരു സ്കൂൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പതുക്കെ തുമ്മലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഫുൾ ടൈം ഈ തുമ്മലാണ്, മൂക്കൊലിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അത് മൂക്കിൻ്റെയും തൊണ്ടയുടെയും അലർജിയായി മാറി. ഇതേ കുട്ടികൾക്കാണ് കുറച്ചാൾ കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടും ആസ്മയിലേക്കൊക്കെ പോകുന്നത്. അത് ചില സമയത്തുണ്ടല്ലോ, ഒരു 5-6 വയസ്സ് വരെ നമ്മൾ അതിനെ ആസ്മ എന്ന് വിളിക്കില്ല. കുറേ കുട്ടികൾക്ക് ഇൻഫെക്ഷനോട് കൂടിയിട്ട് വലിവൊക്കെ ചെറുപ്രായത്തിലുണ്ടാവും. പക്ഷെ അതൊരു 5-6 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ ഒരിക്കലും വരാത്ത പോലെ അത് അങ്ങോട്ട് മാറിപ്പോവും. അപ്പൊ
1: അലർജിയോട് അവർ പൊരുത്തപ്പെടും, ശരീരം തോൽപ്പിക്കുന്ന ഒരവസ്ഥ.
0: ശരീരം വളർന്നു ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാണല്ലോ. അപ്പൊ ചില ശ്വാസകോശങ്ങൾ വളർന്നു വരുമ്പോൾ ഈ വീസിംഗ് ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറും.
1: പക്ഷെ ചില
0: വലിവും വീസിംഗും ആസ്മയും ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറും. പക്ഷെ ചില ആ ഒരു പാരമ്പര്യമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ചിലപ്പോൾ അത് നിലനിന്നു പോകും.
1: ഇതിന് ഈ വലിവെന്ന് പറയുമ്പോൾ ഒരു വിസിലിന്റെ ശബ്ദം വരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, അത് ഈ ആസ്മയുടെ തന്നെ ലക്ഷണമാണോ?
0: അതെ അതെ. ഈ വലിവ് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ വിസിലടിക്കുന്ന എങ്ങനെയാ, ഒരു വലിയ കുഴലിനെ ചെറുതാക്കുക, ഇപ്പോൾ വായനെ ചെറുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൽ നിന്ന് വിസിൽ വരിക. അപ്പൊ അതുപോലെ തന്നെ ഒരു നന്നായിട്ട് വികസിച്ച് നന്നായിട്ട് വായു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ചുരുക്കം വരുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ എയർ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇന്റർഫിയറൻസ്, അത് കാരണമാണ് ഈ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വലിവ് കേൾക്കുന്നത്. അപ്പൊ വലിവ് സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും അതിന് പക്ഷെ എനിക്ക് വലിവില്ലല്ലോ എന്ന്. അപ്പൊ വലിവ് പുറത്തേക്ക് കേൾക്കണം എന്നില്ല, ചിലപ്പോൾ നെഞ്ചിന്റെ ഉള്ളിൽ മാത്രമേ കേൾക്കുള്ളൂ. അതാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് പറയണേ വലിവുണ്ട് അല്ലെങ്കിൽ വീസിംഗ് ഉണ്ട് എന്ന് പറയുന്നത്. അത് ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. പുറത്തേക്ക് കേൾക്കണ വിസിലടി ശബ്ദത്തിന് വേറെയും കാര്യങ്ങൾ ഉണ്ടാവാം. ചില സമയത്ത് തൊണ്ടയിലുള്ള ഒബ്സ്ട്രക്ഷൻ ഒക്കെ കാരണം, അതെ, അങ്ങനെയുള്ള തടസ്സങ്ങൾ കാരണം ഉണ്ടാവാം.
1: പിന്നെ ഈ നെഞ്ചിലൊരു വരിഞ്ഞുകെട്ടല് അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും
0: ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പൊ തുമ്മലുണ്ടാവാം കൂടുതലായിട്ട്, അതേപോലെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറാണ്ട് കുറനാള് ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം. ഇതൊന്നും കൂടാണ്ട് ശ്വാസമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒപ്പം തീരെ ചെറിയ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ കളിക്കാനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ബാക്കിയുള്ളവർ അത്രയും അങ്ങോട്ട് എനർജിയിൽ ഓടാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഓടി കുറച്ചു നേരം നിന്ന് കഥച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓടാൻ തുടങ്ങണ പോലെ. അതേപോലെ കുറച്ചുകൂടെ പ്രായമായവർക്കാണെങ്കിൽ

0: അവർക്ക് മനസ്സിലാവും നമുക്ക് നേരത്തെ ചെയ്തിരുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ട് അല്ലെങ്കിൽ നെഞ്ചിൽ എന്തോ ഒരു ഭാരം വെച്ച പോലെ. മേജറായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ ഏർലി മോർണിംഗ് കാലത്ത് എണീറ്റ ഉടനെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യ തിരിഞ്ഞ ഉടനെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സമയത്ത് കാണുക. പിന്നെ നല്ല സിവിയറായിട്ട് അസുഖമുള്ള സമയത്ത് നമ്മൾ കാലത്ത് എണീറ്റ് പോകും. ഒരു 2-3 മണിയാകുമ്പോൾ നാച്ചുറലി നമ്മുടെ ശ്വാസക്കുഴലിൽ ഇച്ചിരി ചുരുങ്ങുന്ന ഒരു സമയം. അപ്പൊ ആ സമയത്ത് ചാടി എണീറ്റിട്ട് കുറച്ചു നേരം ശ്വാസം മുട്ട് നെഞ്ചിൽ എന്തോ ഭാരം പോലെയൊക്കെ കുറച്ചു നേരം ഇരുന്നു. അപ്പൊ ആൾക്കാർ പറയും കുറച്ചു നേരം ചൂടുകളൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് സെറ്റിലാവും, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങും. ഇതും ആസ്മയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ മെയിൻ ആയിട്ട് ചിലർക്ക് ചുമ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു കാര്യമില്ല, എനിക്കൊരു ശ്വാസം മുട്ടില്ല, ഒരു കുഴപ്പമില്ല, പക്ഷെ ചുമ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് കോഫീരിയന്റെ ആസ്മ എന്ന് പറയും, അങ്ങനെ ഉണ്ടാവും. പിന്നെ ചിലർക്ക് കഫം, വെറുതെ ഇങ്ങനെ കഫം വന്നുകൊണ്ടേ ഇരിക്കും എപ്പോഴും, അതും ആസ്മയുടെ ഒരു
1: ലക്ഷണമാണ്. ഇതിനെ തീർച്ചപ്പെടുത്തുന്നത് അത് വേറെ എന്തെങ്കിലും പരിശോധനകൾ ചെയ്യാറുണ്ടോ?
0: ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പരിശോധനകളുണ്ട്. പക്ഷെ എപ്പോഴും ആസ്മയിലെ ഏറ്റവും വലിയ കാര്യം ഹിസ്റ്ററിയാണ്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കാണ് ആസ്മ ഉണ്ടാവുക എന്ന് പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT സ്പൈറോമെട്രി, ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യൽ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പേരിൽ പറയും. അതെ, ഊതിച്ചുള്ള പരിശോധന. ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇതിന്റെ അകത്തേക്ക് ഹാൻഡ് പീസിലേക്ക് നമ്മൾ ഊതുന്നു, അതിൽ നിന്ന് എത്രത്തോളം ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. നെബുലൈസ് ചെയ്ത് രണ്ടാമത് ഒന്നും കൂടിയിട്ട് എടുത്തു നോക്കും. അപ്പോൾ ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ആസ്മയാണ്. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഈ പുകവലിയൊക്കെ കാരണം വരുന്ന COPD പോലത്തെ ഒരു അസുഖമുണ്ട്, അതും ആവാൻ സാധ്യതയുണ്ട്.
1: അപ്പൊ ഈ ആസ്മ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാല് ഇപ്പൊ ഇത് മറ്റൊരാൾക്ക് പകരാൻ സാധ്യതയുണ്ടോ? പലർക്കും ഒരു
0: തെറ്റിദ്ധാരണ, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, ആസ്മ പകരില്ല. ആസ്മ ആകെ കിട്ടാൻ സാധ്യതയുള്ളത് പാരമ്പര്യമാണ്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരിക്കലും പകരില്ല ആസ്മ ഒരാളുടെ അടുത്ത് മറ്റാളുടെ അടുത്തേക്ക്.
1: അപ്പൊ ഈ ആസ്മയുടെ ചികിത്സയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആസ്മ ചികിത്സിക്കുന്നത്? ഇപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞു ചില ആസ്മകൾ ചിലപ്പോൾ കുട്ടികൾക്ക് നേരത്തെ വളരെ നേരത്തെ ഉണ്ടാവും, അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സുഖപ്പെടും, ചിലർക്കാണെങ്കിൽ പിന്നെയും നീണ്ടു നിൽക്കാം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ?
0: അപ്പോൾ അതിനെ രണ്ട് ഭാഗമായിട്ട് പറയാം. ഒന്ന് അതിൻ്റെ പ്രിവെൻഷൻ, രണ്ടാമത് അസുഖമുള്ളവരെ ചികിത്സിക്കല്.
1: പ്രതിരോധവും
0: രോഗമുള്ളവരെ ചികിത്സിക്കല്. രോഗം ഉള്ളപ്പോൾ ലക്ഷണങ്ങളായിട്ടായിരിക്കും ആദ്യം എന്തായാലും വരിക. ആ സമയത്ത് നമ്മൾക്ക് ശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യണ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ സുഖപ്പെടുത്തുക.
1: വലിക്കുന്ന
0: മരുന്നുകൾ, അതെ അതെ, അത് ഇൻഹെയിലർ ആവാം അല്ലെങ്കിൽ നെബുലൈസേഷൻ ആവാം. പിന്നെ എന്താ പറയുക, അത് ഇൻഹെയിലർ തന്നെ പല ടൈപ്പിലുണ്ട്. ഗുളിക വലിക്കുന്നതുണ്ട്, അതേപോലെ പഫ് പോലെ ഇങ്ങനെ അടിച്ചിട്ട് വലിക്കുന്നതുണ്ട്, പല പല ഡിവൈസസ് ഉണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരിട്ട് ലങ്സിലോട്ട് മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന ഒരു രീതി, അതാണ് പ്രൈമറി ആയിട്ടുള്ള ചികിത്സ. അതാണ് അതിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ. അതില്ലാണ്ട് നമ്മൾ ആസ്മ ചികിത്സിക്കാൻ പാടില്ല. അതൊന്ന്. പിന്നെ ഉള്ളത് മരുന്നുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അലർജിയുടെ മെഡിക്കേഷൻസ് കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് സഹായിക്കും ആസ്മയ്ക്ക്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നല്ല സിവിയർ ആയിട്ടുള്ള ആസ്മയിൽ തീരെ ശ്വാസം മുട്ടി ഇപ്പോൾ കാഷ്വാലിറ്റിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കും. അത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത് എടുക്കുക. അപ്പൊ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര പേടിയാവും, സ്റ്റിറോയിഡ് പ്രശ്നമുള്ള സാധനമല്ലേ. അതങ്ങനെ നമ്മൾ ലോങ് ടേം ഒന്നുമല്ല കൊടുക്കുക. അപ്പോഴത്തെ നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഇഞ്ചക്ഷൻസ് തരും, ഇല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആയിട്ട് തരില്ല. പക്ഷേ ഈ പറയുന്ന ഇൻഹെയിലറിൽ, ആസ്മയ്ക്കുള്ള ഇൻഹെയിലറിൽ സ്റ്റിറോയിഡ് അടങ്ങിയിരിക്കണം. അതാണ് ആസ്മയുടെ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ. ബിക്കോസ് ഈ സ്റ്റിറോയിഡാണ് പോയിട്ട് നിങ്ങളുടെ ശ്വാസകോശം വികസിപ്പിക്കാൻ പോണേ, അതിൻ്റെ അകത്തുനിന്നുള്ള നീരുവീഴ്ചയൊക്കെ കുറയ്ക്കാൻ പോണേ. മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ശ്വസിച്ച് അല്ലെങ്കിൽ വലിച്ചെടുക്കണ മരുന്നുകളാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇതൊരു ലോങ് ടേം അസുഖമാണെന്ന് നമ്മൾ പറഞ്ഞു,
1: കംപ്ലീറ്റ്ലി ബോഡി
0: അതെ. അപ്പൊ വീണ്ടും വരാതിരിക്കാനുള്ള പ്രതിരോധത്തില് അതിലും ഫസ്റ്റ്, നമുക്ക് ഓൾറെഡി ആസ്മ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ ഇൻഹെയിലറിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം, ആസ്മ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അസുഖം ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ വരൂലല്ലോ. അപ്പോൾ ഒരാൾക്ക് നല്ല സിവിയർ ആയിരിക്കും, അപ്പൊ നമ്മൾ ചിലപ്പോൾ ലൈഫ് ലോങ് അവരോട് ഉപയോഗിക്കാൻ പറയും. ഒരാൾക്കുള്ളത് നമ്മൾ ചിലപ്പോൾ 1-3 മാസം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ലങ് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി നോർമലായി നമ്മൾ അന്നേരം സ്റ്റോപ്പ് ചെയ്തോളാൻ പറയും. പക്ഷെ എപ്പോഴും ഇത് കയ്യിൽ വെക്കണം. എന്തെങ്കിലും ഒരറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അതിന്റെ പ്രിവെൻഷനും ശരിക്കും പറഞ്ഞാൽ, അതായത് ആസ്മ അറ്റാക്കിന്റെ പ്രിവെൻഷനും ശരിക്കും പറഞ്ഞാൽ ഇൻഹെയിലറാണ്. ഇനി ആസ്മ എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് എത്താണ്ടേ ഇരിക്കാനായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലേ തന്നെ ഈ അലർജിയും മറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഈ അലർജീനെ നല്ല പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഈ ആസ്മയിലേക്കൊക്കെ എത്താണ്ടിരിക്കാനായിട്ട് സഹായിക്കാനുള്ള ഒരു വഴിയുണ്ട്. അപ്പൊ അതിന് അലർജീനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള വഴികളുണ്ട്. നമുക്ക് എന്തിനോടാണ് അലർജി, അതിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ ബോഡിയിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അതിനോടുള്ള അലർജി ഇല്ലാണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചെറിയ കുട്ടികളിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്, പിന്നീട് ആസ്മയിലേക്ക് എത്തിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും.
1: അതായത് ഏത് വസ്തുവിനോടാണ് അവർ ശരീരാമിതമായിട്ട് പ്രതികരിക്കുന്നത്, ആ വസ്തുവിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിരോധ ചികിത്സ
0: കൊടുക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുക.

0: പിന്നെ ആദ്യം വരുന്ന അലർജി ഡിസീസ് ഇപ്പോൾ അറ്റോപ്പി എന്ന് വെച്ചാൽ ഡെർമറ്റൈറ്റിസ്, തൊലിപ്പുറമേയുള്ള അസുഖം, പിന്നെ തുമ്മലും മറ്റു കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ടാണ് മിക്കവാറും പേർക്ക് ആസ്മ വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർച്ച്, അലർജിക് മാർച്ച് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നിന്ന് ഒന്നിലെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ, ഒരു സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ അതിനെ പിടിച്ച് അത് നന്നായിട്ട് ആ സ്റ്റെപ്പ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ചെയ്യാണ്ടിരിക്കും.
1: അപ്പോൾ ഈ ആസ്മയുടെ ചികിത്സയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. ഡോക്ടറുടെ അനുഭവത്തിൽ ഈ തെറ്റിദ്ധാരണകളെ കുറിച്ചൊന്ന് പറയാമോ? അതേപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്?
0: ആസ്മയെ പറ്റിയിട്ടുള്ള അറിവിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളാണ് കൂടുതലായിട്ടുള്ളത്. അതിനെ നമ്മൾ പ്രെജുഡിസ് എന്ന് പറയും. എന്തായാലും പറയാം, ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻഹെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഇൻഹെയിലേഴ്സ് വന്നു തുടങ്ങിയ സമയത്ത് ഇൻഹെയിലേഴ്സ് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ ചിലപ്പോൾ അതെ, അപ്പൊ നമ്മള് പലപ്പോഴും ചെറിയ ചെറിയ അസുഖത്തിനൊക്കെ പതുക്കെ മരുന്നൊക്കെ കൊടുത്ത്, അത്യാവശ്യം മരുന്നുകൾ മാത്രം കൊടുത്ത് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവർക്കും നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റാത്തതും അവർക്ക് ആ ചികിത്സ അഫോർഡ് ചെയ്യാനും പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോ ഇൻഹെയിലേഴ്സ് എല്ലാം നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെയധികം പ്രൈസ് കൺട്രോളിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്, നമുക്ക് പ്രൈസ് കൺട്രോളിലും അവൈലബിൾ ആണ്, വില നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇത് എടുത്ത് പിശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ചെറിയ ആസ്മയാണെങ്കിലും വലിയ ആസ്മയാണെങ്കിലും നമുക്ക് അവർക്ക് ഇൻഹെയിലർ എടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് നമ്മൾ അത് അവസാന ഘട്ടത്തിൽ നല്ലതായിട്ട് അസുഖം വേഴ്സൺ ചെയ്യുമ്പോൾ മാത്രം, മോശമായ അസുഖത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു സാധനം അല്ല ഇൻഹെയിലർ. ഏറ്റവും ചെറിയ ആസ്മയ്ക്ക് മുതൽ ഏറ്റവും വലിയ ആസ്മയ്ക്ക് വരെ ഇൻഹെയിലർ തന്നെ കൊടുക്കുക. ആ ഇൻഹെയിലറിന്റെ ഡോസിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ ഉള്ളിലുള്ള മരുന്നുകളുടെ നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സാധനം സെയിം തന്നെയാണ്, അത് കൊടുക്കുന്ന സാധനം സെയിം തന്നെയാണ്. അതെ, പിന്നെ ചിലർക്ക് മിഥ്യാധാരണകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതിനോട് അഡിക്ഷൻ ഉണ്ടാവും, ഇത് വൺസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതങ്ങനെയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അസുഖത്തിന്റെ ഡ്യൂറേഷൻ ഓരോ പോലെ ഇരിക്കും, അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ നെബുലൈസേഷൻ എടുക്കാനായിട്ട് ഓക്കെയാണ്. നെബുലൈസേഷൻ എന്ന് വെച്ചാൽ ആവി പിടിക്കൽ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ മാസ്ക് വെച്ചിട്ടുള്ള ആവി പിടിക്കൽ, അത് ഓക്കെയാണ്. പക്ഷെ ഇൻഹെയിലർ പറ്റൂല. പക്ഷെ ഇതിൽ രണ്ടിൽ നമ്മൾ കൊടുക്കുന്ന സെയിം മരുന്നാണ്, ഒരേ മരുന്നാണ്. ഇൻഹെയിലറിന് ശരിക്കും പറഞ്ഞാൽ മറ്റേനേക്കാളും നമ്മൾ കുറച്ച്, ഒരു മാസമോ രണ്ടു മാസം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ വില കുറവുമാണ്. ഇത് അവർക്ക് കൊണ്ടുവെടുക്കാൻ എളുപ്പമുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ എന്തോ ഒരു ധാരണ, നെബുലൈസേഷൻ എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ ഇൻഹെയിലർ ആയാൽ അഡിക്ഷൻ ആവുമെന്ന്, അതൊന്ന്. അത് ഭയങ്കരമായ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഗുളിക മതി എന്നുള്ളത്, സത്യം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആസ്മയിൽ നമുക്ക് ഗുളികയുടെ ആവശ്യമില്ല, ഗുളികയുടെ ആവശ്യമില്ല, നമുക്കൊട്ട് കൊടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോ ഇൻഹെയിലർ മാത്രം കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ട് സംതൃപ്തി ആവില്ല. പക്ഷെ മരുന്നില്ലല്ലോ ഡോക്ടറേന്ന്, അപ്പൊ മരുന്ന് കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാവുന്നതാണ്. നമുക്ക് ടാബ്ലറ്റ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ, ടാബ്ലറ്റ് സംബന്ധിച്ച് നമ്മളൊരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വയറ്റിൽ പോയി, വയറ്റിൽ നിന്ന് ബ്ലഡ് കൂടിയിട്ട് എല്ലായിടത്തേക്കും,
1: ശരീരത്തിൽ
0: എല്ലായിടത്തേക്കും എത്തിയിട്ട്, എന്നിട്ട് വേണം ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഓർഗനിൽ അത് ഒരു ഉപയോഗം റെഡി ചെയ്യാൻ. അപ്പൊ നമ്മളൊരു വലിയ ഡോസ് കൊടുത്താലല്ലേ നമുക്കൊരു സ്ഥലത്ത് ഒരു പ്രവർത്തനം നടക്കുള്ളൂ. അതേസമയം ഇൻഹെയിലറിന്റെ ഒക്കെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ മറ്റോടത്ത് മില്ലിഗ്രാമിൽ കൊടുക്കുന്ന സാധനം ഞാനിവിടെ മൈക്രോഗ്രാമിൽ കൊടുത്താൽ മതി,
1: ഒരു ഗ്രാമിന്റെ ആയിരത്തിൽ ഒരു അംശം.
0: ആ അപ്പോ സൈഡ് എഫക്ട് അതിനനുസരിച്ച് കുറവാണ്, വേറൊരു സ്ഥലത്തേക്കും അത് എത്തുന്നുമില്ല. പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കി വരാൻ ഇപ്പോ ഒരുപാട് ആക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കാനായിട്ട്.
1: എല്ലാ വർഷവും മെയ്യിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിന്റെ ഒരു പ്രസക്തിയും ഈ വർഷം എന്ത് സന്ദേശം, അതായത് 2025 എന്ത് സന്ദേശമാണ് ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.
0: അപ്പൊ ആസ്മാ ദിനം നമ്മളിങ്ങനെ ഓരോ ദിനങ്ങൾ ആചരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ എല്ലാവരുടെ അടുത്തേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. എന്ന് വെച്ചാൽ ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു മാരകമായ അസുഖമല്ല, അത് കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആണ്. പിന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന കാരണം, ആസ്മയുടെ മരുന്നുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ നോർമൽ പേഴ്സൺ ആണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, ഒന്നുമില്ല. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി സ്റ്റേറ്റ് ലെവലിൽ സ്വിമ്മിംഗ് ചാമ്പ്യൻ ആണ്, നല്ല ആസ്മയുണ്ട്. പക്ഷെ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ്മ എന്ന് പറഞ്ഞ അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻഹെയിലറാണെന്ന് മനസ്സിലാക്കുക, പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇൻഹെയിലറിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ വലിക്കുന്ന മരുന്നുകൾ എല്ലാവരിലേക്കും എത്തിക്കുക, ആവശ്യമുള്ള ആൾക്കാരിൽ എല്ലാവരേക്കും എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് കോസ്റ്റ് വില ഒരു വലിയ കൺസേൺ ആണ്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരുന്നുകളെക്കാളും വളരെയധികം ചീപ്പറായിട്ടാണ് ഒരു ഇൻഹെയിലർ എന്ന് വെച്ചാൽ 2 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ആസ്മയ്ക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചിലവ് നിങ്ങൾ ആലോചിക്കുക. എന്നാൽ ആ ഒരു എപ്പിസോഡിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മരുന്ന്, 300 അല്ലെങ്കിൽ 400 രൂപയുള്ള ഒരു മരുന്ന് 2 മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഹെയിലർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടത്തിനെ പറ്റിയിട്ട് ആലോചിക്കുക. ഒരു ഗുളികയ്ക്ക് ചിലപ്പോൾ 10 രൂപയേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു ഗുളിക നമ്മൾ 2 മാസം കഴിച്ചു വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചിലവ് വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഇൻഹെയിൽഡ് മെഡിസിൻസ് എല്ലാവരിലേക്കും എത്തിക്കുക, അത് എല്ലാവരെയും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക.

0: കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ഉപയോഗം നടക്കില്ല. പിന്നെ അതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി ഉപയോഗിക്കാനത് ഉണ്ടെങ്കിലും റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രശ്നമില്ലല്ലോ, മെഡിക്കേഷൻസ് എല്ലാം ആക്സസിബിൾ ആണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടിയിട്ട് നമ്മൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
1: ആസ്മ എന്നുള്ള രോഗാവസ്ഥ നമുക്ക് വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട്. അതായത് വൈദ്യസഹായം നമുക്ക് ലഭ്യമാണ്, മരുന്നുകൾ ലഭ്യമാണ്. ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്ന ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ്. അതുകൊണ്ട് അതിന്റെ പ്രയോജനം ഒരു ആസ്മ രോഗിക്ക് കിട്ടുകയാണെങ്കിൽ അയാളുടെ രോഗം നല്ല രീതിയിൽ സുഖപ്പെടുത്താനും അത് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതത്തിന് സഹായിക്കാനും പറ്റും എന്നുള്ളതാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ വിലപ്പെട്ട കാര്യങ്ങൾ ആസ്മ രോഗത്തെക്കുറിച്ച് പങ്കുവച്ചതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ആസ്മ രോഗത്തെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
3: FM ഹെൽത്ത് ലൈൻ.

പ്രീതി സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10-ാം തീയതിക്ക് മുമ്പായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400642077, 9400642077.

0: 2026 2027 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിനു വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും രണ്ടു വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. വിശദവിവരങ്ങളടങ്ങിയ പ്രോസ്പെക്ടസ് www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒരു വർഷത്തെ മുഴുവൻ സമയ പ്രവൃത്തി പരിചയമുള്ള പ്ലസ് ടു VHSE അല്ലെങ്കിൽ ITI KGCE പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലും അതത് പോളിടെക്നിക് കോളേജുകളിലും ലഭ്യമാണ്.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഫേസ് 14/2026/സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ 2026 അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ തസ്തികകളിലേക്കാണ് ജോലി ഒഴിവുള്ളത്. യോഗ്യത 10+2 അല്ലെങ്കിൽ ഡിഗ്രി. വയസ്സ് 18-30 ഇടയിൽ. യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 4. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0802-55-02-520 0802-55-02-520. വെബ്സൈറ്റ് വിലാസം SSCKKR.KAR.NIC.IN. SSCKKR.KAR.

aar.nic.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 8:30. പ്രീതിപോൾ ഈവനിംഗ് മെലഡി. ലോഫർ എന്ന ചിത്രത്തിൽ ആശ ഭോസ്ലെ പാടിയ ഗാനം. ആനന്ദ് ബക്ഷിയുടെ വരികൾ ലക്ഷ്മികാന്ത് പ്യാരേലാൽ ചിട്ടപ്പെടുത്തിയത്.

0: ഈവനിംഗ് മെലഡിയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 8:35 ന്യൂസ് ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈയ്ക്കെതിരെ മുംബൈയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പുള്ളുരുത്തി.
2: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
1: പശ്ചിമബംഗാളിൽ South 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌണ്ടിംഗ് നിരീക്ഷകരെയും പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചു. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചു. വോട്ടെണ്ണൽ പ്രക്രിയ സുരക്ഷിതവും സമാധാനപരവും സുതാര്യവുമായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് കമ്മീഷൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG യുടെ നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്രാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കുമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കുമ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IEDകൾ കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിനാണ് പോലീസ് ഏറ്റവും മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശം ഇറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച്

0: മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണവകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖല ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: और इसलिए हमको अपने आप को आत्मनिर्भर बनाने के लिए और जरूरी है कि हम इस रीजनल कॉन्फ्रेंसेस के माध्यम से ज्यादा अपने मैन्युफैक्चरिंग प्रोसेस को एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं इस पर हमको ध्यान देने की जरूरत है.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൃത്യമായ തയ്യാറെടുപ്പിലൂടെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും സ്ഥിതിഗതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവ്വീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവ്വീസ് ഉണ്ടാകും. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ആഗോള അസംസ്കൃത എണ്ണവിലയിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി. സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ നിർദ്ദേശം അയച്ചതിനെ തുടർന്നാണ് എണ്ണവിലയിൽ കുറവുണ്ടായത്. എന്നാൽ ഈ നിർദ്ദേശത്തിൽ താൻ തൃപ്തനല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FCയെ നേരിടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ല. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ 13 ഓവറിൽ 4 110 റൺസ് എന്ന നിലയിലാണ്. ജർമ്മനിയിലുള്ള അമേരിക്കൻ സൈനികരെ കുറയ്ക്കുന്നത് യൂറോപ്പിനെ സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിക്കുമെന്ന് ജർമ്മൻ പ്രതിരോധമന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു. ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കുമെന്ന് ഇന്നലെ പെന്റഗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പിസ്റ്റോറിയസിന്റെ പ്രതികരണം. ജർമ്മനി തങ്ങളുടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയം ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈയ്ക്കെതിരെ മുംബൈയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രീഡേ എഫ് എം ഈവനിങ് തുടരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അമ്മയോടൊത്താണ് അമ്പലത്തിലും ചന്തയിലും പോയിരുന്നത്. കാണുന്നതെന്തും വാങ്ങുന്ന ശീലമുണ്ട്. നിറമുള്ള മിഠായി, നിറമുള്ള ബലൂൺ, നിറമുള്ള പന്ത്, നിറങ്ങളിൽ പൊതിഞ്ഞ എല്ലാം, അതെല്ലാം അമ്മ വാങ്ങിത്തരുമായിരുന്നു. കുതിരപ്പന്തിക്ക് എതിർവശത്ത് വിശാലമായ ചൊവ്വവയൽ, അവിടെയാണ് കന്നുകാലി ചന്തയും പ്രദർശനങ്ങളും നടക്കാറുള്ളത്. വയലിനെ പകുത്തുകൊണ്ട് അമ്പലത്തിലേക്കുള്ള ചെമ്മൺപാത, മേലെ ചൊവ്വവയലിൽ കണ്ണത്താ ദൂരത്തോളം കാളകളെ കെട്ടിയിടാൻ വേണ്ടി താൽക്കാലികമായി പണിയുന്ന ആലകളുണ്ടാകും. താഴെ ചൊവ്വവയലിൽ പ്രദർശനശാലകളും കച്ചവട കേന്ദ്രങ്ങളും. വയലിപ്പോൾ വിണ്ടുകീറി കിടക്കുകയാണ്. വൃശ്ചികത്തിൽ തൊട്ട് ആറാട്ട്, മഞ്ഞുകാലത്തിൻ്റെ തുടക്കമാണ്. അത് കഴിഞ്ഞാൽ മഴക്കാലം. മഴക്കാലമായാൽ വയലിൻ്റെ ഭാവം മാറും. പെട്ടെന്നത് പച്ചപ്പണിയുന്നു. അതിരുകളില്ലാത്ത വിശാലത. മേടത്തിൽ വിഷു കഴിഞ്ഞാലുടൻ ആദ്യ മഴ പെയ്യും. വയലിൻ്റെ വിണ്ടുകീറലുകളിലൂടെ മഴവെള്ളം പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുന്നു. മണ്ണിൻ്റെ ഈർപ്പത്തിൽ നിന്നും ചൂടുള്ള ഒരു ഗന്ധം കുമിഞ്ഞുയരുന്നു. പിന്നെ തിരക്കിട്ട പണിയാണ്. കന്നികൃഷിക്ക് ഏറ്റവും പറ്റിയ മണ്ണാണിതെന്ന് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട്. അമ്മയ്ക്ക് കൃഷി ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ വയലെവിടെ? അതുകൊണ്ട് വീടിന് ചുറ്റും ഒരു കാട് തന്നെ അമ്മ വളർത്തുകയുണ്ടായി. അവിടെ എല്ലാ ചെടികളും ഉണ്ടായിരുന്നു, പലതരം പച്ചക്കറികളും. അമ്മ മരിച്ചതോടെ നനവും വളവും ഇല്ലാതായി. എല്ലാം വാടിക്കരിഞ്ഞു, പിന്നെ നശിച്ചു. പലതരം നെൽവിത്തുകളെക്കുറിച്ചും അമ്മയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ചൊവ്വ വയലിന് പറ്റിയ വിത്ത് തവളക്കണ്ണനും 1000 കണയുമാണെന്ന് അമ്മ പറയാറുണ്ട്. കരക്കണ്ടത്തിലേക്ക് മറ്റൊരു വിത്താണ് അമ്മ നിർദ്ദേശിച്ചിരുന്നത്. തവളക്കണ്ണന്റെ നെൽച്ചെടി വളരെ ഉയരത്തിൽ പൊങ്ങും. കടക്കെ നല്ല ഉശിരാണ്. ചിങ്ങമാസമായാൽ തവളക്കണ്ണൻ നെല്ലിനുമീതെ പടർന്നു കയറുന്ന കാക്കപ്പൂക്കളെക്കൊണ്ട് വയൽ നിറയും. വരമ്പിന്റെ ഓരങ്ങളിൽ കണ്ണാന്തളിപ്പൂക്കളുമുണ്ടാകും. അങ്ങനെ ഓരോരോ ഓണക്കാലം. രാമർ കുതിരയെ തുടച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ വളരെ പ്രയാസം തോന്നിയിരുന്നു. കൈകൾ നിവർത്തി ബലം പിടിച്ചു. കുതിരയെ ആഞ്ഞു തുടച്ചു കഴിയുമ്പോൾ മേലാസകലം വേദനയാണ്. കൈകൾ തോളിൽ നിന്നും അറ്റുപോകുന്നത് പോലെ. കുതിരകൾക്കും ഒരു മെരുക്കമില്ലായ്മയുണ്ടായിരുന്നു. അമർത്തി തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുതിര പിൻകാലം ഉയർത്തുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ കുതിരകൾ ഇണക്കം കാണിച്ചു തുടങ്ങി. തുടച്ചുകൊണ്ടിരുന്ന മുഴുവൻ സമയവും അത് ഇളകാതെ നിൽക്കും. അന്നേരം രാമർ കുതിരകളോട് സംസാരിക്കും. അവ ചുണ്ടുകൾ കോട്ടുകയും പല്ലുകൾ പുറത്തു കാട്ടുകയും ചെയ്യും. കുതിരകൾ തന്നോട് എന്തോ പറയുന്നു, എന്നാൽ മനസ്സിലാവുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ കുതിരഭാഷ തനിക്കും തീർച്ചയായും വഴങ്ങുമെന്നും തനിക്കും അവരോട് അതേ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞേക്കുമെന്നും രാമർ വിശ്വസിച്ചു. കുതിരയെ തുടയ്ക്കുന്നതിനിടയിലാണ് അപ്പുറത്തു നിന്നും ഒരു ചോദ്യം കേട്ടത്. ഇഞ്ഞിപ്പോ ഇവിടെയാ? ആരാണെന്ന് മനസ്സിലായില്ല. കുതിരയുടെ മറവിൽ ഒരു ശബ്ദം എന്ന് മാത്രം തിരിച്ചറിഞ്ഞു. ആരാത്? ഇഞ്ഞിപ്പോ ഇവിടെയാ? ശബ്ദം മറവിൽ നിന്ന് പുറത്തു വന്നു. അത് ചേക്കുവായിരുന്നു. ഇത്രയും കാലത്തെ അവൻ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഓത്തുപള്ളിയിൽ നിന്ന് വരുന്ന വയ്യ. ഇഞ്ഞ് സ്കൂളിന് പോക്ക് നിർത്തിയില്ലേ? അവൻ ചോദിച്ചു. രാമർ തുടക്കൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാളറിഞ്ഞ് വിവരോ, തമ്പ്രാട്ടിക്കുട്ടീൻ്റെ മുണ്ടിഞ്ഞി കീറിയതു നാട്ടിലാകെ പാട്ടാ. ഞാനോ സ്കൂളിൽ പോണത് നിർത്തുക, എന്നിട്ട് എന്തെങ്കിലും പണിക്ക് പോണോ? രാമർ ചേക്കുവിനെ നോക്കി. തൻ്റെ അതേ പ്രായമാണ് അവന്. ചേക്കുവിന് ഉമ്മയുണ്ട്. പെരുന്നാളിന് പുരയിൽ പോയാൽ എന്തെങ്കിലും തീറ്റിക്കാതെ വിടില്ല. അവൻ എന്താണ് വിഷമം?
3: ഇഞ്ഞി സ്കൂളിൽ പോണോ? രാമർ പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ ചേക്കു ചോദിച്ചു, ആറാട്ടിനെ നമുക്ക് എന്തെങ്കിലും നോക്കിയാലോ?
2: ആറാട്ടായാൽ സ്കൂളും പൂട്ടൂലോ.
3: തുടങ്ങാൻ പൈസ മാണ്ടേ?
2: പൈസ മാണ്ടാത്ത എന്തെങ്കിലും
3: അങ്ങനത്തെ കച്ചവടമുണ്ടോ?
2: നമുക്ക് നോക്കുക, ഇഞ്ഞു കൂടെ ഉണ്ടാവുമോ?
3: രാമർ സമ്മതം മൂളി. ചേക്കു പോയതിനു ശേഷവും രാമർ അതേക്കുറിച്ച് ആലോചിച്ചു. പണം മുടക്കാതെ എന്ത് കച്ചവടമാണുള്ളത്?
2: ആറാട്ടിന് എന്ത് തുടങ്ങിയാലും നല്ല വരുമാനമാണ്, നഷ്ടമുണ്ടാകില്ല. പക്ഷേ പണമില്ലാതെ ഒന്നും തുടങ്ങാനും കഴിയില്ല. എന്തെങ്കിലും വേണമെന്ന് രാമറിനും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പറ്റിയ ഒന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല.
3: പണമുണ്ടാക്കണം. അതിന് ചേക്കു ഒരു മാർഗം കണ്ടെത്തുമായിരിക്കും.

0: വൈകിട്ട് കുതിരകൾ മടങ്ങി വന്നതിനു ശേഷം അവയെ കുളിപ്പിച്ച് പന്തിയിൽ കെട്ടി. കുതിരകൾ രാമറിനോട് നന്നായി ഇണങ്ങുന്നത് കണ്ടപ്പോൾ ഇമ്പിച്ചൻ പറഞ്ഞു, കുതിരകൾക്ക് നിന്നെ നന്നായി പിടിച്ചു എന്ന് തോന്നുന്നു. നീ കാട്ടിയ കുരുത്തക്കേടൊന്നും ഐറ്റിങ്ങൾ അറിഞ്ഞു കാണൂല. തുടർന്ന് അയാൾ ചിരിച്ചു. പിന്നെ കള്ളുഷാപ്പിലേക്ക് യാത്രയായി. സ്കൂളിലുണ്ടായ സംഭവമാണ് ഇമ്പിച്ചൻ സൂചിപ്പിച്ചതെന്ന് മനസ്സിലായി. എല്ലാം അറിഞ്ഞിട്ടും തന്നോട് ചോദിക്കാതെ ഇരിക്കുകയായിരുന്നുവോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
4: കാപ്പിരി. കേരളത്തിന്റെ സാംസ്കാരിക തലത്തിൽ വ്യത്യസ്തമായ അർത്ഥം നേടുന്ന രണ്ട് പദങ്ങളാണ് കാഫിർ എന്നതും കാപ്പിരി എന്നതും. വൈദേശിക വാണിജ്യ ബന്ധത്തിന്റെ ഭാഗമായി മലയാളത്തിലേക്ക് കടന്നു വന്നതാണ് ഇരു പദങ്ങളും. വാണിജ്യ ഭാഷ എന്ന നിലയിൽ പ്രചാരം നേടിയ അറബിയിലൂടെയാണ് ആദ്യകാലങ്ങളിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ ആശയവിനിമയം നടത്തിപ്പോന്നതത്രേ. അവിശ്വാസികൾ, പുറജാതിക്കാർ എന്നർത്ഥമുള്ള കഫറ എന്ന അറബി വാക്കിൽ നിന്നാണ് മലയാളത്തിൽ കാഫിർ എന്ന പ്രയോഗം രൂപം കൊള്ളുന്നത്. കാഫിർ എന്നതിന്റെ തത്ഭവ രൂപമായി കാവ്യർ എന്നും പ്രയോഗിച്ചു പോന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉദയംപേരൂർ സൂനഹദോസിന്റെ കാനോനകളിൽ കാവ്യർ കടുത്ത ഹൃദയങ്ങൾ എന്ന പരാമർശം കാണാനാകും. ചരിത്രഘട്ടത്തിൽ അപരനെ അടയാളപ്പെടുത്തുന്നതിനായി കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ കാലയളവിൽ ഈ പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ബഷീറിന്റെ എന്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ സാരി ധരിച്ച സ്ത്രീകളെ കാണുമ്പോൾ തനിക്കും അതുപോലുള്ള വസ്ത്രം ധരിക്കണം എന്ന് വാശി പിടിക്കുന്ന കുഞ്ഞു പാത്തുമായെ ഉമ്മ വിലക്കുന്നത് അത് കാഫ്രിച്ചുകളുടെ വേഷവിധാനമാണ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ്. മടിയൻ, മടിച്ചി എന്നതുപോലെ തന്നെ കാഫിർ, കാഫ്രിച്ചി എന്ന പ്രയോഗവും മലയാളത്തിൽ ചിരപ്രചാരം നേടിയിരുന്നു. പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള കടൽ യാത്രയിൽ കപ്പലിന്റെ തണ്ടു വലിക്കാനും പണിയെടുക്കാനുമായി ആഫ്രിക്കൻ വംശജരെയാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലേക്ക് വന്ന ആഫ്രിക്കൻ ജനതയ്ക്ക് പോർച്ചുഗീസ് അറബി ഭാഷാ സ്വാധീനത്തിന്റെ ഭാഗമായി കാപ്പിരി എന്ന വിശേഷണം മലയാളികൾ നൽകുകയുണ്ടായത്രേ. ആഫ്രിക്കൻ യാത്രാ വിവരണത്തിന് എസ് കെ പൊറ്റക്കാട് നൽകിയ തലക്കെട്ട് കാപ്പിരികളുടെ നാട്ടിൽ എന്നാണ്. കൊച്ചി പ്രദേശത്ത് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഡച്ചുകാരാൽ പരാജയപ്പെട്ട് കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന പോർച്ചുഗീസുകാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ പലയിടത്തായി കുഴിച്ചിട്ടിരുന്നു. നിധിശേഖരങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടും എന്ന മിഥ്യാധാരണയാൽ നിസ്വരും പതിതരുമായ പോർച്ചുഗീസ് കപ്പൽ പണിക്കാരെ കെണിയിലകപ്പെടുത്തി മണ്ണിലടക്കി എന്ന് കരുതുന്നു. മൺമറഞ്ഞ മനുഷ്യർ മുത്തപ്പന്മാരായി പുനർജനി നേടുകയും പല അത്ഭുത പ്രവർത്തികളും നടത്തുന്നതിനുള്ള സിദ്ധി ആർജിക്കുകയും ചെയ്തു എന്നതാണ് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്തിനു പിന്നിൽ. പോർട്ടുകൊച്ചിക്കടുത്ത് കാപ്പിരി തുരുത്ത് ഉണ്ടായിരുന്നുവത്രേ. യാഥാർത്ഥ്യവും സങ്കല്പവും ഇടകലർന്ന കാപ്പിരി മിത്ത് ഇന്നും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ സജീവമാണ്. പി എഫ് മാത്യൂസിന്റെ അടിയാള പ്രേതം എന്ന നോവൽ കാപ്പിരി മിത്തിനെ ആധാരമാക്കി രചിച്ചതാണ്. കേരളത്തിൽ പ്രചാരം നേടിയ ഒരിനം കാന്താരി മുളകിനെ കാപ്പിരി മുളക് എന്ന് വിളിക്കാറുണ്ട്. ആദ്യകാല വിദേശ ബന്ധങ്ങളുടെയും സമുദ്ര വ്യാപാരത്തിന്റെയും അടയാളങ്ങളാണ് ഇത്തരം പദപ്രയോഗങ്ങളും സസ്യവർഗങ്ങളും ചേർത്തുവെക്കുന്നത്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.